സങ്കടപ്പെടുമ്പോൾ ഉപദേശം, നിർദ്ദേശം, അഭിപ്രായം എല്ലാം നിർത്തിവെക്കാം. ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് സങ്കടം. സന്തോഷം പങ്കിടാം, ഇരട്ടിക്കും. സങ്കടം പങ്കിട്ടാൽ കുറയുമെന്നത് യാഥാർത്ഥ്യമോ? സങ്കടത്തിൻ്റെ ആഴം എനിക്ക് മാത്രമേ അറിയൂ. അവിടെ സ്വയം സാന്ത്വനമാണ്. സങ്കടത്തെ അംഗീകരിക്കലാണ് പ്രധാനം. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ കേൾക്കാം ഒ എൻ വി കുറുപ്പിന്റെ കവിത മുത്തച്ഛൻ, ആലപിക്കുന്നത് നിത്യാനാഥ് കൊതേരി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:30 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ആഴ്ച വൃത്താന്തം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരു കസേര. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ONV കുറുപ്പിൻ്റെ കവിത മുത്തച്ഛൻ. ആലപിക്കുന്നു നിത്യാനാഥ്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഒ എൻ വി കുറുപ്പിൻ്റെ കവിത മുത്തച്ഛൻ. ആലപിച്ചത് നിത്യാനാഥ് കൊതേരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490241400, 7225900118.
6: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
8: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
6: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് അവിടെ നിന്ന് പ്രശ്നമുണ്ടോ?
8: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
7: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
8: എന്നാ നീ ഒരു കാര്യം, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
8: ആ പിന്നെന്നാ?
5: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
9: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഇന്ന് ഒക്ടോബർ 3. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 3 വർഷത്തിലെ 276 ദിനമാണ്. ഇന്ന് ലോക പ്രകൃതി ദിനം. ഒക്ടോബർ 3 പ്രധാന ചരിത്ര സംഭവങ്ങൾ. 1932 ഇറാഖ് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1942 ജർമ്മനി ആദ്യമായി ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചു. 1952 UK അതിന്റെ ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ചു. 1978 ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബിയായ കനുപ്രിയ അഗർവാൾ ജനിച്ചു. 1985 21-ാമത് ഷട്ടിൽ മിഷൻ അറ്റ്ലാന്റിസ് 1 എല്ലാ സൈനിക വിമാനവും ആരംഭിച്ചു. 1990 പശ്ചിമ പൂർവ ജർമ്മനികള് ഒന്നായി. 1995 അമേരിക്കൻ ഫുട്ബോൾ താരം OJ സിപ്സൺ കൊലപാതക കുറ്റത്തിൽ നിന്ന് വിമുക്തനായി. 2010 19-ാമത് കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലെ ഡൽഹിയിൽ ആരംഭിച്ചു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ലോകം മുഴുവൻ നിനക്കെതിരായാലും നീ നിനക്കെതിരാവരുത്. അല്ലെങ്കിൽ ലോകം മുഴുവൻ നിനക്കനുകൂലമാകുമ്പോഴും നീ നിനക്കെതിരാവരുത്. മുഹമ്മദ് നബി.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
0: നീ കളിക്കലേ.
6: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
7: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
0: മോള് സ്കൂളിൽ പോന്നില്ല പോലു.
7: പോന്നില്ലേ, എന്തിട്ട്?
0: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
7: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നോണ്ടിനല്ലോ, പിന്നെന്നാ?
0: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
7: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
0: എന്ത്?
7: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
0: ശരിക്കോ?
7: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111 3030 9496 974 141. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 3, കന്നി 17, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെയും അനുസ്മരിച്ച് രാജ്യം. ഗാന്ധിജിയുടെ സ്മൃതികുടീരമായ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി. സർവമത പ്രാർത്ഥനയിലും രാഷ്ട്രപതി പങ്കെടുത്തു. ലോകത്ത് സംഘർഷങ്ങളും യുദ്ധങ്ങളും തുടരുമ്പോൾ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് പ്രസക്തി കൂടുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സത്യം, അഹിംസ, കരുണ, സേവനം എന്നിവയുടെ വഴിവിളക്കാണ് ബാപ്പുവിന്റെ ജീവിതം. എല്ലാ കാലത്തും അത് മനുഷ്യരാശിക്ക് വഴികാട്ടിയായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിലുണ്ടായത് ഗുരുതരമായ ഭീകരപ്രവർത്തനമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. ആക്രമണത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റിട്ടും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഗർഗാഷ് പ്രശംസിച്ചു. സംഭവത്തെ ഭീകരപ്രവർത്തനമെന്ന് UAE ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് വൻ പ്രതിഷേധം. വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തെ വരുതിയിലാക്കാൻ പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ നഗരമാകെ ഉച്ചവരെ സ്തംഭിച്ചു. ആളുകൾ സമരത്തിനെത്തുന്നത് തടയാൻ പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകളും അടച്ചിട്ടതോടെ പൊതുജനം വലഞ്ഞു. ജന്തർ മന്ദറിന്റെ പരിസരത്തേക്ക് എത്തുന്ന റോഡുകളെല്ലാം പോലീസ് അടച്ചുകെട്ടിയിരുന്നുവെങ്കിലും പല വഴികളിലൂടെ പ്രതിഷേധക്കാർ സംഘടിച്ചെത്തി. ഇവരെയെല്ലാം ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. രാവിലെ 10:30 തുടങ്ങി 4 മണിക്കൂറോളം സംഘർഷം നീണ്ടു. ഡൽഹിയിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത CPM ജനറൽ സെക്രട്ടറി MA ബേബിയെയും പൊതുപ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി മുംബൈ ശിവജി പാർക്കിൽ സംഘടിപ്പിച്ച ജയിൽ നിറക്കൽ സമരം ശക്തമായ രാഷ്ട്രീയ സംഗമമായി മാറി. പോലീസ് അനുമതി നിഷേധിച്ചിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച ആയിരക്കണക്കിന് യുവാക്കൾ ദേശീയ പതാകകളും പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധത്തിനെത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നും SIR നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളെ ഡൽഹി പോലീസ് ബലപ്രയോഗത്തിൽ അമർച്ച ചെയ്യാൻ ശ്രമിച്ചതിനെ പ്രതിപക്ഷ പാർട്ടികൾ അപലപിച്ചു. വോട്ടർമാരുടെ വെട്ടിനിരത്തൽ ഉയർത്തിയ വിവാദത്തിനിടെ തിരുത്തൽ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ ഭാഗമായി SIR പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയവരെയും പുതുതായി ചേരാൻ ആഗ്രഹിക്കുന്നവരെയും ഉൾപ്പെടുത്താൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിലാണ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയത്. പേര് ചേർക്കലിനുള്ള അപേക്ഷ നൽകാൻ മുൻ SIRലെ വിശദാംശങ്ങൾ സംബന്ധിച്ച് അധിക സത്യവാങ്മൂലം ഒഴിവാക്കിയ ഫോം 6 ഉപയോഗിക്കേണ്ടത്. ഇതുവരെ പേര് ചേർക്കാത്തവർക്കും പേരുകൾ നീക്കം ചെയ്യപ്പെട്ടവർക്കും അപേക്ഷിക്കാമെന്നും കമ്മീഷൻ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. അത്തരം വോട്ടർമാരെ കണ്ടെത്തി സൗകര്യമൊരുക്കുകയാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ലക്ഷ്യം. ഭരണഘടനാ മൂല്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിലായിരിക്കണം നീതിന്യായ വ്യവസ്ഥയിലെ നിർമ്മിത ബുദ്ധി പോലുള്ള ഡിജിറ്റൽ സാങ്കേതികത ഉപയോഗിക്കേണ്ടതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സമൂഹത്തിന്റെയും സർക്കാരുകളുടെയുമെല്ലാം പ്രവർത്തനത്തെ സാങ്കേതിക വിദ്യ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കോടതികൾക്കും മാറി നിൽക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അസോസിയേഷൻ ഓഫ് ഏഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കോഡ്സിന്റെ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനുള്ള അന്തിമ പട്ടികയിൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരും തൃശൂരിലെ കൊരട്ടിയും ഇടം പിടിച്ചു. സംസ്ഥാനം 10 നിർദ്ദേശിച്ചിരുന്നത്. കേരളത്തിന് സമീപഭാവിയിൽ തന്നെ എയിംസ് അനുവദിക്കുമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നു. ലഡാക്കിലെ 28 തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഔദ്യോഗിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്കമേഖലകളായ ഗോഗ്ര, ഹോട്ട്സ്പ്രിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുമാണ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത്. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടവുമായി ആലോചിച്ചാണ് നടപടി. അർജന്റീന ടീമിനെയും മെസ്സിയെയും എത്തിക്കാനെന്ന പേരിൽ തട്ടിപ്പ് നടന്നെന്ന ആരോപണത്തിൽ മുൻമന്ത്രി V. അബ്ദുറഹ്മാനെ പ്രത്യേക അന്വേഷണ സംഘം വ്യാഴാഴ്ച മലപ്പുറത്ത് 4 ചോദ്യം ചെയ്തു. കേരളപ്പിറവിയുടെ 70 വാർഷികത്തോടനുബന്ധിച്ച് നവയുഗ കേരളം എന്ന കാഴ്ചപ്പാടോടെ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V. ഡി സതീശൻ. ആദ്യഘട്ടത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തുടർന്ന് ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കും. കേരളത്തിന്റെ പൈതൃകം, കല, സംസ്കാരം, പാരമ്പര്യം എന്നിവ അവതരിപ്പിക്കുന്നതിനൊപ്പം നിക്ഷേപ അവസരങ്ങൾ ഷോക്കേസ് ചെയ്തുകൊണ്ട് സംരംഭക സംഗമം കൂടി ഫെസ്റ്റിവൽ കേരളത്തിന്റെ ഭാഗമായി ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നടത്തിയ പ്രതികരണമാണ് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. വിമർശന ചേരിയിൽ താൻ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കൂടിയാലോചനകൾ നടക്കണമെന്നും തനിക്ക് പറയാനുള്ളത് മുന്നണിയിൽ പറയുമെന്നും മന്ത്രി AP അനിൽകുമാർ. എല്ലാ ചർച്ചകളും KC വേണുഗോപാലിൽ കേന്ദ്രീകരിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UDFൽ ചർച്ചകൾ നടക്കുന്നില്ലെന്നും തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായാണ് എടുക്കുന്നതെന്നുമുള്ള അടൂർ പ്രകാശിന്റെ ആരോപണം തള്ളി മുസ്ലിം ലീഗ്. MK മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കിയതടക്കമുള്ള എല്ലാ തീരുമാനങ്ങളും ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് നടക്കുന്നതെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള അഭിരുചിയും പരിസ്ഥിതി ബോധവും വളർത്തിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷിവകുപ്പും ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന കതിർ കാർഷിക ക്ലബ്ബ് പദ്ധതിക്ക് തുടക്കമാകുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇരു വകുപ്പുകളിൽ നിന്നും മാസ്റ്റർ ട്രെയിനർമാരെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകാൻ നടപടി തുടങ്ങി. ഓരോ ജില്ലയിൽ നിന്നും കൃഷിയിൽ താൽപ്പര്യവും ക്ലാസ്സെടുക്കാൻ പ്രാവീണ്യവുമുള്ള 3 വീതം തിരഞ്ഞെടുത്താണ് മാസ്റ്റർ ട്രെയിനർമാരാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് കതിർ കാർഷിക ക്ലബ്ബുകൾ തുടങ്ങുന്നത്. തുടർന്ന് ഇത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി അയോധ്യ രാമക്ഷേത്രത്തിലെ മുഴുവൻ ജീവനക്കാർക്കും 100% പോലീസ് വെരിഫിക്കേഷൻ നടത്താൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് തീരുമാനം. പോലീസ് നൽകുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളും ശേഖരിക്കും. മൈസൂരു ദസറ

0: ഈ മാസം 11 തുടങ്ങും. അന്നേ ദിവസം രാവിലെ കൊപ്പലിഗെ ഗവി മഠാധിപതി അഭിനവ ഗവിസിദ്ധേശ്വര മഹാസ്വാമി ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ പൂജ നടത്തി ഉത്സവം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ഉപമുഖ്യമന്ത്രി ജി പരമേശ്വര എന്നിവരും ചടങ്ങിലുണ്ടാകും. കുട്ടികളില്ലെന്നത് ഭാര്യയുടെ കുഴപ്പമായോ ഭർത്താവിനോടുള്ള ക്രൂരതയായോ കണക്കാക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. കുട്ടികളില്ലാത്തത് കാരണം കുടുംബബന്ധം തകർന്നെന്ന് കാണിച്ച് ഭർത്താവ് നൽകിയ വിവാഹമോചന ഹർജി തള്ളിയ കുടുംബക്കോടതി വിധി ശരിവെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥന്റെയും ജസ്റ്റിസ് എം ഡി സുമതിയുടെയും ഉത്തരവ്. ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 പാകിസ്ഥാൻകാരെ അതിർത്തി സുരക്ഷാ സേന വെടിവെച്ചു കൊന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ തരൺ തേഷൻ ജില്ലയിലെ അതിർത്തി മേഖലയിലാണ് സംഭവം. പ്രദേശത്ത് BSF പരിശോധന ശക്തമാക്കി. നാടക പ്രവർത്തകൻ നീലേശ്വരം പടിഞ്ഞാറ്റം കൊഴുവേൽ വേലച്ചേരിയിൽ വി ശശീന്ദ്രൻ അന്തരിച്ചു. ശ്രദ്ധേയമായ പ്രൊഫഷണൽ അമച്ചർ നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. 2023 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. ഇതേ വർഷം എ ശാന്തകുമാർ നാടക പുരസ്കാരത്തിനും അർഹനായി. ആറളം പുനരധിവാസ മേഖലയ്ക്ക് ഭീഷണിയായ മോഴയാനയെ പിടിച്ചതോടെ ഓപ്പറേഷൻ മഗ്ന പൂർത്തിയായെങ്കിലും ദൗത്യത്തിന്റെ ആസൂത്രണത്തിലുണ്ടായ പാളിച്ചകൾ വനം വകുപ്പിന് പാഠമായി. വനം വകുപ്പിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഓപ്പറേഷനും അപകടകരമായ ദൗത്യവുമായിരുന്നു ഇത്. 23 മണിക്കൂറിലധികം നീണ്ട ദൗത്യത്തിനിടയിലാണ് മോഴയാനയെ അഴിക്കുള്ളിലാക്കാനായത്. നാടിന്റെ ശുചിത്വവും സൗന്ദര്യവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന ബീക്കൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ്, മാലൂർ, പാട്യം പഞ്ചായത്തുകളിൽ ബീക്കൺ ടൗൺ പ്രഖ്യാപനം നടത്തി. ഓപ്പറേഷൻ തൂഫാൻ 2 പ്രവർത്തനങ്ങളുടെ മട്ടന്നൂർ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് നിർവഹിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി രജിത്ത് പദ്ധതി വിശദീകരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പ്രതിജ്ഞയ്ക്കും ബോധവൽക്കരണ ക്ലാസിനും SI നൌഷാദ് മൂപ്പൻ നേതൃത്വം നൽകി. ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ന് ചരിത്ര ദിനം. 5 ലോക ജേതാക്കളും 6 റാങ്കുകാരുമായ ബ്രസീലുമായി ഇന്ത്യൻ ടീം ഇന്ന് ഏറ്റുമുട്ടുന്നു. ചൊവ്വാഴ്ച മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ഉറുഗേ ടീമുമായും ഇന്ത്യ കളിക്കും. ഏഷ്യൻ ഗെയിംസിൽ 6 സ്വർണവുമായി ഇന്ത്യ 5 സ്ഥാനത്തേക്ക് കുതിച്ചു. വനിതാ ഹോക്കിയിൽ 44 വർഷത്തിന് ശേഷം പൊന്നണിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ ചൈനയെ 1 തോൽപ്പിച്ചാണ് നേട്ടം. പുരുഷ ടീം ഇന്ന് ഫൈനലിൽ മലേഷ്യയെ നേരിടും. ഗെയിംസ് നാളെ അവസാനിക്കാനിരിക്കെ 162 സ്വർണവുമായി ചൈന ഓവറോൾ കിരീടം ഉറപ്പിച്ചു. ഇന്ത്യക്ക് ആകെ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവുമാണുള്ളത്. പുരുഷ 2020 ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ജേതാക്കളായ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിലുള്ള അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ നടക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി

0: കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ബാലൻ കരിക്കോട്ടക്കരി സംഗീതം പകർന്ന് കണ്ണൂർ ചന്ദ്രശേഖർ ആലപിച്ച ഗാനം വിളിച്ചു കേണാൽ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
1: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
2: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടി ഇറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക് ആണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്, ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്.
1: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
4: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടു നൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ മിൽവാക്കിയിൽ സമാപിച്ച G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ആവശ്യം ഉന്നയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉൽപാദന വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണം അനിവാര്യമാണെങ്കിലും അത് WTO നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങൾക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനോ കാരണമാകരുതെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങൾ നൽകുന്ന സബ്സിഡികളും പിന്തുണയും ഉൽപ്പന്നങ്ങൾ തുച്ഛമായ വിലക്ക് ലഭ്യമാക്കുന്നതിനും വിപണി അട്ടിമറിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന ആശങ്ക യോഗത്തിൽ ഇന്ത്യ

0: പങ്കുവച്ചു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൻകിട സമ്പദ് വ്യവസ്ഥയാണെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നിർമ്മാണശേഷി ആഭ്യന്തരവും ആഗോളവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണെന്നും G20 അധ്യക്ഷത ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ ഇന്ത്യക്ക് അമിത ഉൽപാദന ശേഷി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിനിടെ ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി.
1: ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. 20 ദിവസത്തിനകം തന്നെ ആദ്യഘട്ട ഡീസൽ ലഭ്യമാക്കും. ഇറാനുമായുള്ള സംഘർഷം 8 മാസത്തോളമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഇന്ധനവില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് G7 രാജ്യങ്ങളുടെ തീരുമാനം. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിപണിയിൽ ഇറക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി യുവാക്കൾക്കിടയിൽ പാരസ്പര്യം ശക്തിപ്പെടുത്തുന്നതിനും ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യുവസംഘം 7ാം ഘട്ടത്തിന് തുടക്കമായി. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വികസന സംരംഭങ്ങൾ എന്നിവ നേരിട്ടറിയാൻ യുവാക്കൾക്ക് അവസരം നൽകുന്ന പദ്ധതിയാണ് യുവസംഘം. സിക്കിം രാജസ്ഥാൻ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി യുവസംഘം 7ാം ഘട്ടത്തിലെ ആദ്യ യാത്ര കഴിഞ്ഞ മാസം 25 സിക്കിം സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ചിരുന്നു. രാജസ്ഥാനിലെ പരിപാടികൾക്ക് IIT ജോധ്പൂർ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. കഴിഞ്ഞ മാസം 29 ജോധ്പൂരിലെത്തിയ സിക്കിം പ്രതിനിധി സംഘം മെഹ്റൻഘട്ട് കോട്ട സന്ദർശിക്കുകയും ജോധ്പൂരിലെ മുൻ മഹാരാജാവായ ഗജ് സിംഗ് 2ാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശുചിത്വം എന്നത് കേവലം വൃത്തിയാക്കൽ എന്നതിൽ നിന്ന് മാറി നല്ല ഭരണ സംസ്കാരത്തിന്റെയും പൊതുവിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും സ്ഥിരമായ ശീലമായി മാറിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രത്യേക ക്യാമ്പയിൻ 6.0 തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശുചിത്വ ആഹ്വാനം പിന്നീട് ജനകീയ പ്രസ്ഥാനമായും സർക്കാർ ഓഫീസുകളിലെ ഔദ്യോഗിക ശീലമായി മാറിയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പഴയ ഫയലുകൾ, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ, ഇ വേസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്ന തലത്തിലേക്ക് ഈ ക്യാമ്പയിൻ വളർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് CSIR ആസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഒപ്പുശേഖരണത്തിനും മന്ത്രി നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലാൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ നിലവിലുള്ള സഹകരണം വിലയിരുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. ആധുനിക സാങ്കേതികവിദ്യ, നവീകരണം, വിവരവിനിമയം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രിമാർ അറിയിച്ചു. കൃഷി, ഹോർട്ടിക്കൾച്ചർ മേഖലകളിൽ 25 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പുരോഗതി ചർച്ചയായി. കാർഷിക നവീകരണ രംഗത്ത് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ

ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാൻ ഭൂമി ഉറപ്പാക്കാതെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് BJP സംസ്ഥാന നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾ DGP ശ്രദ്ധയിൽപ്പെടുത്തിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് DGP രവത ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. കോൺഗ്രസുകാർ നടത്തുന്ന അക്രമങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും പോലീസ് പരസ്യമായി കൂട്ടുനിൽക്കുന്നു എന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഇന്നലെ വൈകിട്ട് ഇരു കൂട്ടരുടെയും പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ശ്രീകണ്ഠപുരത്ത് UDF പ്രഖ്യാപിച്ച പകൽ ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിൽ ഇന്നലെ 6 സ്വർണ്ണ മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. 44 വർഷത്തിനുശേഷം വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ന് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ

0: ഇന്ത്യ പാകിസ്ഥാനെയും, പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെയും നേരിടും. സെയിലിംഗിൽ മാഹി വർമ്മ, കൈഡിയ എന്നിവരും ചേർന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഗെയിംസ് നാളെ സമാപിക്കും. സമാപനത്തിൽ നീരവ് ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. മെഡൽ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിദർശ കെ വിനോദിന് ജന്മനാടായ കോഴിക്കോട് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മെഡൽ ജേതാക്കൾക്ക് ജോലിയും തുടർന്നുള്ള പിന്തുണയും നൽകുന്ന കാര്യം കഴിഞ്ഞ മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. വാദിമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് വിദർശയെ യുസിഎംമുക്കിൽ നിന്നും തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. നാടിന്റെ അഭിമാനമായ പ്രിയതാരത്തെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി നൂറുകണക്കിന് ആളുകളാണ് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത്. സ്വീകരണ സമ്മേളനത്തിൽ വിദർശയ്ക്ക് സ്വർണ്ണപ്പതക്കം സമ്മാനിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡിലാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ രാവിലെ മീറ്റിന് തുടക്കമായി. 28 ഇനങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. മീറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം കോർപ്പറേഷൻ മേയർ എ കെ ഹഫീസ് നിർവഹിച്ചു. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് എഫ് സിക്ക് ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം എഫ് സിയെ ഷൂട്ടൌട്ടിൽ 3-4 ഗോളിനാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും ഏറ്റുമുട്ടും. ബ്രിട്ടീഷ് ഇന്ത്യൻ ചെസ് പ്രതിഭയായ ബോധാന ശിവാനന്ദൻ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിലാണ് ലണ്ടൻ സ്വദേശിയായ ഈ 11-കാരി ചരിത്ര നേട്ടം കൈവരിച്ചത്. കാസർഗോഡ് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 13-ാമത് NN പിള്ള സ്മാരക സംസ്ഥാന നാടക മത്സരത്തോടനുബന്ധിച്ച് സിനിമാ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പൌർണമി ബി ശങ്കറും പുരസ്കാരത്തിന് അർഹരായി. സിപിഐഎം വിപുലീകൃത മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് പൊന്നാനിയിൽ തുടങ്ങും. രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ഭാരതീയ വിമാനചാലകേന ക്യാപ്റ്റൻ സ്മിത്ത് മഛാർ ഇത്യനേന സഹ ദൂരഭാഷമാധ്യമേന സംവാദം കൃതവാൻ. സഹചാലകേന കൃതസ്യ ആക്രമണസ്യ പ്രതിരോധം കുർവതാ തേന ഫ്ളൈ ദുബൈ വിമാനെ ദുബൈതഃ തൽ അവീവ നഗരം പ്രതി ഗച്ഛതാം 80-ധികൈകശതം യാത്രിണാം പ്രാണാഃ രക്ഷിതാഃ. ക്യാപ്റ്റൻ മഛാർ ഇത്യനേന പ്രധാനമന്ത്രിണെ സ്വസ്യ അനുഭവസ്യ വിസ്തൃത വിവരണം പ്രദത്തം. സമമേവ ഘടനാക്രമേ തസ്മൈ സാഹസ കുതഃ പ്രാപ്തമിതി കഥിതം. പ്രധാനമന്ത്രി തസ്യ സാഹസം പ്രശംസിതവാൻ, തസ്യ ശീഘ്ര സ്വാസ്ഥ്യലാഭായ ശുഭകാമനാഃ ച അയച്ഛത്. ശ്രീമോദി അവദത് യത് സമ്പൂർണ രാഷ്ട്രം തസ്യ സ്വാസ്ഥ്യലാഭായ പ്രാർത്ഥനാം കരോതി. പ്രധാനമന്ത്രി അവോചത് യത് ക്യാപ്റ്റൻ സ്മിതഃ സാഹസേന യഥാസമയം ഉചിത നിർണയേന ക്ഷമതയാ ധൈര്യേണ ച ജനാനാം പ്രാണാൻ അരക്ഷത്. പ്രധാനമന്ത്രി സ്മിതസ്യ സാഹസസ്യ പ്രശംസാം കുറവൻ അവദത് യത് ദേശഃ ഗർവേണ വക്തും ശക്നോതി യത് ഭാരതീയാഃ പ്രാണാൻ രക്ഷിതും സ്വജീവനം സങ്കടേ സ്ത

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ ചെണ്ടയാട് നവോദയ വിദ്യാലയത്തിൽ അടുത്ത അധ്യയന വർഷത്തെ 9+1 ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 9 ക്ലാസ്സിലേക്കുള്ള അപേക്ഷ cbseitms.nic.in എന്ന സൈറ്റിലും 1 ക്ലാസ്സിലേക്കുള്ള അപേക്ഷ cbseitms.nic.in എന്ന സൈറ്റിലും ലഭ്യമാണ്. പരീക്ഷാ തീയതി നവംബർ 28. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492 9692 9695. ചിത്രകാരനും നാടക സിനിമാ പ്രവർത്തകനുമായിരുന്ന മുരളി ഏറാമലയുടെ 2 ചരമ വാർഷികാചരണത്തിന്റെ ഭാഗമായി ഉത്തരമേഖല ഏകപാത്ര നാടക മത്സരം നടത്തുന്നു. ഈ മാസം 24 വൈകിട്ട് 4 മുതൽ പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം. 30 മിനിറ്റുകളിൽ അധികരിക്കാത്തതാവണം സ്ക്രിപ്റ്റുകൾ. ഈ മാസം 10 5 മുൻപ് ജനറൽ കൺവീനർ മുരളി ഏറാമല 2 ചരമ വാർഷികാചരണ കമ്മിറ്റി PR മന്ദിരം PO പാനൂർ എന്ന വിലാസത്തിൽ ലഭിക്കണം. ഫോൺ 9446307361. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ FTM ഒഴിവിലേക്കുള്ള മുഖാമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് സ്കൂൾ

0: ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആയതിന്റെ രജിസ്ട്രേഷൻ കാർഡ് സഹിതം പങ്കെടുക്കേണ്ടതാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ പയ്യാമ്പലം ശാന്തിതീരം ശ്മശാനത്തിൽ ശവദാഹ പ്രവൃത്തികൾ ചെയ്യുന്നതിനായി കരാർ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ഒരു തൊഴിലാളിയെ നിയമിക്കുന്നു. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10:30 കോർപ്പറേഷൻ ഓഫീസിൽ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകർക്ക് ശവദാഹ പ്രവൃത്തികൾ ചെയ്യുന്നതിനും മറ്റ് ശ്മശാന ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ആവശ്യമായ ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. പാട്ടിങ് ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവാഞ്ചേരിയിൽ ഹൈസ്കൂൾ വിഭാഗം പാർട്ട് ടൈം അറബിക്കിൽ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10:00. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിൽ പുണർദം വിശേഷാൽ പൂജ ഞായറാഴ്ച നടക്കും. എരമത്തൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം 11 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ജില്ലാ ആംറസ്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 25-ാമത് ജില്ലാതല പഞ്ചഗുസ്തി മത്സരങ്ങൾ നാളെ മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. രാവിലെ 9:00 VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉടമവിഹിതം ദീർഘകാലം കുടിശ്ശിക വരുത്തിയവർക്ക് 4 തവണകളായി കുടിശ്ശിക അടച്ച് തീർപ്പാക്കാവുന്നതിന് അപേക്ഷ സമർപ്പിക്കാനും തൊഴിലാളി വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് കുടിശ്ശിക ഒടുക്കുന്നതിനുമുള്ള അവസാന തീയതി 31 വരെ നീട്ടി. കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം 15 പകൽ 11:00 കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ ഇന്ന് കണ്ണൂർ ശിക്ഷക് സദനിൽ നടക്കും. രാവിലെ 9:00 KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
5: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
6: യെസ്,
5: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
5: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
6: 9447371836.
5: 8078502836.
6: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
7: ആഹാ, അങ്ങനെ പറഞ്ഞ
6: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
7: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
8: മതി.
6: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
7: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
6: അതെന്താ?
7: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
9: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
7: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
9: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ

0: മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ് ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷേ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
3: എല്ലാവർക്കും നമസ്കാരം.
4: നമസ്കാരം.
3: മറ്റു പല ഭാഷകളിലുമുള്ള ചലച്ചിത്രങ്ങൾ എന്ന പോലെ മലയാളത്തിലും ചുരുക്കം ചില പാട്ടുകളെങ്കിലും സൈക്കിൾ ചവിട്ടിക്കൊണ്ട് കഥാപാത്രങ്ങൾ പാടി അവതരിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. 1970s, 1972s, 1973s ഇറങ്ങിയ 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലെ യേശുദാസിൻ്റെ സ്വരത്തിലുള്ള ഗാനരംഗങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. 1970s കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നടത്തിയ ദത്തുപുത്രൻ എന്ന സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം രചിച്ചത് കാനം ഈജയാണ്. പൊന്നച്ചൻ എന്ന പ്രേംനസീറും കുഞ്ഞച്ചൻ എന്ന സത്യനും ആത്മസുഹൃത്തുക്കളാണ്. തൻ്റെ ഗ്രാമത്തെ എന്ന പോലെ തന്നെ പൊന്നച്ചൻ കാമുകി ഗ്രേസി എന്ന ഷീലയെയും അഗാധമായി സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും നാട്ടിൽ മാന്യമായ ഒരു ജോലി ലഭിക്കാത്തതിനാൽ പൊന്നച്ചൻ ഗ്രേസിയുടെ സംരക്ഷണ ചുമതല കുഞ്ഞച്ചനെ ഏൽപ്പിച്ച് മദ്രാസിലേക്ക് പോകുന്നു. പിന്നീട് അങ്ങോട്ട് ദുരന്തങ്ങളുടെ ഒരു പ്രവാഹമാണ്. പൊന്നച്ചൻ്റെ സഹോദരി അന്നക്കുട്ടി എന്ന ജയഭാരതിയെ വിവാഹം ചെയ്യുന്ന ധൂർത്തനായ ജോസ് എന്ന KP ഉമ്മർ എല്ലാവരുടെയും സ്വൈരം കെടുത്തുന്നു. ഒടുവിൽ ജോസ് ഗ്രേസിയെയും പീഡിപ്പിക്കുന്നത് തടയാനുള്ള ശ്രമത്തിനിടയിൽ കുഞ്ഞച്ചനാൽ അയാൾ കൊല്ലപ്പെടുന്നു. എങ്കിലും കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കുഞ്ഞച്ചനെ വെറുതെ വിടുകയും മദ്രാസിൽ നിന്ന് തിരിച്ചു വന്ന പൊന്നച്ചനുമായി ഒത്തുചേരുകയും ചെയ്യുന്നു. ഇവിടെ പരാമർശ വിഷയമായ വയലാറും ദേവരാജനും ചേർന്ന് ഒരുക്കിയ ഗാനം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പൊന്നച്ചൻ തൻ്റെ ഗ്രാമത്തിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ പാടുന്ന പാട്ടാണ്.

പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രം 1972 പുറത്തിറങ്ങി. പി കെ സാരംഗവാണിയുടേതാണ് തിരക്കഥ. നിർമ്മാണവും സംവിധാനവും കുഞ്ചാക്കോ തന്നെ. ഒരു പ്രദേശത്ത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ മറവിൽ അധോലോക സംഘത്തിൻ്റെ വിളയാട്ടമുണ്ടെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ചില ഉദ്യോഗസ്ഥരെ ലോക്കൽ പോലീസിനെ സഹായിക്കാനായി നിയോഗിക്കുകയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഉമ്മർ എന്ന കെ പി ഉമ്മർ ഒരു ഭ്രാന്തൻ്റെ വേഷത്തിൽ ഒളിത്താവളങ്ങൾ നിരീക്ഷിച്ചു നടക്കുന്നു. ആരംഭത്തിൽ ഒരു പോസ്റ്റ്മാൻ ആയി ആ നാട്ടിലെത്തുന്ന രാമു എന്ന പ്രേംനസീർ ചിത്രത്തിൻ്റെ അന്ത്യത്തിൽ താനൊരു CBI ഓഫീസറാണെന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ശരാശരി ആക്ഷൻ ചിത്രമാണെങ്കിലും വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ശ്രദ്ധേയമായ ഗാനം പോസ്റ്റ്മാൻ രാമു നഗരത്തിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ പാടുന്നതാണ്.

1973 റിലീസ് ചെയ്ത സ്വർഗപുത്രിയുടെ കഥയും സംഭാഷണവും കാനം ഇ ജെയുടേതാണ്. നിർമ്മാതാവായ പി സുബ്രഹ്മണ്യം തന്നെയാണ് സംവിധായകൻ. തോമാച്ചൻ എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ ബാബു എന്ന മധുവും മത്തായി സാർ എന്ന തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ മകളായ ലിസി എന്ന വിജയശ്രീയും കവിതാക്കളാണ്. അവർ തമ്മിലുള്ള വിവാഹത്തെ നേരത്തെ അനുകൂലിച്ചിരുന്ന മത്തായി സാർ പിന്നീട് തോമാച്ചൻ്റെ കുടുംബം സാമ്പത്തിക ഞെരുക്കം നേരിട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ വാക്കുമാറുന്നു. അതോടെ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നു. സിനിമയുടെ തുടക്കത്തിൽ ബാബുവും ലിസിയും സൈക്കിളുകൾ ചവിട്ടിക്കൊണ്ട് തെരുവിലൂടെ നീങ്ങുമ്പോൾ ആലപിക്കുന്ന ഒരു ഡ്യുവറ്റ്, അത് യേശുദാസും പി മാധുരിയും ചേർന്ന് പാടുന്നതാണ്. ഇവിടെയും സംഗീത സംവിധായകൻ ദേവരാജൻ തന്നെ. രചന ശ്രീകുമാരൻ തമ്പിയുടേതാണ്.

0: ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
5: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു.
6: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധന വില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപാദന ശേഷിയാണ് രാജ്യത്തിനുള്ളതെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽക്കോവിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
7: തടസ്സമില്ലാത്തതും സുതാര്യവുമായ നിയമാധിഷ്ഠിത വ്യാപാര സംവിധാനത്തെയാണ് G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം ആശ്രയിച്ചിരിക്കുന്നതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങളുടെ വ്യാപാര വിരുദ്ധ നിലപാടുകൾ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും അന്യായമായ വില നിർണയത്തിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉൽപ്പാദനത്തിന്റെയും വിതരണ ശൃംഖലയുടെയും വൈവിധ്യവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങളുടെ മേൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നതിനോ ഉപയോഗിക്കരുത്. വികസ്വര രാജ്യങ്ങൾക്ക് വ്യവസായവൽക്കരണത്തിനുള്ള നയപരമായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായും ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്,

0: ആകാശവാണി.
1: രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്ര മേഖലകളിൽ റോബോട്ടിക്സ് ഒരു പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സൊസൈറ്റി ഓഫ് റോബോട്ടിക് സർജറിയുടെ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാവിയിൽ റോബോട്ടിക് മെഡിസിൻ, റോബോട്ടിക് കാർഡിയോളജി എന്നിവയും നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. റോബോട്ടിക് സർജറിയെ സ്ഥാപനപരമായ പഠനം, അക്കാദമിക് മേഖല എന്നിവയുടെ ഭാഗമാക്കിയതിന് സംഘാടകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ആന്ധ്രാപ്രദേശിനെ ഉദ്യാന കൃഷിയുടെ സുപ്രധാന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് സംസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ റായലസീമ ഗ്ലോബൽ ഹോർട്ടികൾച്ചറൽ ഹബ് പദ്ധതിയുടെയും ഇന്ത്യ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറലിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 10 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗ്ലോബൽ ഹോർട്ടികൾച്ചർ ഹബ് മാങ്ങ, വാഴപ്പഴം, തക്കാളി, മാതള നാരങ്ങ തുടങ്ങിയ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. ഏകദേശം 1,00,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. കപ്പൽ നിർമ്മാണത്തിലും സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിലും ഇന്ത്യയെ സ്വയം പര്യാപ്തവും മത്സരക്ഷമതയുമുള്ള രാജ്യമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ 65-ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ, പ്രത്യേകിച്ച് സമീപകാലത്തുണ്ടായ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ SCI വഹിച്ച പങ്കിനെ മന്ത്രി സോനോവാൾ അഭിനന്ദിച്ചു.
2: Shipping Corporation of India has completed 65 years successfully. 1961 it started the journey through the sea to carry the responsibility of the nation, to serve the nation, Bharat Mata.
1: 1961 19 കപ്പലുകളുമായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ ഷിപ്പിംഗ് കോർപ്പറേഷൻ നിലവിൽ 5.26 ദശലക്ഷം ഡെഡ് വെയ്റ്റ് ടൺ മൊത്തം ശേഷിയുള്ള 58 കപ്പലുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. നാവികസേന കമാൻഡർമാരുടെ ഉച്ചകോടിയുടെ 2-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന യോഗത്തിൽ ലോജിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ചർച്ചയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി, കരസേന മേധാവി ജനറൽ ധീരജ് സേത് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. ഇതിൽ വലിയൊരു ഭാഗം ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ വടക്കു കിഴക്കൻ മേഖലയിലെ വികസനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
4: ഊർജ്ജം, അടിസ്ഥാന സേവനങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങൾ എന്നിവയിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ പുരോഗതി മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റം രാജ്യത്തിന്റെ മറ്റിടങ്ങളുമായി മേഖലയെ പരസ്പര ബന്ധിതവുമാക്കി. പാരിസ്ഥിതികമായ പരിഗണനകൾക്കും പ്രാദേശിക സമൂഹങ്ങളോടുള്ള ആദരവിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കു കിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ൽ വോളണ്ടിയർമാർ പങ്കെടുത്തതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കവേ ഊഹാപോഹങ്ങളും അപൂർണമായ നിഗമനങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് UAE അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംഭവ സമയത്ത് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാൻ സഹായിച്ച ക്യാപ്റ്റൻ സ്മിത്ത്, മറ്റ് പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, യാത്രക്കാർ എന്നിവർക്ക് ഫ്ളൈ ദുബായ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗെയ്ത് അൽ ഗെയ്ത് നന്ദി രേഖപ്പെടുത്തി. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4

ജില്ലകളിൽ മനജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിലായി 6 സ്വർണ മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 44 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. മെഡൽ നേടിയ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇന്ന് നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പുരുഷന്മാരുടെ ഹോക്കി ഫൈനലിൽ മലേഷ്യയാണ് ഇന്ത്യയുടെ എതിരാളി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായ മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിന്റെ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ മീറ്റിന് തുടക്കമായി. 28 മത്സരങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും. കേന്ദ്ര കാർഷിക കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലൻഡ്സ് കാർഷിക മന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നവീന ആശയങ്ങൾ, അറിവുകളുടെ കൈമാറ്റം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: പ്രായപൂർത്തിയാകാത്തവരുടെ സാമൂഹിക മാധ്യമ ഉപയോഗം സംബന്ധിച്ച ചട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. സർക്കാർ ഇടപെടുന്നില്ലെങ്കിൽ IT നിയമത്തിന് കീഴിൽ ഉത്തരവിറക്കാൻ നിർബന്ധിതരാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ബലാത്സംഗ കേസുകൾ കൂടുന്നതിൽ ഇടപെട്ട് സുപ്രീംകോടതി. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയമപാലകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും വീഴ്ചയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2012 നിർഭയ കേസിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നിരീക്ഷിച്ച കോടതി ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി. വയനാട് മുട്ടലിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് മരം കൊള്ളയ്ക്കിടയാക്കിയ വിവാദ ഉത്തരവ് അന്വേഷിക്കാൻ സർക്കാർ. 2020 ഒക്ടോബർ 24 റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന A. ജയതിലക് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ മറവിലാണ് പട്ടയഭൂമിയിലെ സംരക്ഷിത മരങ്ങളുടെ കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഇടയാക്കിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെട്ടതായി വനംമന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് സ്റ്റാർഷിപ്പ് ആദ്യമായി ഭ്രമണപഥത്തിൽ എത്തി. സ്റ്റാർഷിപ്പിന്റെ 14th പരീക്ഷണ ദൗത്യത്തിലാണ് സ്പേസ് എക്സിന്റെ ഈ ചരിത്ര നേട്ടം. അഴീക്കൽ തുറമുഖത്തും കണ്ണൂർ വിമാനത്താവളത്തിലും വികസനം വരുമെന്നും അത് ജില്ലയിലാകെ മാറ്റമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി V. D. സതീശൻ. വിമാനത്താവളത്തിൽ ഒരു വർഷത്തിനകം സമഗ്രമായ മാറ്റമുണ്ടാകും. വിഴിഞ്ഞം കവാടമാക്കി തുറമുഖങ്ങൾ വികസിപ്പിക്കുമ്പോൾ അഴീക്കലും വികസിപ്പിക്കും. നോർത്ത് മലബാർ ചാമ്പർ ഓഫ് കൊമേഴ്സിന്റെ 75th വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ വിമാനത്താവളത്തിൽ സോളാർ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി V. D. സതീശൻ നിർവഹിച്ചു. മന്ത്രി സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ വിമാനത്താവളത്തോട് ചേർന്ന് പൈലറ്റ് പരിശീലന കേന്ദ്രവും എയർക്രാഫ്റ്റ് മെയിന്റനൻസ് സെന്ററും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി V. D. സതീശൻ

0: കിഷൻ പറഞ്ഞു. 2000 രൂപയിൽ കൂടുതലുള്ള യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് വ്യാപാരി കമ്മീഷൻ ഫീസ് ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിഷയം പരിശോധിക്കാമെന്നറിയിച്ച കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തോടും റിസർവ് ബാങ്കിനോടും ബന്ധപ്പെട്ട മറ്റുള്ളവരോടും 4 ആഴ്ചക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. സ്ത്രീകൾ ഒറ്റക്കെട്ടായി തൂഫാനോടൊപ്പം അണിനിരന്നതാണ് 1ാം ഘട്ടത്തിലെ വിജയത്തിന്റെ മുഖ്യ കാരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടമായ ജനജാഗ്രതാ സമിതി രൂപവൽക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേങ്ങര മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിതവില നിയന്ത്രിക്കാൻ പേറ്റന്റ് നിയമം വകുപ്പ് 100 പ്രകാരം കേന്ദ്ര സർക്കാരിന് ഇടപെടാമെന്ന് ഹൈക്കോടതി. അമിതവില ഈടാക്കുന്നത് കണ്ടെത്തി തടയാനുള്ള നയപരമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ വ്യക്തമാക്കി. പേറ്റന്റ് പരിധിയിൽ വരുന്ന മരുന്ന് നിർമ്മിക്കാനും അർഹരായ രോഗികൾക്ക് ലാഭേച്ഛയില്ലാതെ വിൽക്കാനും വകുപ്പ് അനുമതി നൽകുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്ത് തൊഴിലാളികളുടെ ക്ഷേമവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാൻ 3 നിയമങ്ങൾ നിർമ്മിക്കാൻ വിദഗ്ധ സമിതി ശുപാർശ. ലേബർ കോഡുകൾ പഠിക്കാൻ LDF സർക്കാർ നിയോഗിച്ച സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഗോപാൽഗൌഡ സമിതിയാണ് കരട് ബില്ലുകൾ നിർദ്ദേശിച്ചത്. സ്ഥിരം തൊഴിൽ പദവി ബിൽ, ശുചീകരണ ഗാർഹിക തൊഴിലാളി ബിൽ, അസംഘടിത തൊഴിൽ സുരക്ഷാ ബിൽ എന്നിവയാണ് നിർദ്ദേശിച്ച കരട് ബില്ലുകൾ. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രജനിരാജന്റെ വീടുകളിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ്. പച്ചാളത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 14.10 ലക്ഷം രൂപയും 788 US ഡോളറും പിടിച്ചെടുത്തു. പൊതുപരിപാടികളിലെത്തുന്ന മുഖ്യമന്ത്രി VD സതീശന് ചുറ്റുമുള്ള തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ കൂട്ടാനും പോലീസ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിക്കും തിരക്കുമുണ്ടാക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നെന്നാണ് പോലീസ് ഇന്റലിജൻസ് കണ്ടെത്തൽ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മഫ്റ്റിയിലടക്കം കൂടുതൽ പോലീസിനെ നിയോഗിക്കണമെന്ന് ഇന്റലിജൻസ് ADGP ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് ഇന്ത്യയും ലോകവും ശ്രദ്ധിക്കുന്ന സമാനതകളില്ലാത്ത ലഹരിവിരുദ്ധ പോരാട്ടമായി മാറി. 1ാം ഘട്ടത്തിൽ ലഹരി വിതരണ ശൃംഖലകൾ തകർക്കാനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പടർന്നുകിടക്കുന്ന ലഹരി മാഫിയകളുടെ ബന്ധങ്ങൾ കണ്ടെത്താനും അവയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കാനുമായി 10,000-ത്തോളം പേരെ അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗം 30% കുറക്കാനായെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബ്രഹ്മപുരം അഴിമതി കേസിലെ 1ാം പ്രതിയായ മുൻ KSEB ചെയർമാൻ R. നാരായണനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച വിജിലൻസിന് പ്രത്യേക വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിക്ക് പകരം വിജിലൻസ് തന്നെ വിടുതൽ ഹർജിയുമായി വന്നതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. പ്രതി വിചാരണ നേരിടണമെന്ന് വിധിച്ച കോടതി ഹർജി തള്ളി. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർക്കും ഔദ്യോഗിക വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന സ്റ്റേറ്റിന്റെ നമ്പറാണ് അനുവദിച്ചിട്ടുള്ളതെന്നും അല്ലാതെ രജിസ്റ്റേർഡ് വാഹനം ഒരു മന്ത്രിക്കുമില്ലെന്നും മന്ത്രി KM ഷാജി പത്രസമ്മേളനത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ കാർ ഉപയോഗിച്ചതിനെ ന്യായീകരിച്ചും മാധ്യമങ്ങളെ കടന്നാക്രമിച്ചും മന്ത്രി പ്രതികരിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ ഗൌരവമുള്ളതാണെന്നും ജ്ഞാനേഷ് കുമാർ BJP ഏജന്റായി പ്രവർത്തിച്ചു എന്നതിന് ഇനിയും തെളിവ് വേണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കമ്മീഷന്റെ വിശ്വാസ്യതയെ BJPക്ക് കച്ചവടം നടത്തിയ ജ്ഞാനേഷ് കുമാറിന് ഇന്ത്യൻ ജനാധിപത്യത്തിന് വധശിക്ഷ വിധിച്ചയാളെന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാരുണ്യ സേവന പദ്ധതികളിലൂടെ മാതാ അമൃതാനന്ദമയി ലോകത്തിന് പകർന്നു നൽകുന്നത് നിസ്വാർത്ഥ സേവനത്തിന്റെ സന്ദേശമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ 73ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിശ്വസേവാ ദിനാഘോഷ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയി മഠം 2 കോടി രൂപ നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, മാതാ അമൃതാനന്ദമയി എന്നിവർ ചേർന്ന് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോ സുരേന്ദ്ര ഥാപയ്ക്ക് തുക കൈമാറി. UN പൊതുസഭാ സമ്മേളനത്തിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം ജയശങ്കർ വ്യക്തമാക്കി. ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും അദ്ദേഹം X-ൽ കുറിച്ചു. സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പിന്റെ

0: ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. പാകിസ്ഥാനി ഹാക്കർമാരായ ടീം ബ്ലാക്ക് ലിറ്റ്സ് ആണ് ഇതിനു പിന്നിലെന്നാണ് സംശയിക്കുന്നത്.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: രാജ്യമെങ്ങും പ്രതിഷേധം ആളിപ്പടരുന്ന സാഹചര്യത്തിൽ അസാധാരണമായ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുമ്പോഴോ മറ്റ് നിർണായക തീരുമാനങ്ങളുടെ വേളയിലോ ചേരാറുള്ള പൂർണ്ണ കമ്മീഷൻ യോഗം അടിയന്തരമായി ചേർന്നാണ് ആക്ഷേപമുയർന്ന നടപടികളിൽ നിന്ന് പിൻവലിയൽ പ്രഖ്യാപിച്ചത്. SIR നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉയർത്തിയ വിയോജിപ്പുകളും ആശങ്കകളും അംഗീകരിച്ചാണ് കമ്മീഷന്റെ പിൻവലിയൽ. യോഗശേഷം മൂന്ന് കമ്മീഷണർമാർ ഒരുമിച്ചിരിക്കുന്ന ചിത്രം സഹിതമാണ് പത്രക്കുറിപ്പിറക്കിയത്. SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഏകകണ്ഠമായി എടുത്തതാണെന്നും കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അവകാശപ്പെട്ടു. ഗ്യാനേഷ് കുമാറിനെതിരെ സഹ കമ്മീഷണർമാരായ വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധുവും ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് തിരുത്തൽ നടപടികളെന്ന് ആക്ഷേപമുയരുന്നു. പ്രധാന തീരുമാനങ്ങൾ ഗ്യാനേഷ് കുമാർ അടിച്ചേൽപ്പിച്ചതാണെന്ന ഗുരുതര ആരോപണങ്ങൾ സൃഷ്ടിക്കാവുന്ന നിയമക്കുരുക്കുകളിൽ നിന്ന് തലയൂരാനാണ് പുതിയ അവകാശവാദമെന്നും ആക്ഷേപമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഗ്യാനേഷ് കുമാർ തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കാമെന്നും വാഗ്ദാനമുണ്ടായിരുന്നു. എന്നാൽ ക്ഷണം നിരസിച്ചുവെന്ന് ജിജി തോംസൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചൊല്ലി വിവാദം കത്തിനിൽക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ. UN പൊതുസഭയിൽ കാശ്മീർ വിഷയം ഉന്നയിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമയബന്ധിതമായ ഇടപെടലാണെന്ന് പറഞ്ഞ ഷെരീഫ് ട്രംപിന്റെ നിശ്ചയദാർഢ്യത്തിനും ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിനും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. UN പൊതുസഭയിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗത്തിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലേത് ജനാധിപത്യമല്ലെന്നും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പാവഭരണകൂടം മാത്രമാണെന്നും ഇന്ത്യ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ അതിന് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗത്തിന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പെർമനന്റ് മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറി പെറ്റൽ ഗെഹ്ലോട്ടാണ് മറുപടി നൽകിയത്. ഇറാൻ മുന്നോട്ട് വെച്ച 7 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. നവംബറിൽ നടക്കാനിരിക്കുന്ന US ഇടക്കാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഇറാന് നേരെ സൈനിക ആക്രമണം ശക്തമാക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. UN പൊതുസഭയിൽ ഇറാന് നേരെ ട്രംപ് നടത്തിയ കർശന മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയുള്ള നീക്കം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തി. കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ സാഹിത്യ അക്കാദമി ചെയർമാനായി. ഗായകൻ ജി വേണുഗോപാൽ സംഗീത നാടക അക്കാദമി ചെയർമാനാകും. പിണറായി സർക്കാരിന്റെ കാലത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല വഹിച്ച നടൻ പ്രേംകുമാറാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. ആനിമേറ്ററും പ്രൊഡക്ഷൻ ഡിസൈനറുമായ പ്രൊഫസർ പ്രകാശ് മൂർത്തിയാണ് ലളിതകലാ അക്കാദമി ചെയർമാൻ. ഫോക്ലോർ അക്കാദമി ചെയർമാനായി നാടോടി കലാ സാംസ്കാരിക പ്രവർത്തകനും ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സുരേഷ് ബാബു എളയാവൂരിനെയും സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിർമ്മാതാവ് എം രഞ്ജിത്തിനെയും നിയമിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നടൻ രവീന്ദ്രനെയും വൈസ് ചെയർപേഴ്സണായി നടി പ്രിയങ്ക നായരെയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അധ്യാപികമാർ ഉൾപ്പെട്ട വടകര MDMA കേസിൽ രണ്ടാം പ്രതി കീർത്തനയെ വടകര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ കീർത്തനയുടെ ഇപ്പോഴത്തെ ജീവിത പങ്കാളി പേരാമ്പ്ര പെരുവണ്ണാമൂഴി തണ്ടോറപ്പാറയിലെ താനിയോട്ടിൽ ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിനുൾപ്പെടെ സാരമായി പരിക്കേറ്റ കീർത്തനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ. ജില്ലാ ബാങ്കുകൾ വേണമെന്നതാണ് സർക്കാർ നിലപാടെന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ നിർബന്ധിച്ച് ലയിപ്പിച്ചത് സംബന്ധിച്ച കേസിലാണ് മുൻ സർക്കാരിന്റെ നിലപാട് തിരുത്തി സത്യവാങ്മൂലം നൽകുക. ഇടത് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി റദ്ദാക്കുകയും ജില്ലാ ബാങ്കുകൾ പുനഃസ്ഥാപിക്കും വിധം പുതിയ വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്യുമെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കും.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: രാജ്യത്ത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂവുടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി റവന്യൂ വകുപ്പ് സർവേയിൽ അധികമായി വരുന്ന ഭൂമിയിൽ 10 സെന്റ് വരെ ക്രമവൽക്കരിക്കുന്നതാണ് പ്രധാന നടപടി. അധികമായി വരുന്ന ഭൂമിയുടെ പോക്കുവരവ് രജിസ്ട്രേഷൻ

0: നടപടികൾക്ക് തടസ്സമില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കി. രജിസ്ട്രേഷൻ വകുപ്പ് മേധാവിക്കും ഇത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി സമിതി അർത്ഥവത്തായ ചർച്ച നടത്തിയില്ലെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. മാലിന്യ ശേഖരണ സംസ്കരണ മേഖലയിലെ വിവിധ ഏജൻസികളെ ഒരു കുടക്കീഴിലാക്കുന്ന അതോറിറ്റിക്കായി നിയമം കൊണ്ടുവരുന്നു. നവംബറിൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്തിയിട്ടും പിഴ അടക്കാത്ത വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഇത്തരം വാഹനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നിർത്തിവെക്കാനും തിങ്കളാഴ്ചത്തെ ഉത്തരവിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ബംഗാളിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സർക്കിട്ട് ഹൌസിൽ നിന്ന് പുറത്താക്കിയത് ചോദ്യം ചെയ്ത് മഹുവ മൊയ്ത്ര എം പി നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. അയോധ്യ സംഭാവന കൊള്ളയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ നൽകിയ ഹർജി നവംബർ 2 പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. 4 തടഞ്ഞുവെച്ച ഭക്ഷ്യ സബ്സിഡി തുകയിൽ 117.29 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇടപെട്ട് സാങ്കേതിക പിഴവ് പരിഹരിച്ച സപ്ലൈകോയുടെ പുതിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇത്. സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് മുൻകൂർ അനുമതി വാങ്ങാതെ നിയമനം നടത്താവുന്നതാണെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. യോഗ്യത പരിഗണിച്ചും നടപടിക്രമങ്ങൾ പാലിച്ചും നടത്തുന്ന നിയമനത്തിന് അംഗീകാരം നിഷേധിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. യോഗ്യരായവരുടെ വോട്ടുകൾ തള്ളാൻ കൂട്ടമായി ഫോം 7 അപേക്ഷകൾ നൽകിയവരുടെ പേരിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിനു മുൻപിൽ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മന്ത്രിമാരും കുത്തിയിരിപ്പ് സമരം നടത്തി. US കാലിഫോർണിയയിൽ 18 താഴെയുള്ളവർ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചു. ബാലവിവാഹ നിരോധന നിയമത്തിൽ ഗവർണർ ഗാവിൻ ന്യൂസം ഒപ്പുവെച്ചു. കായിക മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ OJ ജനീഷിന്റെ വാഹനത്തിനു നേരെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആക്രമണം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ കനത്ത മഴ. വെള്ളറട കുന്നത്തുകാൽ കാലായിലിന് സമീപം മിന്നലേറ്റ് തൊഴിലാളി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പരിക്കേറ്റു. റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് ഓഫ് കേരള ലിമിറ്റഡ് റെയ്ഡ്കോ സഹകരണ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെയും സർക്കുലർ ലംഘിച്ചും വിരമിച്ച ജീവനക്കാരെ പുനർനിയമിച്ച സംഭവം ഗുരുതര ക്രമക്കേടെന്ന് കണ്ടെത്തൽ. നിയമവിരുദ്ധമായി സർവീസിൽ തുടരുന്ന 4 സേവനം അടിയന്തിരമായി അവസാനിപ്പിക്കാനും ഇവർക്ക് ഇതുവരെ നൽകിയ ശമ്പളം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് വ്യക്തിപരമായി ഈടാക്കാനും സഹകരണ സംഘം രജിസ്ട്രാർ ഉത്തരവിട്ടു. സ്വകാര്യ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നതും ബില്ലിലെ സുതാര്യതയില്ലായ്മയും തടയാനുള്ള നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നതതല സമിതി രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലബാറിലെ ടൂറിസത്തിന് മാത്രമായി മലബാർ ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ്. മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്ന CPM പ്രവർത്തകന്റെ കാൽ ബോംബെറിഞ്ഞ് തകർത്ത കേസിൽ 5 BJP RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ ജഡ്ജി റൂബി കെ ജോസ് ശനിയാഴ്ച വിധിക്കും. 2016 ജനുവരി 3 വൈകിട്ട് 5 ചെമ്പിലോട് കോവിൽ റോഡ് കവലയിലായിരുന്നു സംഭവം.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: അപ്രതീക്ഷിതവും അസാധാരണവുമായ സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാനം. SFI KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 ഏറ്റുമുട്ടി. സംഘർഷം യുദ്ധസമാനമായ സ്ഥിതിയിലേക്ക് അതിവേഗം മാറി. ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പകലും ജില്ലയിൽ വ്യാപകമായി കോൺഗ്രസും BJPയും തമ്മിലുണ്ടായ സംഘർഷത്തിന് തുടർച്ചയായാണ് SFI യൂത്ത് കോൺഗ്രസ് ഏറ്റുമുട്ടൽ. അക്രമം ആസൂത്രിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പകൽ മുഴുവൻ ജില്ലയിൽ പലയിടത്തും കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയ ശേഷമാണ് സന്ധ്യയോടെ തലസ്ഥാന നഗരിയിൽ കനത്ത സംഘർഷമുണ്ടായത്. ഒരു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് തീവച്ച് നശിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശന് നേരെയും നഗരത്തിൽ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പൈലറ്റിനെ കുത്തി വിമാനം ഇടിച്ചിറക്കാൻ ശ്രമം. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പറന്ന വിമാനം സൗദിയിൽ അടിയന്തരമായി ഇറക്കി. ദക്ഷിണ കന്നഡ ജില്ലയിലെ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡിന്റെ കലവാർ 3 ഫേസിലെ കോക്കർ ഹൈഡ്രോ ട്രീറ്റർ യൂണിറ്റിലുണ്ടായ സ്ഫോടനത്തിലും

0: തുടർന്നുണ്ടായ തീപിടുത്തത്തിലും ഒരാൾ മരിച്ചു. 9 പേർക്ക് പരിക്കേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ദേശവ്യാപകമായി പ്രക്ഷോഭം തുടങ്ങാൻ ഇന്ത്യ സഖ്യം. കമ്മീഷനെതിരായ കേസുകളെല്ലാം വേഗത്തിൽ തീർപ്പാക്കാനും ഗാനേഷിനെതിരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട് സംയുക്തമായി സുപ്രീംകോടതിയെ സമീപിക്കും. ബാലറ്റിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത് 6 കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ചും നടത്തും. മാഹി സെന്റ് തെരേസ ബസലിക്കയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് 5 കൊടിയേറുമെന്ന് റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മട്ടന്നൂരിൽ MDMA രണ്ട് യുവ ഡോക്ടർമാർ എക്സൈസിന്റെ പിടിയിലായി. തലശ്ശേരി വടക്കമ്പാട് കുളിബസാറിൽ CP സിദ്ധാർത്ഥ്, മലപ്പുറം പുതുപൊന്നാനി സ്വദേശി HC ഇർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒട്ടേറെ ഭീകരാക്രമണങ്ങളിൽ സൂത്രധാരനെന്ന് സംശയിക്കുന്ന ലഷ്കർ എ തോയ്ബ കമാൻഡർ മൂസ എന്ന ആസിഫ് ഹൗജിയെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. 2022 മുതൽ കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിച്ചു വന്ന 4 പ്രധാന കമാൻഡർമാരിൽ അവശേഷിച്ച ഭീകരനാണ് ഇയാൾ. പരാതിയും ആവശ്യങ്ങളും ഉന്നയിച്ച അധ്യാപകർ നേരിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കത്തയക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. പ്രൈമറി അധ്യാപകർ മുതൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ വരെ നേരിട്ട് കത്തയക്കുകയാണെന്ന് കണ്ടതോടെയാണ് ഇടപെടൽ. ഇത്തരം കത്തുകൾ മിക്കപ്പോഴും സെക്രട്ടേറിയറ്റിൽ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് തന്നെ മടക്കുകയാണ് പതിവ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ സമർപ്പിച്ച 7 വെടിനിർത്തൽ നിർദ്ദേശത്തിൽ US ഔദ്യോഗിക മറുപടി ലഭിച്ചെന്ന് ഇറാൻ. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ആലാച്ചി മച്ചൂർമല മാലൂർ പെരിങ്ങാനം തില്ലങ്കേരി റോഡിന് 38 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി VK സനോജ് MLA അറിയിച്ചു. പുരളിമല മച്ചൂർമല മേഖലകളിൽ ടൂറിസം വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളായി മാറുന്ന മേഖലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് മെക്കാഡം ടാർ ചെയ്യുന്നതിന് 38 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ലഹരിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തുഫാൻ 2.0 ജനകീയ പ്രചാരണ പരിപാടിക്ക് പഞ്ചായത്ത് തലത്തിൽ തുടക്കമായി. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കലും നടന്നു. 2024-26 വർഷത്തെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഷീൽഡ് മത്സരത്തിൽ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ റേഞ്ചർ യൂണിറ്റിന് സംസ്ഥാന തലത്തിൽ 1 സ്ഥാനം. മട്ടന്നൂർ നഗരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ ഓഫീസിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും യോഗം തീരുമാനിച്ചു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: അർബുദത്തിന്റേതുൾപ്പെടെ ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിത വില നിയന്ത്രിക്കാനാകാത്തതിന് കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. മരുന്നുകളുടെ വ്യാപാരി വിലയും പരമാവധി ചില്ലറ വിൽപ്പന വിലയും തമ്മിലുള്ള ഭീമമായ അന്തരം ചൂണ്ടിക്കാട്ടിയ കോടതി അതൊഴിവാക്കാൻ ലാഭവിഹിതം നിയന്ത്രിച്ചുകൂടെയെന്ന് സർക്കാരിനോട് ചോദിച്ചു. വ്യാപാരി വിലയുടെ 16% കൂടുതൽ MRP ഈടാക്കരുതെന്ന ഏകീകൃത ചട്ടം കൊണ്ടുവരാവുന്നതാണെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. വാങ്ങുന്നതിന്റെ 10x വിലക്ക് മരുന്ന് വിൽക്കുന്നത് രോഗികളെ പിടിച്ചുപറിക്കലാണെന്ന് കഴിഞ്ഞയാഴ്ച വിഷയം പരിഗണിച്ചപ്പോൾ കോടതി വിമർശിച്ചിരുന്നു. മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. UDF അധികാരമേറ്റ ശേഷം ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് നേട്ടം. 12 38 വാർഡുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. UDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 7 LDF പിടിച്ചെടുത്തപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 4 UDFഉം സ്വന്തമാക്കി. BJPക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. ലഭിച്ച അധിക സീറ്റിനേക്കാൾ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനയാണ് ഇടതുമുന്നണിയുടെ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നത്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും വോട്ട് വിഹിതത്തിൽ മുന്നിൽ LDF ആണ്. UDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയ സ്ഥലങ്ങളിൽ മിക്കയിടത്തും ഭൂരിപക്ഷം കുറഞ്ഞു. ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലമായി നേരിട്ടു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ കമ്മീഷൻ ഓഫീസിന് സമീപത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. 6 ഉപയോഗിക്കാത്ത രാജ്യത്തെ 1.58 കോടി റേഷൻ കാർഡുകൾ 1 മുതൽ അസാധുവാക്കാൻ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാഗമായി നിർജ്ജീവമായതോ വ്യാജമോ സംശയത്തിലുള്ളതോ ആയ റേഷൻ കാർഡുകളെ നീക്കി PDS ശുദ്ധീകരിക്കുന്നതിനാണ് പുതിയ നീക്കം. ഗുണഭോക്താക്കളുടെ പേരുകൾ ഉടൻ ഡാറ്റാബേസിൽ നിന്ന് നീക്കില്ലെന്ന് പൊതുവിതരണ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. യഥാർത്ഥ ഗുണഭോക്താക്കളാണോ എന്ന് തെളിയിക്കാൻ 3 സാവകാശം നൽകും. ഇതിനിടയിൽ EKYC പൂർത്തിയാക്കിയാൽ കാർഡുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാകും. ജമ്മു കാശ്മീരിലെ കഠ്വ ജില്ലയിൽ സഹപ്രവർത്തകന്റെ വെടിയേറ്റ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെ 4 CISF ജവാന്മാർ കൊല്ലപ്പെട്ടു. അസിസ്റ്റന്റ് കമാൻഡന്റ് അങ്കിത് കുമാർ പാണ്ഡേ, സബ് ഇൻസ്പെക്ടർ ലക്ഷ്മൺ സിംഗ്, കോൺസ്റ്റബിൾമാരായ റഫീഖ് അഹമ്മദ്, സന്ദീപ് കുമാർ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഹിമാചൽ പ്രദേശ് അതിർത്തിയോട് ചേർന്ന മഷ്ക വില്ലേജിലെ ജലവൈദ്യുത പദ്ധതി പ്രദേശത്താണ് സംഭവം. സഹപ്രവർത്തകരുമായി വാക്തർക്കമുണ്ടായതോടെ പ്രകോപിതനായ ഹെഡ് കോൺസ്റ്റബിൾ അഭിഷേക് കുമാർ സർവീസ് റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ജമ്മുകാശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കറെ തൊയ്ബ കമാൻഡറെ സുരക്ഷാസേന വധിച്ചു. ഏറെ നാളായി സുരക്ഷാസേന തിരയുന്ന കൊടും ഭീകരരിൽ ഒരാളായ സുലൈമാൻ ഷാ ആണ് കൊല്ലപ്പെട്ടത്. ED സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ആദ്യം തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണോ എന്ന വിഷയം ഹൈക്കോടതി ഉത്തരവിനായി മാറ്റി. ED റിപ്പോർട്ടിൽ ഡയറി മാത്രമാണല്ലോ ഉള്ളതെന്നും അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പര്യാപ്തമല്ലോ എന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ വാക്കാൽ അഭിപ്രായപ്പെട്ടു.
3: തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ പേരും ചിഹ്നവും സംബന്ധിച്ചുള്ള തർക്കത്തിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. പരിസ്ഥിതി ലോല മേഖല, വനംവകുപ്പിന് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ, സമ്മതിച്ച് കേരളം. നേരത്തെയുണ്ടായ പിഴവ് പരമാവധി തിരുത്തിയാണ് ലോലമേഖല വിവരം പുതുക്കിയതെന്നും വനം റവന്യൂ വകുപ്പുകൾ ഭൂ അതിര് പരിശോധനാ സർവേ നടത്തി ഇപ്പോഴത്തെ കണക്കിൽ പിഴവുണ്ടെന്ന് കണ്ടാൽ വീണ്ടും തിരുത്താമെന്നും കേരളം സമ്മതിച്ചു. സർക്കാർ ആശുപത്രികളിലെ മരുന്നുക്ഷാമത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയരുതെന്ന് ആശുപത്രി സൂപ്രണ്ടുമാർക്ക് ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിയുടെ നിർദ്ദേശം. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഡയറക്ടറുടെ ശബ്ദ സന്ദേശം എന്ന റിപ്പോർട്ടുകൾ. മരുന്ന് ലഭ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ DMOയെ സമീപിക്കാൻ പറയണമെന്നും അവർ മാത്രം വിവരം നൽകിയാൽ മതിയെന്നുമാണ് നിർദ്ദേശം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം നേരത്തെയാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ശബരിമല വെടിവഴിപാട് ആചാരത്തിന്റെ ഭാഗമല്ലെന്ന തന്ത്രിയുടെ കത്തും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ചൂണ്ടിക്കാട്ടിയ സുരക്ഷാ ആശങ്കയും ശബരിമല സന്നിധാനത്തെ വെടിവഴിപാട് അനിശ്ചിതത്വത്തിലാക്കി എന്ന റിപ്പോർട്ടുകൾ. മണ്ഡലകാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടിവഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവും ഇറക്കി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ ആറളം ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്തത് വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി KA തുളസി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉടൻ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടും. കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ അതും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആറളം ഫാം നേരിടുന്ന പ്രശ്നം 2 തവണ മന്ത്രിതലത്തിൽ ചർച്ച ചെയ്ത് ആവശ്യമായ മുൻകരുതലെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടും അത് ഗൗരവത്തിലെടുക്കാതെ ചില വകുപ്പുകൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ക്ഷോഭിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. ആറളത്ത് ഇനിയൊരു ദുരന്തമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ആറളം ശലഭോദ്യാനത്തിൽ നടന്ന മന്ത്രിതല അവലോകന യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ അനാസ്ഥയ്ക്കെതിരെ മന്ത്രി തുറന്നടിച്ചത്. അർജന്റീന ടീമിനെ കൊണ്ടുവരാനെന്ന പേരിൽ നികുതി വെട്ടിപ്പ് നടത്തിയ വിഷയത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നോട്ടീസ് നൽകാൻ GST വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി. പിഴയുൾപ്പെടെ 56 കോടിക്കാണ് നോട്ടീസ്. പൂജ ദീപാവലി തിരക്ക് കണക്കിലെടുത്ത് കുർലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രതിവാര പ്രത്യേക തീവണ്ടി. കൊങ്കൺ പാതയിലൂടെ കോട്ടയം വഴി 15 ഒക്ടോബർ മുതൽ 21 നവംബർ വരെയാണ് സർവീസ്. 2026 ഏപ്രിൽ ജൂലൈ കാലയളവിൽ രാജ്യത്തേക്കുള്ള പ്രവാസി നിക്ഷേപ വരവിൽ 7 മടങ്ങ് വരെ വർധനയെന്ന് റിപ്പോർട്ടുകൾ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്താനുള്ള കാലപരിധി 31 ഒക്ടോബർ വരെ നീട്ടി സർക്കാർ ഉത്തരവായി. നിലവിലുള്ള ഉത്തരവ് പ്രകാരം മസ്റ്ററിംഗ് കാലാവധി 30 സെപ്റ്റംബർ.
0: അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സർക്കാരിന്റെ കണ്ണും കാതുമാണെന്നും ഇവർക്ക് പിഴച്ചാൽ സർക്കാർ പരാജയപ്പെടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പിക്കും

0: ന്യൂമാഹി പെരിങ്ങാടി സൗഹൃദ സംഘം നൽകിയ പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക വാർത്തകൾ. ഇന്ത്യയുമായുള്ള സൗഹൃദ മത്സരത്തിന് യുറുഗ്വായ് ഫുട്ബോൾ ടീം കൊൽക്കത്തയിലെത്തി. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ റെക്കോർഡ് റൺസ് ചേസ്. വിൻഡീസ് ഉയർത്തിയ 405 റൺസ് മറികടന്നു. ശുഭമൻ ഗില്ലിന് കരിയറിലെ 2nd ഇരട്ട സെഞ്ചുറി. രോഹിത് ശർമ്മക്ക് സെഞ്ചുറി, കരിയറിലെ 35th ശതകം. ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ 8 wicketsനാണ് ഇന്ത്യയുടെ ജയം. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യക്ക് തിളക്കം. വനിതാ 60 kg വിഭാഗത്തിൽ അരങ്ങേറ്റക്കാരിയായ പ്രിയങ്ക ഗംഗാസും പുരുഷ 90 kg വിഭാഗത്തിൽ കപിൽ പുഖാരിയെയും വെങ്കലം സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ ആൻസി സോജനും ഹൈജമ്പിൽ സർവേസ് കുശാരിക്കും വെള്ളി. സ്ക്വാഷിൽ ഇരട്ട വെള്ളി നേട്ടം. 3000 m സ്റ്റീപ്പിൾ ചേസിൽ പാരുൾ ചൗധരിക്കും ഡെക്കാത്ലണിൽ തേജസ്വിനി ശങ്കറിനും വെങ്കലം. വനിതകളുടെ 200 m ഹരിത ബദറിക്ക് വെങ്കലം.
1: ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആശ്വാസമായി വനിതാ റിലേ സ്വർണം. അത്ലറ്റിക് മത്സരങ്ങളുടെ അവസാന ദിവസം 4x400 m റിലേയിൽ കിരൺ പഹൽ, MR പൂവമ്മ, പ്രാജി ചൌധരി, വിദ്യാ രാംരാജ് എന്നിവരടങ്ങുന്ന ടീം 3:29.69 ഓടിയെത്തി ഇന്ത്യക്കായി ട്രാക്കിലെ ആദ്യ സ്വർണം നേടി. ഷൂട്ടിംഗിൽ ഇന്ത്യ 2nd സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ നീരു ദണ്ഡയാണ് മെഡൽ നേടിയത്. ടീമിനത്തിൽ വെള്ളി നേടിയ നീരു ഇരട്ട മെഡലിന് ഉടമയായി. പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യക്ക് തുടർച്ചയായി 2nd തവണയും ഇരട്ട സ്വർണം. ഇരു ടീമുകളും ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചു. മാരത്തണിൽ ഇന്ത്യൻ താരം സാവൻ ബർവാൾ ദേശീയ റെക്കോർഡോടെ വെള്ളി നേടി. പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ തജീന്ദർ പാൽ സിംഗ് ടൂർ വെള്ളിയും വനിതകളുടെ 400 m ഓട്ടത്തിൽ പ്രാജി വെങ്കലവും നേടി. മിക്സഡ് സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും സെന്തിൽ കുമാർ വേലവനുമടങ്ങിയ ഇന്ത്യൻ ടീം വെങ്കല മെഡൽ നേടി. വനിതകളുടെ ഷൂട്ടിംഗ് 50 m റൈഫിൾ 3 പൊസിഷനിൽ മലയാളിയായ വിദർശ കെ വിനോദ് ഉൾപ്പെട്ട ടീം വെള്ളി നേടി. 5000 m വെങ്കലവും നേടിയതോടെ ഏഷ്യൻ ഗെയിംസിൽ ഗുൽവീറിന് ഹാട്രിക്ക്. 10,000 m 1500 m 28-കാരൻ വെള്ളി മെഡൽ നേടിയിരുന്നു. ഷൂട്ടർ വിദർശ കെ വിനോദിന് പിന്നാലെ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡലുമായി മറ്റൊരു മലയാളി താരം TS മനു. പുരുഷ 4x400 m റിലേയിലാണ് വയനാട്ടുകാരന്റെ നേട്ടം. 4x400 m മിക്സഡ് റിലേയിലും വെള്ളി നേടിയ ടീമിൽ അംഗമായിരുന്നു.
2: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 hours പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
7: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഗാനതരംഗം.
0: ഒരു സിനിമയിലെ ഗാനങ്ങൾ.
8: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഗാനതരംഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ ഒരു പ്രത്യേക ചിത്രത്തെയും അതിലെ മനോഹര ഗാനങ്ങളെയും

ുമാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മലയാള സിനിമയിലെ വ്യത്യസ്ത ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ ചിത്രം ദി പ്രിൻസ്. 1996 സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവന്നത് ഒരു വ്യത്യസ്തമായ കഥാപരിണാമവും അതിനൊപ്പമുള്ള മനോഹര സംഗീതാനുഭവവുമായിരുന്നു. ഗ്യാങ്സ്റ്റേഴ്സിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ, NC പ്രേമ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ലാലു അലക്സ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഗിരീഷ് കർണാട്, പ്രകാശ് രാജ്, ജഗന്നാഥവർമ്മ, കക്കരവി, സ്ഫടികം ജോർജ്, ശ്രീവിദ്യ, രേണുക എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി എത്തി. ഗ്യാങ്സ്റ്റേഴ്സ് തലവനായ വിശ്വനാഥിൻ്റെ മകനായ ജീവാ വിശ്വനാഥ് എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശ്വനാഥായി ബോളിവുഡിലെ എഴുത്തുകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും നടനുമായ ഗിരീഷ് കർണാടാണ് വേഷമിട്ടിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവയുടെ സംഗീതവും കൂടി ചേർന്നപ്പോൾ ഓരോ ഗാനവും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവയായി മാറി. ആ ഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീതയാത്ര തന്നെയാവട്ടെ ഇന്ന്. ആദ്യ ഗാനം KS ചിത്ര ആലപിച്ച ചോലക്കിളികൾ എന്ന് തുടങ്ങുന്ന ഗാനം. ഗ്രാമീണ സൗന്ദര്യവും പ്രകൃതിയുടെ മാധുര്യവും നിറഞ്ഞൊരു ഗാനം. കേൾക്കുന്നവരെ ഒരു പച്ചപ്പിൻ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന മൃദുലമായ സംഗീതരൂപം.

സംഗീതജ്ഞനായ ശാസ്ത്രിക്ക് സംഗീതരത്നം പുരസ്കാരം ലഭിക്കുകയും അത് വാങ്ങുന്നതിനായി മദ്രാസിലേക്ക് യാത്ര തിരിക്കേണ്ടിയും വരുന്നു. അവിടെ വച്ചാണ് നായികയായ ശാസ്ത്രിയുടെ മകൾ സ്വർണയും ജീവയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. പുരസ്കാരം വാങ്ങാനെത്തിയ ശാസ്ത്രിയുടെ മകളോട് അവിടെ വച്ച് ഒരു ഗാനം ആലപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശ്യാമയാം രാധികേ പാടു നീ ഗോപികേ. ക്ലാസിക്കൽ സ്പർശമുള്ള ഈ ഗാനം സംഗീതാസ്വാദകരെ ഒരു പാരമ്പര്യ സൗന്ദര്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ലയവും രാഗവും ചേർന്നൊരു മനോഹര സൃഷ്ടി. കേൾക്കാം കെ എസ് ചിത്രയുടെ സ്വരമാധുരിയിൽ, ഒപ്പം മോഹൻലാലിന്റെ ശബ്ദസാന്നിധ്യവും.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്. ഒരു

ചെറുപ്പത്തിന്റെ ചിരിയും ചലനവും നിറഞ്ഞ ഒരു ആഘോഷഗാനം. താളമിട്ട് കേൾക്കാൻ തോന്നുന്ന ഉത്സാഹം പകരുന്ന ഈ പാട്ട് ശ്രോതാക്കളെ ആവേശഭരിതരാക്കും. ജിം തക ജിം തക ജിം തക തക തക. ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന്.

ഇനി കേൾക്കാം. കണ്ണിൽ കണ്ണിൽ കണ്ണാടി നോക്കി, കണ്ണീർ മുത്തിൽ മുത്തങ്ങൾ ചാർത്തി. എം ജി ശ്രീകുമാറിന്റെയും കെ എസ് ചിത്രയുടെയും മനോഹരമായ ആലാപനം, പ്രണയത്തിന്റെ മൃദുസ്പർശം നിറഞ്ഞ ഈ ഗാനം ഹൃദയത്തിൽ നിശബ്ദമായി ഇടം പിടിക്കുന്ന ഒരു മെലഡി, ഓരോ വരിയും മനസ്സിൽ ഒരു ചിത്രമായി മാറുന്നു.

ഗ്യാങ്സ്റ്ററായ നായകന് പ്രണയം നാമ്പെടുത്തത് സ്വർണയെ കണ്ട ശേഷമായിരുന്നു. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അവർ തമ്മിൽ ഒരുമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും അസുഖബാധിതയായി കഴിയുന്ന അമ്മയുടെ അനുഗ്രഹവും വാങ്ങി അവർ ജീവിതത്തിലേക്ക് കടന്നു. ജീവയുടെ അമ്മയായി വേഷമിട്ടിരിക്കുന്നത് ശ്രീവിദ്യയാണ്. എന്നും ബിസിനസിനെ കുറിച്ച് മാത്രം പറയുകയും കേൾക്കുകയും ചെയ്തിരുന്ന ആ വീടിനെ ആദ്യമായി സംഗീതമയമാക്കുന്നത് കൃഷ്ണഭക്തയായ സ്വർണയുടെ വരവോടെയാണ്. കേൾക്കാം ചിത്രയാലപിച്ച നന്ദനന്ദന കൃഷ്ണ മുരഹര മുരളീധര. ഭക്തിയും ഭാവനയും ചേർന്നൊരു ആത്മീയ സംഗീതാനുഭവം. ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്നത് ഒരു ശാന്തതയും സമാധാനവും തന്നെയാണ്.

വ്യത്യസ്ത ഭാവങ്ങളും നിറങ്ങളും ചേർന്ന ഗാനങ്ങളാൽ സമ്പന്നമായ ഈ ചിത്രത്തിലെ ഓരോ പാട്ടും സംഗീത പ്രേമികൾക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇനിയും വ്യത്യസ്തമായ ചിത്രങ്ങളും ഗാനങ്ങളുമായി ഗാനതരംഗത്തിലൂടെ കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ, റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ.

0: ഗാനതരംഗം.
1: ഒരു സിനിമയിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
3: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-9001-8.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
6: സിഎം വിസ്താര, ആവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
5: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
6: ഫോൺ 9496420880 8111-933-600.
5: സിഎം വിസ്താര നെല്ലൂന്നി.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:30 താരസ്വരം, 10 വളയം. ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 പ്രിയരാഗം, 2 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 നാടൻ പാട്ടുകൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 ആഴ്ച വൃത്താന്തം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9 ചാരു കസേര, 10 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മോളെ, ഇത് നോക്കിയാ.

0: ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ. പിന്നെ നിനക്ക് എന്താ വേണ്ടേ?
1: എനിക്കൊന്നും വേണ്ട.
2: മോളെ, എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
1: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ടു ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോവും. വാങ്ങാതിരുന്നാല് അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
0: അമ്പടി മിടുക്കി.
3: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
4: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഫോൺ 9961004648,
4: 9656943321.
5: ജോലി ടെൻഷൻ ഉറക്കൂല. എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247100 7025 9000 18.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 3, കന്നി 17, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെയും അനുസ്മരിച്ച് രാജ്യം. ഗാന്ധിജിയുടെ സ്മൃതി കുടീരമായ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി. സർവമത പ്രാർത്ഥനയിലും രാഷ്ട്രപതി പങ്കെടുത്തു. ലോകത്ത് സംഘർഷങ്ങളും യുദ്ധങ്ങളും തുടരുമ്പോൾ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് പ്രസക്തി കൂടുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സത്യം, അഹിംസ, കരുണ, സേവനം എന്നിവയുടെ വഴിവിളക്കാണ് ബാപ്പുവിന്റെ ജീവിതം. എല്ലാ കാലത്തും അത് മനുഷ്യരാശിക്ക് വഴികാട്ടിയായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിലുണ്ടായത് ഗുരുതരമായ ഭീകര പ്രവർത്തനമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. ആക്രമണത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റിട്ടും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഗർഗാഷ് പ്രശംസിച്ചു. സംഭവത്തെ ഭീകരപ്രവർത്തനമെന്ന് UAE ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് വൻ പ്രതിഷേധം. വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തെ വരുതിയിലാക്കാൻ പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ നഗരമാകെ ഉച്ചവരെ സ്തംഭിച്ചു. ആളുകൾ സമരത്തിനെത്തുന്നത് തടയാൻ പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകളും അടച്ചിട്ടതോടെ പൊതുജനം വലഞ്ഞു. ജന്തർമന്ദറിന്റെ പരിസരത്തേക്കെത്തുന്ന റോഡുകളെല്ലാം പോലീസ് അടച്ചുകെട്ടിയിരുന്നുവെങ്കിലും പല വഴികളിലൂടെ പ്രതിഷേധക്കാർ സംഘടിച്ചെത്തി. ഇവരെയെല്ലാം ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. രാവിലെ 10:30 തുടങ്ങി 4 മണിക്കൂറോളം സംഘർഷം നീണ്ടു. ഡൽഹിയിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത CPM ജനറൽ സെക്രട്ടറി MA ബേബിയെയും പൊതുപ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി മുംബൈ ശിവജി പാർക്കിൽ സംഘടിപ്പിച്ച ജയിൽ നിറക്കൽ സമരം ശക്തമായ രാഷ്ട്രീയ സംഗമമായി മാറി. പോലീസ് അനുമതി നിഷേധിച്ചിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച ആയിരക്കണക്കിന് യുവാക്കൾ ദേശീയ പതാകകളും പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധത്തിനെത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നും SIR നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളെ ഡൽഹി പോലീസ് ബലപ്രയോഗത്തിൽ അമർച്ച ചെയ്യാൻ ശ്രമിച്ചതിനെ പ്രതിപക്ഷ പാർട്ടികൾ അപലപിച്ചു. വോട്ടർമാരുടെ വെട്ടിനിരത്തൽ ഉയർത്തിയ വിവാദത്തിനിടെ തിരുത്തൽ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.

ഇതിന്റെ ഭാഗമായി എസ് ഐ ആർ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയവരെയും പുതുതായി ചേരാൻ ആഗ്രഹിക്കുന്നവരെയും ഉൾപ്പെടുത്താൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിലാണ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയത്. പേര് ചേർക്കലിനുള്ള അപേക്ഷ നൽകാൻ മുൻ എസ് ഐ ആറിലെ വിശദാംശങ്ങൾ സംബന്ധിച്ച അധിക സത്യവാങ്മൂലം ഒഴിവാക്കിയ ഫോം 6 ഉപയോഗിക്കേണ്ടത്. ഇതുവരെ പേര് ചേർക്കാത്തവർക്കും പേരുകൾ നീക്കം ചെയ്യപ്പെട്ടവർക്കും അപേക്ഷിക്കാമെന്നും കമ്മീഷൻ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. അത്തരം വോട്ടർമാരെ കണ്ടെത്തി സൗകര്യമൊരുക്കുകയാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ലക്ഷ്യം. ഭരണഘടനാ മൂല്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിലായിരിക്കണം നീതിന്യായ വ്യവസ്ഥയിലെ നിർമ്മിത ബുദ്ധി പോലുള്ള ഡിജിറ്റൽ സാങ്കേതികത ഉപയോഗിക്കേണ്ടതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സമൂഹത്തിന്റെയും സർക്കാരുകളുടെയുമെല്ലാം പ്രവർത്തനത്തെ സാങ്കേതിക വിദ്യ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കോടതികൾക്കും മാറി നിൽക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അസോസിയേഷൻ ഓഫ് ഏഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കോഡ്സിന്റെ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനുള്ള അന്തിമ പട്ടികയിൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരും തൃശൂരിലെ കൊരട്ടിയും ഇടം പിടിച്ചു. സംസ്ഥാനം 10 നിർദ്ദേശിച്ചിരുന്നത്. കേരളത്തിന് സമീപഭാവിയിൽ തന്നെ എയിംസ് അനുവദിക്കുമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നു. ലഡാക്കിലെ 28 തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഔദ്യോഗിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്കമേഖലകളായ ഗോഗ്ര, ഹോട്ട്സ്പ്രിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുമാണ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത്. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടവുമായി ആലോചിച്ചാണ് നടപടി. അർജന്റീന ടീമിനെയും മെസ്സിയെയും എത്തിക്കാനെന്ന പേരിൽ തട്ടിപ്പ് നടന്നെന്ന ആരോപണത്തിൽ മുൻമന്ത്രി V. അബ്ദുറഹ്മാനെ പ്രത്യേക അന്വേഷണ സംഘം വ്യാഴാഴ്ച മലപ്പുറത്ത് 4 ചോദ്യം ചെയ്തു. കേരളപ്പിറവിയുടെ 70 വാർഷികത്തോടനുബന്ധിച്ച് നവയുഗ കേരളം എന്ന കാഴ്ചപ്പാടോടെ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V. ഡി സതീശൻ. ആദ്യഘട്ടത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തുടർന്ന് ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കും. കേരളത്തിന്റെ പൈതൃകം, കല, സംസ്കാരം, പാരമ്പര്യം എന്നിവ അവതരിപ്പിക്കുന്നതിനൊപ്പം നിക്ഷേപ അവസരങ്ങൾ ഷോക്കേസ് ചെയ്തുകൊണ്ട് സംരംഭക സംഗമം കൂടി ഫെസ്റ്റിവൽ കേരളത്തിന്റെ ഭാഗമായി ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നടത്തിയ പ്രതികരണമാണ് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. വിമർശന ചേരിയിൽ താൻ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കൂടിയാലോചനകൾ നടക്കണമെന്നും തനിക്ക് പറയാനുള്ളത് മുന്നണിയിൽ പറയുമെന്നും മന്ത്രി AP അനിൽകുമാർ. എല്ലാ ചർച്ചകളും KC വേണുഗോപാലിൽ കേന്ദ്രീകരിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UDFൽ ചർച്ചകൾ നടക്കുന്നില്ലെന്നും തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായാണ് എടുക്കുന്നതെന്നുമുള്ള അടൂർ പ്രകാശിന്റെ ആരോപണം തള്ളി മുസ്ലിം ലീഗ്. MK മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കിയതടക്കമുള്ള എല്ലാ തീരുമാനങ്ങളും ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് നടക്കുന്നതെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള അഭിരുചിയും പരിസ്ഥിതി ബോധവും വളർത്തിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷിവകുപ്പും ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന കതിർ കാർഷിക ക്ലബ്ബ് പദ്ധതിക്ക് തുടക്കമാകുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇരു വകുപ്പുകളിൽ നിന്നും മാസ്റ്റർ ട്രെയിനർമാരെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകാൻ നടപടി തുടങ്ങി. ഓരോ ജില്ലയിൽ നിന്നും കൃഷിയിൽ താൽപ്പര്യവും ക്ലാസ് എടുക്കാൻ പ്രാവീണ്യവുമുള്ള 3 വീതം തെരഞ്ഞെടുത്താണ് മാസ്റ്റർ ട്രെയിനർമാരാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 500 കതിര് കാർഷിക ക്ലബ്ബുകൾ തുടങ്ങുന്നത്. തുടർന്ന് ഇത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി അയോധ്യ രാമക്ഷേത്രത്തിലെ മുഴുവൻ ജീവനക്കാർക്കും 100% പോലീസ് വെരിഫിക്കേഷൻ നടത്താൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് തീരുമാനം. പോലീസ് നൽകുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളും ശേഖരിക്കും. മൈസൂരു ദസറ ഈ മാസം 11 തുടങ്ങും. അന്നേ ദിവസം രാവിലെ കൊപ്പലിഗെ ഗവി മഠാധിപതി അഭിനവ ഗവിസിദ്ധേശ്വര മഹാസ്വാമി ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ പൂജ നടത്തി ഉത്സവം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി DK ശിവകുമാർ, ഉപമുഖ്യമന്ത്രി G. പരമേശ്വര എന്നിവരും ചടങ്ങിലുണ്ടാകും. കുട്ടികളില്ലെന്നത് ഭാര്യയുടെ കുഴപ്പമായോ ഭർത്താവിനോടുള്ള ക്രൂരതയായോ കണക്കാക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. കുട്ടികളില്ലാത്തത് കാരണം കുടുംബബന്ധം തകർന്നെന്ന് കാണിച്ച് ഭർത്താവ് നൽകിയ വിവാഹമോചന ഹർജി തള്ളിയ കുടുംബക്കോടതി വിധി ശരിവെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് GR സ്വാമിനാഥന്റെയും ജസ്റ്റിസ് MD സുമതിയുടെയും ഉത്തരവ്. ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 പാകിസ്ഥാൻകാരെ അതിർത്തി സുരക്ഷാസേന വെടിവെച്ചു കൊന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ

0: തരൺ തേഷൻ ജില്ലയിലെ അതിർത്തി മേഖലയിലാണ് സംഭവം. പ്രദേശത്ത് BSF പരിശോധന ശക്തമാക്കി. നാടകപ്രവർത്തകൻ നീലേശ്വരം പടിഞ്ഞാറ്റം കൊഴുവേൽ വേലച്ചേരിയിൽ വി ശശീന്ദ്രൻ അന്തരിച്ചു. ശ്രദ്ധേയമായ പ്രൊഫഷണൽ അമച്ചർ നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. 2023 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. ഇതേ വർഷം എ ശാന്തകുമാർ നാടക പുരസ്കാരത്തിനും അർഹനായി. ആറളം പുനരധിവാസ മേഖലയ്ക്ക് ഭീഷണിയായ മോഴയാനയെ പിടിച്ചതോടെ ഓപ്പറേഷൻ മഗ്ന പൂർത്തിയായെങ്കിലും ദൗത്യത്തിന്റെ ആസൂത്രണത്തിലുണ്ടായ പാളിച്ചകൾ വനംവകുപ്പിന് പാഠമായി. വനംവകുപ്പിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഓപ്പറേഷനും അപകടകരമായ ദൗത്യവുമായിരുന്നു ഇത്. 23 മണിക്കൂറിലധികം നീണ്ട ദൗത്യത്തിനിടയിലാണ് മോഴയാനയെ അഴിക്കുള്ളിലാക്കാനായത്. നാടിന്റെ ശുചിത്വവും സൗന്ദര്യവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന ബീക്കൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ്, മാലൂർ, പാട്യം പഞ്ചായത്തുകളിൽ ബീക്കൺ ടൗൺ പ്രഖ്യാപനം നടത്തി. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ മട്ടന്നൂർ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് നിർവഹിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി രജിത്ത് പദ്ധതി വിശദീകരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പ്രതിജ്ഞയ്ക്കും ബോധവൽക്കരണ ക്ലാസിനും SI നൌഷാദ് മൂപ്പൻ നേതൃത്വം നൽകി. ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ന് ചരിത്ര ദിനം. 5 തവണ ലോക ജേതാക്കളും 6ാം റാങ്കുകാരുമായ ബ്രസീലുമായി ഇന്ത്യൻ ടീം ഇന്ന് ഏറ്റുമുട്ടുന്നു. ചൊവ്വാഴ്ച മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ഉറുഗ്വേ ടീമുമായും ഇന്ത്യ കളിക്കും. ഏഷ്യൻ ഗെയിംസിൽ 6 സ്വർണവുമായി ഇന്ത്യ 5ാം സ്ഥാനത്തേക്ക് കുതിച്ചു. വനിതാ ഹോക്കിയിൽ 44 വർഷത്തിനു ശേഷം പൊന്നണിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ ചൈനയെ 1 ഗോളിന് തോൽപ്പിച്ചാണ് നേട്ടം. പുരുഷ ടീം ഇന്ന് ഫൈനലിൽ മലേഷ്യയെ നേരിടും. ഗെയിംസ് നാളെ അവസാനിക്കാനിരിക്കെ 162 സ്വർണവുമായി ചൈന ഓവറോൾ കിരീടം ഉറപ്പിച്ചു. ഇന്ത്യക്ക് ആകെ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവുമാണുള്ളത്. പുരുഷ 2020 ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ജേതാക്കളായ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിലുള്ള അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ നടക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780. SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവി സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്നേഹസ്വാഗതം.
5: എന്നോടാണോ നിന്റെ കളി? താ തുടിക്കുന്ന തുടുപ്പ് കണ്ടില്ലേ? കടലിൽ തെറി അളകുന്ന പോലെ നാക്കുകൊണ്ടല്ല കൈ കൊണ്ടാ മറുപടി പറയേണ്ടത്.
6: കേട്ടോടാ, ഇപ്പൊ കാണിച്ചാലോടാ പുളിന്താനെ.
5: നേരത്തെ നീ ഇവരോടൊക്കെ എന്താ പറഞ്ഞേ? വേണ്ടി വന്നാൽ നിനക്ക് ഇഷ്ടമുള്ള ഏത് രാജകുമാരിയും കെട്ടുവന്നു. അതിനുള്ള അവകാശം ഈ ഗജേന്ദ്രനല്ലാതെ മറ്റാർക്കുണ്ടോ ഇവിടെ? പിന്നെ ഈ മഹാരാജ്യത്ത് ഞാൻ അംഗീകരിക്കുന്ന ഒരേ ഒരു പുരുഷൻ, ഒരേ ഒരു വീരൻ, അത് മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാ. എതിർപ്പുണ്ടോ
7: ആർക്കെങ്കിലും?
5: ഈ വക്രരാജ്യത്തെ രാജാ ഓടിയന്റെ വിശ്വരൂപം നീ കണ്ടിട്ടില്ല
8: എന്നാ കാണിക്കടാ. വക്രരാജ്യത്തെ ഒടിയനെ ഒടിച്ച് ഞാൻ ചക്രമാക്കി തിരിച്ചയക്കും.
5: പിന്നെ പേടിപ്പിക്കരുത്. പത്താളിന്റെ കൂട്ടും തിണ്ണമിടുക്കും കാണിച്ചാൽ തിരിഞ്ഞോടുന്നവനല്ല ഞാൻ. വർഷാവർഷം 10,000 പൊൻപണം ഈ വാമനപുരിക്ക് കപ്പം കൊടുക്കുന്ന സാമന്തന മഹാരാജാവിനെ ഭയക്കാം. മഹാരാജാവിന്റെ പീക്കിരി അനന്തരവനെ ഭയക്കേണ്ട കാര്യം എനിക്കില്ല.
4: ഇന്ന് താരസ്വരത്തിലൂടെ പരിചയപ്പെടുത്തുന്നു ഗിന്നസ് പക്രു എന്ന പേരിൽ അറിയപ്പെടുന്ന അജയകുമാർ എന്ന ചലച്ചിത്ര താരത്തെ.
9: മഹാസന്യാസിയാ, അറിയില്ലേ?
5: സന്യാസിക്കും മദ്യശാലയിൽ എന്താണോ കാര്യം,
10: ആ സോമരസം മാത്രമേ കുടിക്കൂ.
11: ഗന്ധർവനല്ലേ ആള്, എപ്പ രമിച്ചെന്ന് ചോദിച്ചാ പോരെ ഉണ്ണി.
5: എന്റെ തല പൊട്ടിത്തെറിക്ക് നിങ്ങൾ തെറിച്ചോട്ടെ, പക്ഷെ അവന്റെ തലയിന്ന് തകർക്കും ഞാൻ.
12: ഗന്ധർവനെ നേരിട്ട് കണ്ടിട്ടാ യുവരാജൻ വന്നിരിക്കുന്നത്.
13: ഇവന്റെ തല പൊട്ടിത്തെറിക്കാത്ത തന്റെ മോട ഭാഗ്യം.
14: ഗന്ധർവ പ്രീതി വേണം, അതിനെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രം പുനരുദ്ധരിച്ച് അവിടെ വീണ്ടും ഗന്ധർവനെ കുടിയിരുത്താണ്.
5: കുടിയിരുത്തുകയല്ല, കുടിയിറക്കുകയാണ് വേണ്ടത്. നേരും നിറയുമുള്ള കന്യകുമാരെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ഒരു ഗന്ധർവൻ. അല്ലെങ്കിലും നമുക്കിടയിൽ ഇത്തരം പൊക്കമുള്ള ദൈവങ്ങളുടെ ആവശ്യമില്ല. അമ്മാവനൊരു വാക്ക് പറഞ്ഞാ മതി, വാമനപുരത്തെ സൈന്യം സജ്ജമാണ്. ആ ക്ഷേത്രം ഞാൻ ഇടിച്ചു തകർക്കും. ഒരേ ഒരു വാക്ക് പറയൂ എന്റെ മാതുല. അല്ല അമ്മാവ, ഞാനാ ഗന്ധർവനെ ഇടിച്ചു നിരത്താം.
15: അയ്യോ വേണ്ട കുമാര, അത് പാടില്ല. പണ്ടൊരിക്കൽ കിട്ടിയതല്ലേ ഗന്ധർവ ശാപം, ഇനിയും പാപം ചെയ്ത് നാട് നശിപ്പിക്കണോ?
5: എന്തു പാപം, നമ്മളെ ശപിച്ച് കുറിവന്മാരാക്കിയത് ഈ ഗന്ധർവനല്ലേ.
4: ആദ്യമായി ചിത്രത്തിൽ അഭിനയിച്ചത് 1986 ഇപ്പോഴും അഭിനയം തുടരുന്നുണ്ട്. 31 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ 28 ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു മൊഴിമാറ്റ ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും അഭിനയിച്ചത് വിനയൻ എന്ന സംവിധായകന്റെ ചിത്രങ്ങളിലാണ്. 1976 ഓഗസ്റ്റ് 31 കൊല്ലം ജില്ലയിലെ ഈസ്റ്റ് കല്ലടയിൽ രാധാകൃഷ്ണപിള്ള അംബുജാക്ഷിയമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച പക്രു 1984 പ്രദർശനത്തിനെത്തിയ അമ്പിളിയമ്മാവൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് ആദ്യമായി കടന്നുവരുന്നത്. തുടർന്ന് 1988 ലൂസ് ലൂസ് അരപ്പിലെ ലൂസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. വിദ്യാഭ്യാസത്തിനു ശേഷം ഒരു മിമിക്രി കലാകാരനായതിനു ശേഷമാണ് സിനിമയിലെത്തുന്നത്. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2000 ജോക്കർ എന്ന ചിത്രത്തിലും, 2002 കുഞ്ഞിക്കൂനൻ, 2005 അത്ഭുതദ്വീപ് മാണിക്യൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 2007 അതിശയൻ എന്ന ചിത്രത്തിൽ വന്നു. പുതിയ മുഖം മൈ ബിഗ് ഫാദർ എന്ന ചിത്രത്തിൽ 2009 അഭിനയിച്ചത്. 2010 സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന ചിത്രത്തിലുണ്ട്. കൊട്ടാരത്തിൽ കുട്ടിഭൂതം, വെനീസിലെ വ്യാപാരി, 7 അറിവ് എന്നീ ചിത്രത്തിൽ 2011 അഭിനയിച്ചു. ഈ 7 അറിവ് എന്ന ചിത്രം പുറത്തിറങ്ങാത്ത ഒരു ചിത്രമാണ്. ദ സ്നേക്ക് ആൻഡ് ലാഡറിൽ 2012 അതേ വർഷം തന്നെ കുഞ്ഞേട്ടൻ, പേരിനൊരു മകൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. അഭിയും ഞാനും എന്ന ചിത്രത്തിലും, ഹൗസ്ഫുള്ള്, ഗുഡ് ഐഡിയ, കുട്ടിയും കോലും, മൈ ഫാൻ രാമു, ഇമ്മാനുവൽ എന്ന ചിത്രങ്ങളിൽ 2013 അഭിനയിച്ചു. 3 365 റൺസ് എന്ന ചിത്രത്തിൽ 2015 അതേ വർഷം തന്നെ 6 എന്ന ചിത്രത്തിലും അഭിനയിച്ചു. 2016 അഭിനയിച്ച നക്ഷത്രപ്പൂക്കൾ പുറത്തിറങ്ങാത്ത ഒരു ചിത്രമാണ്. 2018 കടലാസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ ചിത്രവും പുറത്തിറങ്ങിയിട്ടില്ല. അടുത്ത വർഷം തന്നെ ഇളയരാജ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഫാൻസി ഡ്രസ് എന്ന ചിത്രത്തിലും ഇതേ വർഷം അഭിനയിച്ചിട്ടുണ്ട്. 2024 കുടുംബ സ്ത്രീയും കുഞ്ഞാടും എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.

0: 2025 രണ്ട് ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. മജീഷ്യൻ, 1916 കുഞ്ഞൂട്ടൻ എന്നീ ചിത്രങ്ങൾ. ഇതിൽ മജീഷ്യൻ എന്ന ചിത്രം ചിത്രീകരണത്തിന് ഒരുങ്ങുകയാണ്.
1: ജോയ് ഒരു സീരിയസ് പ്രോബ്ലം ഉണ്ട്.
2: എന്തിട്ടാവോ?
1: ജോയ്ക്ക് ലോൺ തന്നതിന് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാത്തതാണ്.
2: അല്ല, ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യേണ്ടത്?
1: ചിലപ്പോ ജോയി ആ മുഴുവൻ ലോണും തിരിച്ചടക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്കും പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്.
2: അതെങ്ങനെ തിരിച്ചടയ്ക്കുക? നമ്മൾ ആ പൈസ മുഴുവൻ ഫാക്ടറിയിലേക്ക് മറിച്ചേക്കല്ലേ?
1: എനിക്കറിയാൻ ജോയ്. ലെറ്റ് മീ സീ വാട്ട് ഐ കാൻ ഡു.
0: ഒരു ബാങ്ക് മാനേജറായിട്ടാണ് പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡില് ഉണ്ടപ്പക്രു അഭിനയിച്ചത്. വേതാളമായിട്ട് 2015 ആറ് എന്ന സിനിമയിൽ വന്നിട്ടുണ്ട്. അച്ഛൻ കുഞ്ഞായിട്ടാണ് റിംഗ് മാസ്റ്ററിലെത്തുന്നത്. അബിയും ഞാനും എന്ന ചിത്രത്തിലെ വീരഭദ്രൻ, ഇമ്മാനുവൽ എന്ന ചിത്രത്തിലെ കണ്ണാടി കാവ്യ ശിവനായിട്ട് അജയ് എത്തുന്നു. കുട്ടിയും കോളും എന്ന ചിത്രത്തിലെ വിനായകനാണ് അജയ്.
3: ഞാനാരെ മറന്നിട്ടൊന്നുമില്ല,
4: പക്ഷെ മറന്ന പലരും ഉണ്ട് ഇവിടെ. വിനായകൻ എനിക്കൊരു കോള് പോലും ചെയ്തില്ലല്ലോ. ഇത്രക്കുള്ളൂ എല്ലാവരുടെ സ്നേഹം.
5: നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ ഉണ്ട്?
1: ആ കുഴപ്പമില്ല.
5: എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ദുവിനെ പഠിപ്പിക്കാൻ ബാംഗ്ലൂരിലെ കൗസല്യയുടെ ചേച്ചി കുറെ കാശ് ചിലവാക്കി. വീണ്ടും അവരോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കുറച്ച് കാശ് പലിശക്കെടുത്തു. അതിപ്പോ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. തീരുമാനമാകാതെ കിടക്കുന്ന ആ നമ്മുടെ ആ പാറേപ്പറമ്പ് നീ എനിക്ക് എഴുതി തരണം.
1: പാറവൊട്ടിച്ച് കാശ് ഉണ്ടാക്കാൻ എനിക്കും അറിയാം. പണ്ടിത് ചോദിച്ചപ്പോഴും ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു.
5: എന്തേ?
1: എന്റെ ഇന്ദുവിന്റെ വിവാഹം.
5: അപ്പോ കല്യാണം നടത്തി തരാതെ നീ എനിക്ക് ആ ഭൂമി എഴുതി തരികയല്ല?
1: ഇല്ല, കടം തീർക്കാൻ അത്ര വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, വേണേൽ അത് തരാം.
5: അത് ശരി, അങ്ങനെ ആയിക്കോട്ടെ.
0: ഡോക്ടർ ഷേണായി ആയിട്ട് ഹൗസ്ഫുൾ എന്ന ചിത്രത്തിൽ എത്തിയിട്ടുണ്ട്. മുരുകനായിട്ടാണ് പേരിനൊരു മകൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം വേഷമിടുന്നത്. ബഡാബായി എന്ന ചിത്രത്തിലെ കില്ലാടി രാമനാണ് അജയ്കുമാർ. കൊച്ചുകൃഷ്ണനായിട്ട് വെനീസിലെ വ്യാപാരിയിലുണ്ട്.
6: നമസ്കാരം. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ.
7: ഇതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ
6: ഇത് കുറച്ച് കൂടുന്നുണ്ട്.
7: പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ
6: പറഞ്ഞു.
0: സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന ചിത്രത്തിലെ വെട്ടൂർ ശിവാനന്ദം കുട്ടിയെ നമുക്ക് കേൾക്കാം.
1: എങ്ങനെ തുടങ്ങണം?
8: ഇങ്ങനെ പോയാ നീ അലക്കി അലക്കി മെലിഞ്ഞുണങ്ങി ക്ഷയം വന്ന് ചാവൂ. എന്റെ അമ്പുജം, ഉത്തമനോട് പറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചോണ്ട് തരാൻ. കവല ഞാൻ കണ്ടു, നല്ല പിരിവാ.
9: ഉത്തമേട്ടൻ വാങ്ങി തന്നതന്നെ. ആദ്യം കൊച്ചേട്ടൻ തന്നെ സ്വന്തം ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്ക്.
8: ഞങ്ങളുടെ പാർട്ടിക്ക് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ടിവി, കമ്പ്യൂട്ടർ ഇതൊക്കെ നിശ്ചിത. പിന്നെ ആകെ ഒരു സമാധാനം ഉള്ളത് എന്റെ ഭാര്യക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ എന്നുള്ളതാ. സ്വന്തം ഭാര്യ ഇവിടെ നാൽക്കാലിയെ പോലെ പണിയെടുക്കുമ്പോ അന്യന്റെ ഭാര്യക്ക് സോപ്പ്, വള, പൊട്ട്, ചാന്ത് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നവനാ നിന്റെ ഭർത്താവ്.
9: കൊച്ചേട്ടെ, എന്റെ ഭർത്താവ് അങ്ങനത്തെ ആളില്ലട്ടോ.
8: അല്ലെന്നോ? എടി, കറണ്ട് പോയപ്പോ എന്റെ ഭാര്യക്ക് ടി വി കാണാൻ ജനറേറ്റർ വാടകയ്ക്ക് എടുത്തു കൊടുത്തത് എന്തിനാ? ഇത്രയും കാലമായിട്ട് നിനക്കൊരു കുഞ്ഞു ടോർച്ചെങ്കിലും അവൻ വാങ്ങി തന്നിട്ടുണ്ടോ? കല്യാണ പിറ്റേന്ന് തന്നെ എന്റെ ഭാര്യയെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിച്ച വിദ്വാനല്ലേ അവൻ? ഞാൻ പല വട്ടം കണ്ട് അവൻ താടി കറുപ്പിക്കാൻ ശ്രമിക്കുന്നേ. എന്താ കാരണം? മീനാക്ഷിക്ക് താടിയുള്ളവരെ ഇഷ്ടമാണെന്ന് അവൻ അറിയാം. എന്റെ പെങ്ങളെ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. നീ സസൂക്ഷ്മ അവനെയൊന്ന് നിരീക്ഷിക്കുന്നല്ല. മീനാക്ഷിയിലും വേണം നിന്റെ ഒരു കണ്ണ്. ഇത്ര പെട്ടെന്ന് ഇത് വർക്കൗട്ടായ നിന്നെ ഇവിടെ കണ്ടുപോകരുത്.
9: കാണിച്ചു കൊടുക്കോ.
8: ഒടുക്കത്തെ ഭാര.
9: എന്റെ ഉത്തമ ചേട്ടനെ കറക്കിയെടുക്കാനെ

0: ഞാൻ സമ്മതിക്കില്ല. ഇന്നുവരെ എനിക്കൊരു ടോർച്ച് പോലും വാങ്ങി തരാത്ത ആളെ കൊണ്ട് നീ ജനറേറ്റർ വാടക പിടിപ്പിച്ചു. നിന്നെ മറ്റവന്റെ പരിപാടി കാണാതേ
1: അനാവശ്യം പറഞ്ഞാലേ.
0: ഇന്നുവരെ താടി മുടി കറുപ്പിക്കാത്ത ആള് ഇവിടെ വന്നതിന് ശേഷം താടി മുടി കറുപ്പിക്കാൻ തുടങ്ങി, തേക്കാൻ തുടങ്ങി, പോലെ പാട്ട് പാടാനും തുടങ്ങി.
1: പിന്നെ മയക്കെടുക്കൻ എന്റെ ഭർത്താവ് അഭിഷേക് ബച്ചനല്ലേ
0: അമ്മ ഇവിടെ പറയുന്നത് കേട്ടോ? അതേടി, എന്റെ ഭർത്താവ് എനിക്ക് ദൈവോ.
1: അത് ശരിയാ, ഒരു ഹനുമാൻ ഷേപ്പാണ്.
2: പിന്തിരിപ്പനായ എന്റെ അളിയന്റെ ഒരേക്കർ 14 സെന്റ് ഭൂമി സ്വന്തമായുള്ള ബൂർഷയായ എന്റെ അച്ഛന്റെയും വിചാരം ഈ ശിവൻകുട്ടിക്ക് കുടുംബം നോക്കാൻ അറിയത്തില്ലെന്ന. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉദാത്തമായ ജീവിത മാതൃക എങ്ങനെയാണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും.
3: മൈ ബിഗ് ഫാദറിലെ കുഞ്ഞുമോൻ
4: സംസാരത്തിന് നാളെ പോരെ, ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ.
5: അപ്പോ പാല്?
4: മറന്നു.
5: പാലവിടെ?
6: അപ്പാ.
7: ഹായ്, നല്ല പാല്. കുഞ്ഞുണ്ണു കുഞ്ഞു വേണോ?
6: കർത്താവേ, ആദ്യ രാത്രി കൊളമായല്ലോ.
7: ഇനി ഞാൻ ആദ്യയുടെ കൂടെ കിടക്കുന്നത്.
6: അപ്പാ, അപ്പം ബെഡിൽ നിന്ന് ഇറങ്ങി
7: നീ പോടാ കുഞ്ഞുണ്ണു പോലെ. ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നത്.
6: അപ്പ, ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്.
7: ആദ്യ രാത്രിയോ? അതുകൊള്ള, അങ്ങനെയാണ് ഞാനും ഉണ്ട്, എന്നെയും കൂട്ടണം.
6: പിടിച്ചു മാറ്റി
8: ബാക്കിലായത് ഭാഗ്യം.
6: അപ്പനായി പോയി, ഇല്ലായിരുന്നു കിട്ടല്ലോ.
8: ഏതായാലും ആദ്യത്തെ രാത്രി അപ്പന്റെ കടി ചന്തിക്കുള്ള സാറിനെ ചന്തിക്ക്
6: ഒറ്റ കീറിയ നന്നണ്ടല്ലോ. ഇയാൾ എടുത്ത് അപ്പുറത്തെ മുറി കൊണ്ട് കിടത്ത്.
7: വേണ്ട, ഞാനിവിടെ കിടന്നോളാം.
6: ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല.
7: എന്തവിടെ കിടന്നാലും ഞാനിവിടെ കിടക്കും.
6: എണീക്കിടോ, എടുത്തിട്ട് പോ.
5: എന്നവിടെ
6: കിടന്നോട്ടെ, പാടോ.
7: ഞാൻ
6: താരാട്ട് പാടി തരാ, എന്നിട്ട് ഞങ്ങൾ ഉറങ്ങിക്കാം. പൊന്നിന്റെ പൊന്നായ കരളിന്റെ കരളായ മോനെ. എന്ത്? എന്താന്ന്?
7: വന്നേ,
6: എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഞാൻ പറയുന്നത്
4: സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് തോമസ് ഏട്ടൻ വിളിച്ചു പറഞ്ഞപ്പോ കയ്യും കാലും തളർന്ന പോലെ ആയിപ്പോയി.
5: എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു.
4: എന്തിന്?
5: അപ്പൻ കുഞ്ഞിനെ ഉപദ്രവിക്കും.
4: അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
8: ഇവിടേക്ക് വരണമെന്ന് വലിയ വാശിയായിരുന്നു.
7: കുഞ്ഞോന്റെ മോനെ, ഏതാ ഈ വാവ?
4: ഇത് ഇത് അപ്പന്റെ കൊച്ചുമോനാ.
7: അതാ എന്താ ഈ വാവയുടെ പേര്?
4: അപ്പം തന്നെ ഒരു നല്ല പേര് പറ.
8: ഈ വാവക്ക് പറ്റിയൊരു പേര് ഞാൻ ഹിന്ദു പുരാണങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ട്.
4: ആണോ?
8: തോമ.
4: തോമേ?
8: അസതോമ സത്യമേ, അതിലെ തോമ. അല്ലെങ്കിൽ വേണ്ട, വേറെ ഉഗ്രം പേരുണ്ട്.
4: എന്ത്?
8: ദേവസ്യ.
4: ഹിന്ദു പുരാണത്തിൽ
8: ഭക്ഷണത്തരം
4: പറയാനല്ലോ.
8: ഐ കമ്പരാമണം വായിക്കൂ.
4: ഓടോടെ
7: കുഞ്ഞുന്റെ മോനെ, ഈ വാവ ഞാനൊന്ന് എടുത്തോട്ടെ.
4: ഓ, അതിനെന്താ? അപ്പന്റെ ആഗ്രഹമല്ലേ, ഒന്ന് എടുത്തോട്ടെ.
5: അല്പിച്ചാ, വേണ്ട, ഞാൻ സമ്മതിക്കൂല.
4: പേടിക്കണ്ട, അപ്പ മുറുക്ക പിടിച്ചോണേ.
6: കുഞ്ഞിനെ വാങ്ങ. ആൽബിയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വരൂ.
7: എനിക്ക് താ കുഞ്ഞോനെ,
4: ഞാൻ പറഞ്ഞല്ലോ അപ്പനെ ഒഴിവാക്കുന്ന ഒരു കാര്യം എന്നോട് പറയണ്ട, അതെനിക്ക് ഇഷ്ടമല്ല.
9: അപ്പാ, എന്തിനാ അപ്പ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം.
10: ഇനി ഞാൻ നിന്റെ ജീവിതത്തിലേക്കില്ല. അത്രയ്ക്ക് നീ എന്നെ കൊണ്ട് അനുഭവിച്ചില്ലടാ.
9: അതൊന്നും സാരമില്ല, അപ്പനെ എനിക്ക് പഴയ അപ്പനായിട്ട് തിരിച്ചു കിട്ടിയില്ലേ, അത് മതി.
10: ഹോസ്പിറ്റലിൽ വെച്ച് ബോധം തിരിച്ചു കിട്ടിയപ്പോഴാ നിന്നോടും കുഞ്ഞിനോടും ഞാൻ ചെയ്ത ദ്രോഹം അപ്പനിലൂടെ അറിയുന്നത്.

0: എന്റെ കൊച്ചുമോനെ പോലും ഞാൻ ഈ കൈകൊണ്ട് ശ്രമിച്ചില്ല.
1: അതൊന്നും അപ്പം ബോധപൂർവം ചെയ്തല്ലോ. അപ്പം വാ, പോവാ.
0: വേണ്ട, വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞിനോട് പരിഹാസമായി. ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ പാടില്ല. നിങ്ങൾ പോയിക്കോ.
1: അപ്പനില്ലാതെ ഞാൻ പോകില്ല.
0: നീ പോണം. എന്തെങ്കിലും കാണണം തോന്നുമ്പോ ഞാൻ വരും.
2: വെറുതെ വിവരക്കേട് പറയണ്ട, ഓന്റെ ഒപ്പം ചെല്ലയ്യേ.
0: ആരെന്ത് പറഞ്ഞാൽ ഇനി ഞാൻ അവിടേക്കില്ല.

കുഞ്ഞിനെ ഒന്ന് നോക്കപ്പാ. എനിക്ക് അപ്പാന്ന് വിളിക്കാനും ഇവൻ അപ്പാപ്പാന്ന് വിളിക്കാനും അപ്പനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്?

0: എടോ ഒരു ഭാഷപ്പുറത്ത് ബന്ധങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചാലും ഈ കൽപ്പ അത് അങ്ങനെ സമ്മതിക്കൂല. അത് കിടന്ന് ഇങ്ങനെ പെട്ടയ്ക്കും. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടത്.
1: നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പനെ അങ്ങോട്ട് എടുക്കടാ.
2: അപ്പ വേണ്ട, ഇവന്റെ നല്ല സൂപ്പർ കിക്കാ,
3: നീ പോടാ.
4: അതിലും വലിയ കിക്കിലാളിയാ ഞാൻ.
2: ദേ പിന്നെയും പറയാ, വേണ്ട
3: അപ്പനെ പഠിപ്പിക്കല്ലേ.
5: ഈ വയസ്സാം കാലത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ?
3: താൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മോനെ നീ അടിക്കടാ, അപ്പാപ്പം പിടിച്ചോളാടാ.
6: മോനെ വേണ്ട, മോനെ
3: നോക്കി നിക്കാതെ അടിമക്കളെ.
7: ശരീരം ബോളിന്റെ അത്രേ ഉള്ളൂ, ആഗ്രഹം ആനയുടെ കഷ്ടം.
3: ഒന്ന് പോടാ.
8: ഗിന്നസ് പക്രു എന്നറിയപ്പെടുന്ന അജയകുമാർ മലയാള ചലച്ചിത്രത്തിലെ ഒരു ഹാസ്യ നടനാണ്. ഉണ്ടപ്പക്രു എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഒരു മുഴുനീള ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത ഏറ്റവും ഉയരം കുറഞ്ഞ നടൻ എന്ന ഗിന്നസ് റെക്കോർഡ് അജയകുമാറിന്റെ പേരിലുണ്ട്. അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷമാണ് അജയ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നീട് തമിഴിലേക്കും മൊഴിമാറ്റം നടത്തിയിരുന്നു. അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ ചെറിയ പുരുഷന്മാരും വലിയ സ്ത്രീകളും ഉള്ളതിൽ ഒരു കുള്ളനായിട്ടാണ് അഭിനയിച്ചത്. 2018 ഏപ്രിൽ 21 പക്രുവിനെ ലോകത്തെ ഏറ്റവും പൊക്കം കുറഞ്ഞ സംവിധായകനായി അംഗീകരിച്ച് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം, ബെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നീ 3 സംഘടനകളുടെ റെക്കോർഡുകൾ ഒരു ദിവസം തന്നെ ഏറ്റുവാങ്ങി റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. 2013 പക്രു സംവിധാനം ചെയ്ത കുട്ടിയും കോലും എന്ന ചിത്രമാണ് അദ്ദേഹത്തെ റെക്കോർഡിനുടമയാക്കിയത്. ഈ ചിത്രത്തിലൂടെ പൊക്കം കുറഞ്ഞ സംവിധായകൻ എന്ന ഗിന്നസ് റെക്കോർഡും പക്രു സ്വന്തമാക്കിയിരുന്നു. 2008 വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപിലൂടെ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പൊക്കം കുറഞ്ഞ നടനെന്ന ഗിന്നസ് റെക്കോർഡും ഈ 76 സെന്റിമീറ്ററുകാരനെ തേടിയെത്തിയിരുന്നു.
9: ആ സമയത്ത് ഒരുപാട് മത്സരവേദികളുണ്ട്, മാധ്യമങ്ങളുടെ തന്നെ മത്സരവേദികൾ, പ്രത്യേകിച്ച് മനോരമയുടെ ബാലജനസഖ്യം, മാതൃഭൂമിയുടെ മാതൃഭൂമി സ്റ്റഡി സർക്കിള്, മംഗളം കലാസാഹിത്യവേദി തുടങ്ങി എന്നു കണ്ട ബാലഗോകുലത്തിൻ്റെ വരെ എല്ലാ വേദികളിലും മത്സര പരിപാടികളിലും പങ്കെടുക്കുമായിരുന്നു. അതൊന്ന്. പിന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. ഒരു 4ോ 5ഓ വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ 3ഉം 4ഉം സ്റ്റേജുകൾ, അതായത് ഒരു ദിവസം തന്നെ ചിലപ്പോൾ 3 സ്റ്റേജ് വരെയൊക്കെ പെർഫോം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ ഒരു എണ്ണം ഇല്ലെങ്കിലും 1000ൽ അധികം വേദികൾ ഇന്ന് ആ സമയത്ത് കയറാൻ സാധ്യതയുണ്ട്. കാരണം 4ാം ക്ലാസ്സിൽ 3ലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങിയ പരിപാടിയാണിത്. അതായിരിക്കും അങ്ങനെ അന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ജോക്കർ എനിക്കൊരു എന്താ പറയുന്നത് ഒരു ആശ്വാസം എന്നൊക്കെ പറയില്ലേ. കാരണം നമ്മൾ വേദികളിലെല്ലാം പോകുന്ന സമയത്തും നമ്മുടെ ടൈറ്റിൽ ചലച്ചിത്രതാരം അജയകുമാർ കഥാപ്രസംഗം തൊട്ടേ ഇങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഏത് സിനിമയിൽ അഭിനയിച്ചേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ജാളിയതയോടുകൂടി ഞാൻ എൻ്റെ പടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അതിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടാതെ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ നമ്മുടെ പോസ്റ്റർ വയ്ക്കുന്നു, ആ സമയത്ത് ഏഷ്യാനെറ്റ് ചാനലിൽ പടത്തിലെ പാട്ടുകൾ വരുന്നു, നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആ ജോക്കർ എന്ന് പറയുന്ന

0: ആ ഒരു റേഞ്ചിലേക്ക് വന്നത് ജോക്കർ തന്നെയാണ്. ആ ഒരു സിനിമയെന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സർക്കസ് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഈ സർക്കസിലെ ക്ലൗൺസിനെ അവരെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളതാണെന്നാണ്.
1: 2006 മാർച്ചിൽ ഗായത്രി മോഹനെ വിവാഹം ചെയ്തു. ഭാര്യയ്ക്ക് സാധാരണ പോലെ തന്നെ ഉയരമുണ്ട്.
0: സർക്കസിനെ ഭയം എന്നുള്ളതല്ല, സർക്കസിനെ സ്നേഹിച്ചു തുടങ്ങിയത്, ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈ ജോക്കറിന്. ജോക്കർ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ഒരു മാസം സർക്കസിൽ പോയിട്ട് നിന്നിട്ട് വന്ന ഒരു ഫീലായിരുന്നു. കാരണം സർക്കസിലെ ആളുകളുമായിട്ടുള്ള ഇടപെടൽ, അതിലെ ജോക്കേഴ്സുമായിട്ടുള്ള പരിചയങ്ങൾ, അവരുടെ ജീവിതം, ഇനി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവിടെ ഈ പറഞ്ഞ ആ ഗ്യാലറിയിലെല്ലാം കിടക്കലും തമാശകൾ പറയലും ഈ മൃഗങ്ങളെ കാണലും, ഈ മൃഗങ്ങളെ അഴിച്ചുകൊണ്ട് പോയിട്ട് ഭാരതപ്പുഴയിൽ കുളിപ്പിക്കുമ്പോൾ അവിടെ പോയിരിക്കലും, ആ സമയത്തിൻ്റെ കൂടെ അടുത്ത് ബഹദൂറൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ദിലീപേട്ടനുണ്ടാവും, ചിലപ്പോൾ ലോയിസാർ ഒരു കസേര ഇട്ടിരുന്ന് അടുത്ത സീൻ എഴുതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ജോക്കർ തന്നിട്ടുണ്ട്. ആ സിനിമ ഹിറ്റായപ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോഴും ഒരു ചെറിയൊരു വേദന വിഷമം കിടക്കുന്നത് ബഹദൂർക്കയുടെ വിയോഗമായിരുന്നു. കാരണം ബഹദൂർക്കയായിട്ട് എനിക്ക് ഒരുപാട് അടുക്കാൻ പറ്റി ആ സമയത്ത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ മിക്കവാറും ഷൂട്ടിംഗ് സീനുകളെല്ലാം ഒരുമിച്ചായിരിക്കും. അപ്പോൾ ബഹദൂർക്കും ഷോട്ട് ഇല്ലാത്ത സമയത്തും അദ്ദേഹം അവിടെ വരും. എന്നിട്ട് ഞങ്ങൾ ഈ പുഴയുടെ തീരത്തൊക്കെ പോയിരുന്നിട്ട് ഇവരുടെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട് നസീർ സാറിൻ്റെയും ബഹദൂർക്കയുടെ അവരുടെയൊക്കെ ഒരു പണ്ടത്തെ ഒരു ഗ്യാങ്ങും ആ ഒരു സംഗതികളും, നമ്മളറിയാത്ത ഒരുപാട് പഴയകാല മലയാള സിനിമാ കഥകളൊക്കെ പറയുക, അങ്ങനെ ഒരുപാട് എന്താ പറയുന്നത് എനിക്ക് അതുമായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജോക്കറിലെ എൻ്റെ കഥാപാത്രം ഈ ആദ്യം ഒന്നും ഇല്ലായിരുന്നു, ഒരു ക്ലൗൺ എന്ന് പറയുന്ന സംഭവം. പക്ഷെ അത് പിന്നീട് വളർത്തി വലുതാക്കിയത് ലോയിസാർ തന്നെയാണ്. കാരണം ഓരോ സീനിലും നമുക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടൻ്റെ കോമ്പിനേഷൻ ഞാനുമായിട്ട് വരുമ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ളൊരു അവസരം ദിലീപേട്ടൻ തരുമായിരുന്നു. മാളച്ചേട്ടനുണ്ട്, അപ്പോൾ അതുപോലെ എൻ എൽ ബാലേട്ടനുണ്ട്, നല്ല തടി
2: നമ്മുടെ
0: ബാലേട്ടൻ ഭയങ്കര രസമാണ്, ബാലേട്ടന് ഞാനും കൂടെ ഉള്ള കോമ്പിനേഷൻസ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ ചൂണ്ടയിടുമ്പോൾ നീർക്കൊലി പിടിക്കുന്നതും അതുപോലെ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് താഴ്ത്ത് വരുന്നത് തേങ്ങക്കൊലയായിട്ട്. അപ്പോൾ അന്നൊക്കെയെന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാം ഒരു ഒരു പ്രോത്സാഹനമാണ്. കാരണം എൻ്റെ സൈസിന് 10 നിലക്കെട്ടണത്തിൻ്റെ മേളിലാണ് തെങ്ങ്. കാര്യം നോട്ടത്തിൽ അവരുടെയൊക്കെ നോട്ടത്തിൽ ചെറിയ തെങ്ങാണെങ്കിലും ഞാൻ മേളിൽ കയറി താഴോട്ട് നോക്കിയപ്പോൾ തല ചുറ്റി തുടങ്ങി.
3: ഉച്ചക്ക് വറക്കാനും വെക്കാനും മീൻ വേണമെങ്കിൽ
4: നിന്റെ അത്ര ഉണ്ടല്ലോ, കൊണ്ടേ വറക്കടാ, അല്ലെ പാലോർത്ത് വളർത്തടാ.
1: കുടമാലൂർ ബാലാജി എന്ന കഥാപാത്രം ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ അജയ്ടേതാണ്. ലൗഡ് സ്പീക്കറിലെ ഏജന്റ്. ഈ പട്ടണത്തിൽ ഭൂതത്തിലെ ബാലനെ നമുക്ക് കേൾക്കാം.
5: അതിരിന്റെ അത്ര ഉള്ളെങ്കിലും കാലിനെ കമ്മിക്കണ്ണിന്റെ വേറ്റ.
6: നിനക്ക് ഇത് എവിടെ കിട്ടി?
7: ടെന്റിന്റെ പുറയിന്ന് കിട്ടിയതാ.
6: എന്നാലും ഇതിനകത്ത് എന്തായിരിക്കും?
7: ഈ കുപ്പിക്കകത്ത് ആരോ മിന്നാമിനെ അടച്ചു വെച്ചേക്കോ ആയിരിക്കും.
8: തുറന്നു നോക്കിയാലോ?
6: നോക്കാം.

0: ഞാൻ ശത്രുവല്ല, മിത്രമാണ്.
1: നിങ്ങൾ ആരാ?
0: ഞാൻ ഒരു ഭൂതമാണ്. എന്നെ സ്വതന്ത്രനാക്കിയതിന് നിങ്ങൾക്ക് നന്ദി. കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്.
2: ഞങ്ങൾക്ക് പേടിയാ, പോയിക്കോ.
0: നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതെ തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല.
2: ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി.
0: അങ്ങനെ പറയരുത്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറ.
1: എന്ത് പറഞ്ഞാലും അനുസരിക്കോ?
0: അനുസരിക്കും.
1: അങ്ങനെയാണ് ഈ കുപ്പിക്കകത്തേക്ക് തിരിച്ചു കയറാൻ പറ്റുമോ?
0: പിന്നെന്താ?
3: 2020 ഒരു ടീ ഷോപ്പിലെ ജോലിക്കാരൻ, മുല്ല എന്ന ചിത്രത്തിലെ ചന്ദ്രൻ, വാച്ച്മാനായിട്ട് മാണിക്യൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്, അത്ഭുത ദ്വീപിലെ രാജകുമാരൻ ഗജേന്ദ്രൻ, ഈ ചിത്രത്തിലൂടെയാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് 2005 അദ്ദേഹം കരസ്ഥമാക്കിയത്. ഇന്ദുചൂടനായിട്ട് മത്സരം എന്ന ചിത്രത്തില്.

0: കട നടന്ന വെപ്പ്.
1: അതേതോ വെപ്പുകാരൻ പറഞ്ഞതാ 1000 കോഴിക്ക് ഞാൻ അരക്കാടാന്ന്.
0: എന്നാ ഒരു കണ പുട്ടും തന്നു.
1: എന്തിനാത് അതിനെ മേളിൽ കയറിയിരിക്കാനാ? ഇവിടെ സ്റ്റൂളില്ലേ?
0: ഭാസ്കരേട്ടാ,
2: ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആശുപത്രി ഉദ്ഘാടനം കുപ്പിക്കണ്ടം ഹംസ നിർവഹിച്ചു.
3: സുഹാസിനിയായിട്ട് വരുന്നുണ്ട് കുഞ്ഞിക്കൂനനില്. ജോക്കറായിട്ട് ജോക്കർ എന്ന ചിത്രത്തിലുണ്ട്. പക്രുവായിട്ടാണ് അന്തർജനം എന്ന ചിത്രത്തിൽ അദ്ദേഹം വേഷമിടുന്നത്. അമ്പിളിയമ്മാവൻ എന്ന ചിത്രത്തിലെ ഉണ്ടപ്പക്രുവായിട്ട് തന്നെയാണ് അദ്ദേഹം വേഷമിടുന്നത്. തമിഴിൽ ആര്യൻ, ഏഴാം അറിവ്, കാവാലൻ, അർപ്പുദ തീവു, ഡിഷ്യും എന്നീ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇളയരാജ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു.
4: ഇവനെ ചെസ് പഠിപ്പിച്ചു നിങ്ങളാ?
5: അങ്ങനെയൊന്നും ഇല്ല സാറേ, എനിക്ക് ഈ കളിപ്പാട്ടത്തിന്റെ കച്ചവടമായിരുന്നു. കൂട്ടത്തിൽ ചെസ് ബോർഡും ക്യാരംസ് ബോർഡും അങ്ങനെ പലതും. ഇവനാണെങ്കിൽ വീട്ടിൽ ഒരിക്കലും അടങ്ങിയിരിക്കുക, എപ്പോഴും എന്തെങ്കിലും കളിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കും. എനിക്കങ്ങനെ ഇവന്റെ ഒപ്പം ഓടിപ്പാഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ പറ്റുന്നൊരു കളി എന്ന് വെച്ചാൽ ചെസ്സാ. അതാവുമ്പോ ഒരിടത്തിരുന്ന് കളിച്ചാൽ മതി. പിന്നെ കുട്ടികൾ കടലയൊക്കെ വിറ്റിട്ട് വരുമ്പോ പോളേട്ടനും തിരുമേനിയും എല്ലാരും കൂടെ വട്ടമിട്ടിരുന്ന് ചെസ് കളിക്കുന്നുണ്ടാവും നമ്മുടെ ഗ്രൗണ്ടില്. കുഞ്ഞായിരിക്കുമ്പോ തൊട്ടേ ഇവൻ അതാ കാണുന്നത്. പിന്നെ പിന്നെ അവനും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി.
4: ഇവന്റെ തിരിഞ്ഞിട്ട് കളിയില്ല, തമാശക്കാണെങ്കിലും
5: ഇതൊന്നും വലിയ കഴിവല്ല സാറേ. നമ്മുടെ കുട്ടികൾ ഊണ് കഴിക്കാതിരിക്കുമ്പോ നമ്മൾ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് ഊണ് കഴിപ്പിക്കില്ലേ? അതുപോലെ കൊറേ കളിച്ചു കഴിയുമ്പോ കളി മടുത്തവൻ പുറത്തിറങ്ങും. അപ്പോ പിന്നെ ബുദ്ധിമുട്ടുള്ള കളികൾ കളിക്കാൻ എന്നോട് പറയും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കളിയിൽ തന്നെ എന്തെങ്കിലും പുതുമകൾ കണ്ടെത്തും. അങ്ങനെ ഒരു പൊട്ടൻ
4: കളിയാണ്.
5: പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക് ജീവിതം തന്നെ ഒരുതരം പൊട്ടൻ കളിയാ സാറേ. ആദ്യമായിട്ടാ നീ പാറമേക്കാവ് കാണുന്നേ?
6: കാണുന്ന പോലെയല്ല, കാറിനുള്ളിൽ കാണുമ്പോ വേറെ പോലെയാ കാണുന്നേ. എന്താ രസം!
5: ആദ്യമായിട്ടാ ഇവര് കാറിൽ കയറുന്നേ, അതുകൊണ്ടാ.
3: സവാരി ഗിരിഗിരി, ടോം ആൻഡ് ജെറി, വല്ലഭൻ, സിനിമാല, ഫൈവ് സ്റ്റാർ തട്ടുകട എന്നീ ടെലിവിഷനിലെ സീരിയലുകളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. മഴവിൽ മനോരമയുടെ കോമഡി ഫെസ്റ്റിവൽ, ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ പൂക്കിരി പീക്കിരി, ഫ്ലവേഴ്സിലെ കുട്ടിക്കലവറ, മഴവിൽ മനോരമയിലെ തന്നെ കോമഡി സർക്കസ്, ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം എന്നീ ഷോകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്.
7: മാനേജ്മെന്റ് ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചതുകൊണ്ട് അഡ്മിഷൻ ഫീസും ടെർമിനൽ ഫീസും ഒക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതല്ലാതെയുള്ള ചില അഡീഷണൽ എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ മാനേജ് ചെയ്യണം. സമ്മതാണല്ലോ?
8: സമ്മതം. താങ്ക്സ് മാഡം.
7: ഓൾ ദി ബെസ്റ്റ് സുബ്രഹ്മണ്യൻ. അപ്പോ ടി സി ആയിട്ട് വന്ന് കുട്ടിയെ ചേർത്തോളൂ കേട്ടോ.
5: മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
7: ടെൽ മീ.
5: മോന്റെ കൂടെ മോൾ കൂടി ഒരു അഡ്മിഷൻ ശരിയാക്കി തരാൻ പറ്റുമോ?
7: നോ നോ മിസ്റ്റർ മനോജൻ, ഇത് തന്നെ ഒരു ഫേവർ ആയിട്ട് ചെയ്തു തരുന്നത്. ദാറ്റ് ഇസ് ഇംപോസിബിൾ.
4: മാം പ്ലീസ്.
7: മുനീബ്, സോറി, നടക്കില്ല.
3: മലയാളികളെ ഏറെ ചിരിപ്പിക്കുന്ന ഒരു പ്രത്യേക ശൈലിയിലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അജയ്കുമാർ, അല്ലെങ്കിൽ ഉണ്ടപ്പക്രു, അല്ലെങ്കിൽ ഗിന്നസ് പക്രു.
9: ഗുഡ് മോർണിംഗ് പത്മച്ചേച്ചി, ഹൗ ആർ യു?
10: എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഡാ, നീ ഞങ്ങളുടെ കറണ്ട് ബില്ല് അടയ്ക്കണം. ജോസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി.
9: വെരി സോറി ചേച്ചി, എനിക്ക് നാളെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റൂ, ഭയങ്കര ബിസിയാ. നാളെ തന്നെ അടച്ചേക്കാം.
5: പിന്നെ എന്റെ കാര്യം കുട്ടപ്പ സാറിനോടൊന്ന് പറയണം.
9: ജപ്പാനിലേക്ക് അടുത്ത കണ്ടെയ്നർ എപ്പോഴാ പോണേ? ജപ്പാന്റെ കാര്യം പറയുമ്പോ അപ്പം കട്ട് ചെയ്യും. ഹായ് ഗേൾസ്, ഹായ്. ഹായ്, ഐ ആം ജപ്പാൻ ബാബു, എ സ്പെഷ്യൽ ടൂറിസ്റ്റ് ഗൈഡ് ഫോർ ജാപ്പനീസ് ലേഡീസ്. സംടൈംസ് ഐ ഹാൻഡിൽ ഇറാക്കി പീപ്പിൾ.
11: നൈസ് ടു മീറ്റ്
9: യു. നൈസ് ടു മീറ്റ് യു. നല്ല മാർദ്ദവുള്ള കൈ. ദൈവം എന്തിനെ ബാബുവിനെ ഇന്ത്യയിൽ ജനിപ്പിച്ചു? വെൽക്കം ടു കേരള. Kerala is a very small, beautiful country like me.
11: Yes, we know.
9: You know? Then follow me. Come on, girls. Mr. Parshuraman, axe throw to the sea. And Kerala happened.
11: What?
9: Meru arachu Kerala undai.
11: But how can he throw 800 kilometers? No, it's not possible. I don't believe it.
9: Believe it. You don't know Parshuraman. He will throw. First time he will throw. മനുവിന്റെ പിടി ഊരിപ്പോയി. പിന്നീട് കൈ ഉളിക്കിരുന്ന് പറഞ്ഞ ഏറാണ് ഏർ. ആക്ച്വലി കുറച്ചുകൂടെ ശക്തിയായി എറിഞ്ഞിരുന്നെങ്കിൽ തമിഴ്നാടും കൂടെ കേരളായേനെ. I will give an experiment. See, this is a kall. Look, even I can throw. എറിഞ്ഞ് തീർന്നില്ല. ദേ പരശുരാമനെ എടുത്തോണ്ട് വരുന്നു. എന്താടാ കബീറെ, എന്തു പറ്റി?
12: ഏതോ ഒരു നായിന്റെ മുന്നിൽ കള്ള സൈത്താന്റെ തലയെറിഞ്ഞ് പൊറിച്ചു കളഞ്ഞു.
9: രക്ഷപ്പെട്ടു. Come to the point.
11: See, it's all because of you, you stupid fella.
9: Yeah,
11: come on, let's go.
9: Pole, please, please. Dance! Pole!
3: ഇനിയും നമ്മുടെ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് മേഖലകൾ കൈയടക്കാൻ, അഭിനയിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
13: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
14: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ.
15: നീ കളിക്കലേ.
14: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
16: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
15: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
16: പോന്നില്ലേ, എന്തിട്ട്?
15: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
16: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
15: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
16: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
15: എന്ത്?
16: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
15: ശരിക്കോ?
16: ആന്ന്.
17: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
18: മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
19: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.5 FM.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകും.

0: 1200022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: അമ്മേ അമ്മേ, കുഞ്ഞാമ്മ കരയുന്ന കേൾക്കുന്നില്ല.
2: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
1: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാമ്മ കരയാണ്ടിക്കുക?
2: വിഷ? നീ എന്ത് നീ പറയുന്നേ?
1: പിന്നെ അല്ലാണ്ട് ഇങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
2: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
3: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
6: വളയം.

0: അപ്പൊ നമ്മള് പൂത്തുപറമ്പിലാണുള്ളത്. മുക്കാളിയുള്ള വിജേഷ് എന്ന് പറഞ്ഞ നമ്മളെ ഒരു ഡ്രൈവറെ പരിചയപ്പെടാം. എന്തൊക്കെയാണ് വിശേഷം?
1: സുഖം
0: സുഖം. കുറെ ആയോ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്?
1: കുറെ.
0: എങ്ങനെയാണ് ഇതിനോടൊരു ഇഷ്ടം വന്നത്?
1: വണ്ടി ഫീൽഡ് പഠിക്കുന്നേരെ വണ്ടി ഫീൽഡാണ്, വണ്ടിയോട് താല്പര്യമുണ്ട്. അങ്ങനെ വണ്ടിയിൽ തന്നെ ആയി.
0: ആദ്യമായിട്ട് ഓടിച്ച വണ്ടി ഏതാ?
1: ബസ്.
0: സാധാരണ എല്ലാരും ചെറുതെന്ന് വലുതൊക്കെ പോകുന്നത്. ഇതെങ്ങനെയാണ് ബസ് കയറിയത്?
1: ഏട്ടന്റെ അടുത്ത് വത്സ ഉണ്ടായിരുന്നു.
0: കഴുകാൻ പോകുമ്പോ എടുത്ത്
1: അങ്ങനെ
0: അങ്ങനെയാണ് പൊതുവെ എല്ലാരും അസിസ്റ്റ് ചെയ്ത്
1: അങ്ങനെ
0: അപ്പം നല്ല ലെവലായിട്ടുണ്ടാവും. ചേട്ടൻ പറഞ്ഞതുപോലെ ബസ്സാണ് ഓടിക്കാൻ സുഖം എന്ന് പറഞ്ഞു.
1: അതെ.
0: അതെന്താണെന്ന് പറയാൻ പറ്റുമോ?
1: ബസ് അതങ്ങനെയാണ്,
0: സ്പേസ് കൂടുതലേ. അപ്പൊ കാരണം ഒന്നും പറയാനില്ല.
1: ഇല്ല, ഇങ്ങിപ്പോ ചേച്ചി പോയത് വണ്ടി ഓട്ടല്ലേ? ചേച്ചി ഏത് വണ്ടി ഓട്ടം?
0: സ്കൂട്ടി.
1: സ്കൂട്ടി. കാർ ഓടിക്കുന്ന നേരം ചേച്ചിക്ക് അതിന്റെ വീതി നിങ്ങളൊക്കെ അറിയൂലേ മനസ്സിൽ? അതേപോലെ തന്നെ.
2: വിശേഷങ്ങൾ കുറച്ച് കേട്ടു, നമുക്കിനി ഒരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങളിലേക്ക് പോകാം.

0: എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇന്നുവരെ ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ?
1: ദുരനുഭവം എന്ന് വെച്ചാല് ഓ അങ്ങനൊക്കെ
0: വിഷമമായിട്ട്
1: കിടക്കുന്ന ഒന്നുമില്ല, അത് അവരെ തെറ്റായ കൊണ്ട് തട്ടുന്നതാണ്. ശ്രദ്ധ അങ്ങനൊന്നുമില്ല, നമ്മള് ബ്ലഡിൽ ചേർന്ന സാധനം തന്നെയത്, എന്നെ കൊണ്ട് പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു അപകടം പറ്റിയെന്ന് വെച്ചാല് പിന്നെ അത്
0: നമ്മള് പരമാവധി നമ്മള് കാരണം ഒന്നും പറ്റാതിരിക്കാൻ ശ്രമിക്കും.
1: നമ്മള് നോക്കിയിട്ടും കാര്യമില്ല, ചുറ്റു വരുന്ന വണ്ടികളും നോക്കണം.
0: ഇന്ന് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ആക്സിഡന്റുകൾ കൂടി കൂടി വരികയാണ്. അത് അശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോ ഒരാൾ മാത്രം ശ്രദ്ധിച്ച കാര്യമില്ല, റോഡിലെ പോകുന്ന എല്ലാവരും
1: ശ്രദ്ധിക്കണം. പിന്നെ അതിപ്പോ വണ്ടി ഓടിക്കാൻ തീരെ അറിയാത്ത ആൾക്കാരും വണ്ടി എടുത്തിട്ട് റോഡിന് മേലെ ഇറങ്ങുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം.
0: കാരണം നിയമവശങ്ങള് അറിഞ്ഞാ പോലും അത് പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്.
1: പാലിക്കപ്പെടാതെ പോകുന്നല്ല, പാലിക്കുന്നില്ല, തീരെ പാലിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്നത് അതുകൊണ്ടാണ്.
2: നമുക്കിനി ഒരു പാട്ട് കേട്ടാലോ?

0: അജ്ഞത കൊണ്ട് വണ്ടി എടുത്ത് വരുന്നവരോട് എന്താ പറയാനുള്ളത്?
1: വണ്ടി ഫീൽഡ് ഇപ്പോ നശിച്ചോണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖല. എല്ലാവർക്കും അറിയുന്നില്ലേ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാം. പിന്നെ നമുക്ക് എന്താ പറയണ്ട, ഇപ്പൊ ഒരാളോട് നമുക്ക് പറയുന്നൂടല്ലോ വണ്ടി എടുക്കണ്ടെന്ന്. നമുക്ക് പറയാൻ പറ്റൂല, താല്പര്യമുള്ള ആൾക്കാർക്കാം. പിന്നെ കൊണ്ടെടുക്കാൻ പറ്റുവാണെങ്കിൽ എടുത്തു കൊണ്ടടക്കാം. ഡ്രൈവിംഗിൽ കെയർ ചെയ്യാം. ഓ, വണ്ടി ഓടിക്കുന്ന നേരം ശ്രദ്ധ എന്തായാലും വേണം. ശ്രദ്ധ തെറ്റിയാല് ആ, നമ്മളിപ്പോ 50 ആളെന്റെ വണ്ടിയിലുള്ളത്, എന്റെ ഒരു തെറ്റ് കാരണം കൊണ്ട് ചിലപ്പോ 50 ആൾക്കും പ്രശ്നം. അപ്പൊ വണ്ടി ഓടിക്കുന്ന നേരം ശ്രദ്ധിക്കുക.
0: കൂടെ വരുന്ന പാർട്ടിയോട് പരമാവധി ആ ഒരു കണക്ഷൻ വെക്കാനും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
1: ഓ, ഞങ്ങളോടി വന്ന പാർട്ടികളൊന്നും നമ്മളൊന്നും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല.
0: ഒരു പിന്നെയും വിളിക്കും അവര്.
1: ഓ, എത്രയോ വർഷങ്ങളായിട്ട്, 10 വർഷങ്ങളായിട്ട് ഞാൻ പോകുന്ന പണിയൊക്കെ ട്രിപ്പ് ഉണ്ട്. അവർക്ക് ഞങ്ങൾ തന്നെ വേണം.
0: അതായത് കംഫോർട്ട് സോണാണ്.
1: ഓ, അങ്ങനെ തന്നെ.
0: ഏറ്റവും ദൂരം പോയത് എവിടെയാണ്?
1: ഞാൻ ഗുജറാത്ത്, ഒറീസ.
0: നമ്മളിപ്പോ പല സ്റ്റേറ്റിലേക്ക് കൂടി കടന്നു പോയിട്ടുണ്ട്. തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? റോഡുകള് അങ്ങനെ കൂടി പറയാനുണ്ടോ?
1: കേരളത്തിനെക്കാട്ട മികച്ച റോഡ് പുറത്ത് തന്നെ തമിഴ്നാട്, കർണാടക, ഇതൊക്കെ അടിപൊളി റോഡാണ്. ഇവിടെ ഇപ്പൊ റോഡ് വികസനം വരുന്നുണ്ട്, വന്നു കഴിഞ്ഞാല് അടിപൊളി.
0: അത് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് ചേട്ടന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.

0: കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ,
1: കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലെ അമ്മ, വൈഫ്, സുചിത്ര, രണ്ട് കുട്ടികൾ, കൃഷ്ണാനന്ദ, ശിഖ കൃഷ്ണ, ശകുന്തള,
0: മൂന്ന് മക്കളാണ്,
1: രണ്ട് മക്കൾ, അമ്മ, സുചിത്ര, വൈഫ്, ഹൗസ് വൈഫാണ്. മക്കള് ഒന്ന് ഫോർത്തിലും ഒന്ന് വൺ ക്ലാസ്സിലും
0: ഒന്നിലും.
1: അടുത്ത് തന്നെ
0: മുക്കാളി തന്നെയാണോ?
1: കുഞ്ഞുപള്ളി.
0: കുടുംബത്തെ കുറിച്ച് പറഞ്ഞു, കുടുംബത്തിന്റെ കൂടെ ഏറ്റവും കൂടുതൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹം?
1: അവരെയും കൂട്ടി പുറത്തു പോവാ, കുട്ടികളോടി കളിക്കുക, ചിരിക്കുക, ഇതൊക്കെ തന്നെ.
0: ലാസ്റ്റ് പോയത് എവിടെയാ എല്ലാരും കൂട്ടിട്ട്?
1: ഞാനിപ്പോ ഇന്നലെ രാത്രിയും കൂടി ഒരു നൈറ്റ് വെറുതെ കറങ്ങി.
0: ഡ്രൈവ്, നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സംഭവല്ലേ നൈറ്റ് ഡ്രൈവ്?
1: ഇന്നലെ പുലർച്ചയ്ക്ക് 3 മണിക്ക് തിരിച്ചു വീട്ടിൽ കയറി.
0: ആണോ, എവിടെ പോയെ?
1: തലശ്ശേരി ബീച്ചില്, കടൽപ്പാലം.
0: ജസ്റ്റ്
1: ഡ്രൈവ്, അത്രേ ഉള്ളൂ. കുട്ടികളും കൂട്ടി കറങ്ങുമെന്ന് വെച്ചാൽ സന്തോഷമല്ല, മക്കളെ സന്തോഷമല്ല, നമ്മളെ സന്തോഷം.
2: വീണ്ടും ഇതാ ഒരു പാട്ടിന്റെ സമയമായിരിക്കുന്നു.

0: നമ്മൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാരേജ് സമയത്ത് ലവ് മാരേജ് ആണോ?
1: ഇരുപത്തൊന്ന് വയസ്സ് കിട്ടി.
0: ഇരുപത്തൊന്ന്
1: വയസ്സിൽ കല്യാണം കഴിഞ്ഞു.
0: ഇപ്പം
1: 11-12 വർഷം.
0: ഹാപ്പി ലൈഫ്?
1: ഓ ഹാപ്പി.
0: വീടിനടുത്ത് തന്നെയാണോ?
1: അല്ല, കുട്ടി വയനാട്.
0: എങ്ങനെയാണ് വയനാട്ടിലേക്ക് എത്തിയത്?
1: അതൊക്കെ എത്തി.
0: ഈ ഒരു ഫീൽഡിൽ കൂടി തന്നെയാണോ?
1: കസിൻ്റെ കൂടി വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു.
0: അപ്പൊ ഹാപ്പിയാണ്? ഡ്രൈവർ ആയിട്ടുള്ള ഈ പണിയും മതിയാക്കി ചേട്ടാന്ന് പറയാറുണ്ടോ?
1: ഇല്ല, അവള് ഡ്രൈവിങ്ങിനെ കുറച്ചൊന്നും പറയില്ല. സ്വന്തമായിട്ട് ട്രാവൽസ് ഉണ്ടായിരുന്നു, ഇപ്പൊ കൂട്ടുകാരോടെയും പറഞ്ഞു.
0: എല്ലാരും നല്ല കമ്പനിയാണ്, എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണ്.
1: ഓ, എല്ലാരും നല്ല സപ്പോർട്ട് ആണ്.
0: കുട്ടികള് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അവര് അച്ഛ എനിക്ക് ഇങ്ങനെ പോണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ. മക്കളുടെ അഭിരുചികളും പുതിയ അഭിരുചികളാണല്ലോ. അവരെന്തായാലും അച്ഛ അങ്ങനെ ആയ നല്ലതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറയോ? സജഷൻസ്
1: പറയോ?
0: ഇല്ല. സുചിത്ര പറയോ?
1: ഇല്ല.
0: ഇല്ല. അമ്മയോ? അമ്മയുടെ ആഗ്രഹം
1: ജീവിതം കാരണം
0: നമ്മള് നാളെ എന്താണ്
1: നമുക്ക്.
0: നമ്മൾ ഈ ഒരു പരിപാടിയിലെ കൂടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാം. ഏത് പാട്ടാ കേക്കണ്ടേ?
1: മമ്മൂട്ടിന്റെ സിനിമത്തെ അമ്മ മനസ്സിലെ, അതെന്റെ അമ്മക്കായിട്ട് തന്നെ.
0: അമ്മക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഹൃദയത്തിൽ തട്ടുന്ന ഒരു പാട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോ നമ്മുടെ പരിപാടികൾ കേൾക്കുക. ഓൾ ദി ബെസ്റ്റ്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു മുറൈ വന്ത് പാർത്തായ.

0: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
2: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
1: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വല്യ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281

0: 1-484-755-817-3810.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836,
2: 9447-371-836,
1: 8078-502-836.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490-471-400,
4: 7225-9000.
6: കഷ്ടകാലം തുടങ്ങി അത്ര തന്നെ.
4: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
6: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കലേ, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നോലു, ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
4: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ, അതിനല്ലേ 2 റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
1: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മളുണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
3: ബിജിപാൽ, സൗമ്യ രാമകൃഷ്ണൻ, ശാന്തി, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഹേഷിന്റെ പ്രതികാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880
1: 8111933600.
0: സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയേ?
4: ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
5: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
6: ഓ, വലിയ പരിസര സ്നേഹി.
5: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ സാർ?
3: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
5: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
6: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.
0: എന്റെ വീട് പോലെ തന്നെ എന്റെ നാടും ശുചിയായിരിക്കണം. അപ്പോൾ മറക്കരുത്, വൃത്തിയുള്ള വീടും നാടും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
5: ആരണ്യകം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
5: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
5: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
5: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
5: ശരിക്കു
4: ആന്ന്.
6: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
7: 9 4 0 3 0 9 4 9 6 9 7 4 1 4 1.
6: മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
8: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
9: കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം വിജയ് യേശുദാസ്, ഗണേഷ് സുന്ദരം, ഡോക്ടർ രശ്മി എന്നിവർ ചേർന്ന്.
10: ശുഭദിനം, ശുഭാരംഭം, ശുഭയാത്രാമംഗളം. ശുക്രദശ

0: ും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9669483 21.
0: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: എല്ലാ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞാ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മൾ പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
2: അല്ലിവളെ, നമ്മളോടെല്ലാം ബേസ്റ്റ് പുറത്ത് കളയറെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന ബേസ്റ്റ് ഏത് കുണ്ടിലാ കൊണ്ടിടുന്നു?
5: കുണ്ടിലാ? ഈ കൊണ്ടുവന്ന ജൈവ വേസ്റ്റ് എല്ലാം ഇല്ലേ, വിൻഡ്രോ കമ്പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് വളമാക്കി മാറ്റും. നല്ല അസല് ജൈവ വളം.
2: എടോ, ഇതുണ്ടാ ഞാൻ അറിഞ്ഞിട്ട് ഇപ്പങ്ങും പറഞ്ഞു നന്നായി.
0: ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ളതല്ല, ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാം.
6: മധു ബാലകൃഷ്ണനും ഷീലാമണിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
0: അല്ല, എങ്ങനെയുണ്ടായിരുന്നു പഠനയാത്ര?
4: ഈ യാത്രയില് പലതും പഠിച്ചു, നല്ല പേഴയും കിട്ടി.
0: എന്തിന്?
4: യാത്രക്കിടയില് വണ്ടിയിൽ ഉണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് കളഞ്ഞതിനാ. ഇനി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിക്കൂല.
0: അതേതായാലും നന്നായി.
5: ജീവിതത്തിൽ പിഴക്കാതിരിക്കാൻ, ചുറ്റുപാടുകൾ മാലിന്യമുക്തമാക്കാൻ ഏറ്റവും നല്ല ആരോഗ്യശീലവുമായി മുന്നേറാം.
3: കമ്പോളം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം ചിത്ര.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: ഓർമ്മകൾ അയവിറക്കി കിളികളോട് കഥ പറഞ്ഞും കാറ്റിനൊപ്പം നൃത്തം വെച്ചും ഞാൻ പതിയെ നടന്നു നീങ്ങുകയായിരുന്നു. കാലിലൊന്ന് തട്ടിയപ്പോൾ നീറ്റലുണ്ടാക്കുന്ന മുള്ളുകളും അവിടെവിടെയായി ഉരുണ്ടുപോകാൻ തയ്യാറായ പാറകളും കടന്ന് പടർന്നു പന്തലിച്ച കൂറ്റൻ വൃക്ഷങ്ങളെയും മറികടന്ന് പുത്തൻ അനുഭവങ്ങളിലേക്കാണ് യാത്ര. പച്ചപ്പുല്ലിലൂടെ തഴുകിത്തലോടി തെളിനീരുമായി ഒഴുകുന്ന ആ പുഴയുടെ ഭംഗി ഞാൻ ആസ്വദിച്ചു. അതിൻ്റെ ഒഴുക്കിനൊപ്പം എൻ്റെ മനസ്സിലെ അഴുക്കു പിടിച്ച ചിന്തകളും ഒഴുകിപ്പോയിരുന്നു. പുഴവക്കിലെ പടർന്നു പന്തലിച്ച മരത്തിൻ്റെ പ്രത്യേകതയിലേക്കായി എൻ്റെ ശ്രദ്ധ. കാക്കകളും കുരുവികളും അവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ടായിരുന്നു. ആരു വന്നാലും അവിടെ ഒരു അഭയസ്ഥാനമുണ്ടായിരുന്നു, ചില മനുഷ്യരെ പോലെ. സങ്കടം വന്നാൽ ഓടിച്ചെന്നിരിക്കാൻ വിരിമാറ് കാണിച്ചു തരുന്ന ആ വലിയ മനുഷ്യൻ നന്മയുടെ ഉറവിടമായി എന്നും കൂടെയുണ്ടായിരുന്നു. എന്റെ യാത്രയിൽ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയത് ഓലമേഞ്ഞ കൊച്ചു വീടിന്റെ ഉമ്മറത്ത് ഊന്നുവടിയുമായിരിക്കുന്ന മുത്തശ്ശിയാണ്. കൂട്ടിന് ആരുമില്ലാതെ നാട് കടന്നുപോയ മക്കളുടെ തിരിച്ചുവരവും കാത്ത് പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ്, അതും ഒരു ഊർജമാണ്. എന്നെങ്കിലും ഒരിക്കൽ എന്നെ കാണാനായി തിരികെ എത്തുമെന്നത് നാളെ എന്നതിൽ പ്രതീക്ഷയാണ്. യാത്രകൾ അങ്ങനെ തുടരുന്നതിനിടയിൽ ഞാനും ചിന്തിച്ചു. പലവർക്കൊപ്പം നടന്നു നീങ്ങി സന്തോഷത്താൽ തുള്ളിച്ചാടി നടന്നിരുന്ന വായാടിയായ ഞാൻ ഇന്ന് എവിടെയാണ്? കണ്ടെത്തണമെനിക്ക്. കൂടെയിരുന്ന് കഥ പറഞ്ഞും എന്റെപ്പം നടന്നവർ ഇന്നിതാ പുതുമയുടെ ലോകത്ത് സ്വാർത്ഥ ചിന്താഗതികളുമായി എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. എന്നിലേക്ക് കയറി വന്നവർക്കായി എന്നെ സമർപ്പിച്ച എനിക്കത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. സമനില തെറ്റിയ ചിന്തകളും കലങ്ങി മറിഞ്ഞ മനസ്സുമായി മൗനത്തിന്റെ പാതയിലെത്തി. അതെന്നെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരുന്നു. തിരിച്ചു കൊണ്ടുവരണം എനിക്ക് ആ പഴയ എന്നെ. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാറ്റിനൊപ്പം കഥ പറഞ്ഞ് പുൽത്തകിടുകളോട് കിന്നാരം പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചുകുട്ടിയാവണം. നിഷ്കളങ്കരായ അവർക്കൊപ്പം കളിക്കണം. എന്റെ ജീവിതം ഞാൻ ചിന്തിക്കുന്ന ഇടമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിജയിക്കൂ. എനിക്ക് വിജയിച്ചേ തീരൂ. ചുറ്റുമുള്ളവർക്ക് തണലേകിയ ആ വൃക്ഷത്തെപ്പോലെ സാന്ത്വനത്തിന്റെ വിരിമാറുമായി ഞാനും മാറും. പുതിയ ചിറകുകളുമായി ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നുയരണം. ഓർമ്മകളിലൂടെയുള്ള യാത്രക്കിടയിൽ പലപ്പോഴും പലയിടത്തായി ചിതറിപ്പോയ എന്നെയും ഞാൻ തിരയുന്നുണ്ടായിരുന്നു. അനിയത്തിമാർക്കൊപ്പം ഓടിക്കളിച്ചിരുന്ന ഞാൻ, സുഹൃത്തുക്കളാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്നത് ഞാൻ, കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച ഞാൻ, ആരും കാണാതെ മൂലയിലേക്ക് ഒതുങ്ങുന്ന ഇന്നത്തെ ഞാൻ തിരയുന്നതും ആ പഴയ എന്നെയായിരുന്നു. അകത്തെ മൂലയിൽ നിന്നും പതിയെ ഞാനിന്ന് പുറത്തേക്ക് നോക്കി. ജനൽക്കമ്പികൾക്കിടയിലൂടെ ആ കാറ്റിന്റെ തഴുകലിൽ പൂന്തോട്ടത്തിൽ പാറിക്കളിക്കുന്ന പൂമ്പാറ്റയെ കണ്ടു. പല നിറത്തിലുള്ള പൂക്കൾ, വർണ്ണച്ചിറവുള്ള പൂമ്പാറ്റ മാറി മാറി പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നു, സന്തോഷത്തോടെ പറന്നുയരുന്നു. പുതിയ പൂന്തോട്ടത്തിലേക്ക് യാത്രയാകുന്നു. അത് കൊള്ളാലോ എന്നെ തിരയുന്ന എനിക്ക് അതൊരു പ്രോത്സാഹനമായി മാറി. അന്നൊരിക്കൽ പറക്കാൻ മറന്നുപോയ എനിക്കിന്ന് സന്തോഷത്തോടെ പറന്നുയരാനുള്ള വർണ്ണച്ചിറവുകളും കിട്ടി. ഓർമ്മകളിലൂടെയുള്ള യാത്രകൾക്ക് വിടയേകി പുത്തൻ പ്രതീക്ഷയുമായി പുതിയ ചിന്തകളുമായി ഞാൻ എന്നിലേക്കുള്ള യാത്ര തുടരുന്നു. ശുഭയാത്ര.
1: രമ്യശ്രീ പ്രജിത്ത് എഴുതിയ എന്നിലേക്കൊരു യാത്ര എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രജനി. സർഗജാലകത്തിൽ അടുത്തതായി വി ബൈജു കുറഞ്ഞാലിയോട് എഴുതിയ കവിത ആരും അന്യരല്ല, ആലപിക്കുന്നത് പി കെ കൃഷ്ണദാസ്.

0: വി ബൈജു കുറുഞ്ഞാലിയോട് എഴുതിയ ആരും അന്യരല്ല എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് പി കെ കൃഷ്ണദാസ്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്. സത്യഭാമ ഈശാനമംഗലം എഴുതിയ ഒരു ഹർത്താൽ ദിനത്തിൽ, അവതരിപ്പിക്കുന്നത് ഷീന നന്ദൻ കൊതേരി.
1: അന്ന് ഒരു ഹർത്താൽ ദിനത്തലേന്ന്. അന്ന് എന്ന് വെച്ചാൽ പഞ്ചായത്ത് വാർഡുകൾ തോറും അങ്കണവാടി തുടങ്ങിയ കാലം, ഒരു ഉത്രാട നാളിൻ്റെ തലേ ദിവസം. അംഗൻവാടി ടീച്ചർമാർക്കുള്ള ഓണറേറിയം വാങ്ങിക്കുവാൻ വരിയായി നിന്നു. അത് വാങ്ങിക്കഴിയുമ്പോൾ സമയം ഏറെ വൈകും, ചിലപ്പോൾ സന്ധ്യയാകും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്താൻ വേണ്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തവേ ആരോ പറഞ്ഞു കേട്ടു നാളെ ഹർത്താലാണെന്ന്. ഭഗവാനെ, നാളെ എങ്ങനെ നമ്മൾ ഓണം ആഘോഷിക്കും? സമയം 6 മണിയോളമായി. വീട്ടിലാണെങ്കിൽ അടുക്കളയിൽ ഒരു സാധനവും ഇല്ല. നാളേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണം. നാളെ കഴിഞ്ഞാൽ തിരുവോണമാണല്ലോ, ഇനി എന്തു ചെയ്യും? കുഷിച്ച രാഷ്ട്രീയത്തിന്റെ കുടിപ്പകയാൽ ആരോ ആരെയോ കൊന്നു. കൊലയാളികൾക്ക് എന്ത് ശനിയും സംക്രാന്തിയും? കൊട്ടേഷനായ അവനും കിട്ടണം പണം. വെറും കൂലിക്കാരനായിരിക്കില്ലേ അവനും? കൊലയാളിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവനും ഉണ്ടാവില്ലേ ഓണം? കുഞ്ഞുകുട്ടി പ്രാരബ്ധങ്ങളൊക്കെ അവനും ഉണ്ടാവുമല്ലോ. അപ്പോൾ കൊല നടത്തിയാലല്ലേ അവൻ്റെ കയ്യിലും പണം വന്നു ചേരും.

0: ഇന്ന് രാത്രി അവന് സാധനങ്ങളൊക്കെ വാങ്ങാം, നമ്മളെപ്പോലെ അല്ലല്ലോ അവൻ എന്ന് ചിന്തിക്കെ ബസ് വന്ന് നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അതിൽ ഒരാളായി ഞാനെന്ന ഒരു അംഗൻവാടി ടീച്ചറും കയറി. കവലയിലെത്തിയപ്പോൾ ഇറങ്ങി. സാധനങ്ങൾ വാങ്ങിപ്പോയാലോ എന്ന് ചിന്തിച്ചു. വേണ്ട, വൈകിയത് കാരണം കുട്ടികൾ കണ്ടില്ലെങ്കിൽ പരിഭ്രമിക്കും. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെ വിട്ടു. വീട്ടിലെത്തി. ഓ, അയാൾ അവിടെ തന്നെയുണ്ട്. അയാൾ കണ്ട് ഉടനെ അവൾ പറഞ്ഞു, ഉടനെ കടയിൽ പോയി ഓണത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി വാ, നാളെ ഹർത്താലാണ് പോലും. ആരോ ആരെയോ കൊന്നു എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ, സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, നീ അകത്തു കയറി നോക്ക്. അവൾ അന്തം വിട്ടു, അയാളെ തന്നെ നോക്കി നിന്നു. ജോലിയും കൂലിയും ഒന്നുമില്ലാതെ തേരാപ്പാര തെക്ക് വടക്ക് നടക്കുന്ന ഇയാൾക്ക് ഇത്രയധികം പണം എങ്ങനെ സാധനങ്ങൾ വാങ്ങുവാൻ കിട്ടും? അവൾ തിരിച്ചു നിന്നുപോയി. എവിടുന്ന് കിട്ടി മനുഷ്യ അതിനുള്ള പണം? അവൾ ചോദിച്ചു. അപ്പം തിന്നാൽ മതി, കുഴിയെണ്ണണ്ട, അതും പറഞ്ഞ് അയാൾ പുറംതിരിഞ്ഞ് നടന്നു. അല്ല, നിങ്ങൾ വല്ല കൊട്ടേഷൻ പണിക്കും പോയോ? അവൾ അറിയാതെ പറഞ്ഞുപോയി. അപ്പോൾ അയാൾ യാതൊരു ഭാവമാറ്റമില്ലാതെ പറഞ്ഞു, ആ പോയി, പിന്നെ ജോലിയൊന്നുമില്ലാത്തവൻ ചെയ്യുന്ന ജോലിയല്ലേ കൊട്ടേഷൻ. ഒരാളെ കൊന്നാൽ കാലങ്ങളോളം സുഖമായി കഴിയാനുള്ള വക കിട്ടും. ഇന്ന് സാധാരണക്കാരനല്ലേ പണമില്ലാതുള്ളൂ. പണമുള്ളവൻ കിടക്കുന്നത് പോലും കിടക്കയിൽ പണം നിറച്ച്. രാഷ്ട്രീയക്കാരനാണ് ഇന്ന് നാട് നിയന്ത്രിക്കുന്നത്. ഇവിടെ ആരു വാഴണം, ആരു വാഴണ്ട എന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെ. അതെ, ഇവിടെ നടക്കും. ഒരു കൂസലുമില്ലാതെ അയാൾ പാചകമടിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. പിന്നെയൊന്നും അറിഞ്ഞില്ല. ഓർമ്മ വരുമ്പോൾ ആശുപത്രി കിടക്കയിലായിരുന്നു. ഉണർന്നപാടെ അവൾ അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. പിന്നെ തൊണ്ടയിൽ ഉറഞ്ഞുപോയ ശബ്ദം വീണ്ടെടുത്തു. ഇടറിയ ശബ്ദത്തിൽ പതുക്കെ ചോദിച്ചു, ഇന്നത്തെ ഹർത്താലിന്റെ ഉത്തരവാദി നിങ്ങളാണോ? അയാൾ അവളുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ പായ കൈകൊണ്ട് അമർത്തിപ്പിടിച്ചു.
1: സത്യഭാമ ഈശാനമംഗലം എഴുതിയ ഒരു ഹർത്താൽ ദിനത്തിൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഷീനാനന്ദൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി ഇന്ദിര എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ കവിത സ്നേഹിത. ആലപിക്കുന്നത് ഉമാശങ്കർ.

ഇന്ദിര എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ സ്നേഹിത എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഉമാശങ്കർ. സർഗജാലകത്തിൽ വീണ്ടും ഒരു കവിതയാണ് പത്മിനി ടീച്ചർ എഴുതിയ മണ്ണമ്മയെ നമിച്ചിടാം. ആലപിക്കുന്നത് ചന്ദ്രമതി ടീച്ചർ.

0: പത്മിനി ടീച്ചർ എഴുതിയ മണ്ണമ്മയെ നമിച്ചിടാം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ചന്ദ്രമതി ടീച്ചർ. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: കേറിവാ, ഇരിക്കേ, ചായ കുടിച്ചിട്ട് പോകാം.
2: ഇന്നെന്ന വിശേഷോ?
1: മോളെ കല്യാണം ഉറപ്പിച്ച്.
3: അതിന് കാരണക്കാര് നിങ്ങള് ഹരിതകർമ്മസേനക്കാര് കൂടിയാ.
2: ഞങ്ങളാ?
1: അതെ, ചെറുക്കന് പെണ്ണിനെ മാത്രല്ല വീടും പരിസരവും ഒരുപാട് ഇഷ്ടായിന്ന്. മാലിന്യമില്ലാത്ത നാടെന്ന് പ്രത്യേകം പറഞ്ഞ്.
2: ഓ, സന്തോഷം.
1: ആദ്യോ യൂസർ ഫീ തരാൻ പോലും മടിച്ചവരാ ഞങ്ങള്. ആ ഞങ്ങളെ വീട്ടിലാ ഈ സൗഭാഗ്യം പടികടന്നു വന്നത്.
2: നാടും നഗരവും കൂടുതൽ സുന്ദരാവുമ്പോ ഇനിയും ഒരുപാട് മഹാഭാഗ്യങ്ങള് നമ്മളെ തേടി വരും. തീർച്ച.
4: അതെ, മാലിന്യ മുക്തി നേടി മഹാഭാഗ്യം കൈവരിക്കാൻ നമുക്കൊരുമിക്കാം.
5: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോഴിക്കോട്ടെ അവയവ മാറ്റിവെക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രചാരണ പരിപാടി സമഗ്രയ്ക്ക് പാലക്കാട്ട് തുടക്കം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 18th സ്വർണം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക സാമൂഹിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്താക്കൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 5th കൌടില്യ ഇക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനും അവ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നതുമായിരിക്കണം നയങ്ങളെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. മാറ്റങ്ങളുടെ യുഗത്തിലെ പ്രതിരോധശേഷി എന്നതാണ് 3 കോൺക്ലേവിന്റെ പ്രമേയം. 80 വിദേശ പ്രതിനിധികൾ, നയരൂപീകരണ വിദഗ്ധർ, സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ 180 പ്രമുഖർ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട്ടെ അവയവ മാറ്റിവെക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റി സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട്ട് ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റം ഉണ്ടാകണമെന്നും കേരളത്തെ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് കൂടുന്നത് ഗൌരവമായി കാണണമെന്നും ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മലയാളിയുടെ ജീവിതരീതിയിൽ മാറ്റം വരുത്തണമെന്നും വ്യായാമത്തിന്റെ കുറവ് പരിഹരിക്കണമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ചേവായൂരിൽ ചർമ്മരോഗാശുപത്രി നിർമ്മിക്കുമെന്നും അറിയിച്ചു. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്രയുടെ 2nd പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയത്. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടികജാതി വകുപ്പ് നടപ്പാക്കുന്ന പഞ്ചമി ഗ്രാമം പദ്ധതി മന്ത്രി കെ എ തുളസി ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും. പാലക്കാട് കോങ്ങാട് മുനിക്കുന്ന് ഊരിലാണ് സംസ്ഥാനതല ചടങ്ങ്. 15 താഴെ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഊരുകളിലാണ് പദ്ധതി നടപ്പാക്കുക. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തികഞ്ഞ അനാസ്ഥയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ പോലീസ് മേധാവി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് വിശദീകരണം തേടി. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നീന്തൽ മത്സരത്തിനിടെ മേൽക്കൂര തകർന്ന സംഭവം അന്വേഷിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർദ്ദേശിച്ചു. സ്കൂൾ ഗെയിംസിലെ വീഴ്ചയിൽ കായിക വകുപ്പിന് പങ്കില്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷും മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി ഒ ജെ ജനീഷ് സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്നാരോപിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ബി ജെ പി പരാതി നൽകി. കേന്ദ്രമന്ത്രി അമിത്ഷായെ കരിങ്കുടി കാണിച്ച സംഭവത്തിലെ ക്രിമിനൽ ഗൂഢാലോചനയിൽ മന്ത്രിക്കും പങ്കുണ്ടെന്നും നടപടിയെടുക്കണമെന്നുമാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടതെന്ന് മുതിർന്ന പാർട്ടി നേതാവ് പി കെ കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യം ഒന്നാകെ തെറ്റുകാരനാണെന്ന് കരുതുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സംരക്ഷിക്കുന്ന ബി ജെ പി നൽകിയ പരാതിയെ കാര്യമായി എടുക്കുന്നില്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന അവർ പരാതി നൽകട്ടെയെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ അടക്കം പരാതികളെല്ലാം പരിഹരിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. യു ഡി എഫ് ഗവൺമെന്റ് സുസ്ഥിരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്പോൺസർഷിപ്പിലൂടെയാണ് തീരുമാനിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. യു ഡി എഫ് സംവിധാനം അലങ്കോലമായെന്നും ബി ജെ പിക്കും ആർ എസ് എസിനും അനുകൂലമായ തീരുമാനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. സി പി ഐ എം വിപുലീകൃത മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിന് പൊന്നാനിയിൽ തുടക്കമായി. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു.
ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് 5 ഇന്ത്യക്കാരെ സുരക്ഷിതമായി കരയിൽ എത്തിച്ചതായി ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുവൈറ്റ് പതാകയേന്തിയ MT കാസിമ തേടൻ

കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സൗദി അറേബ്യയിലെ തായ്ഫ്രാനിയ റോഡിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളി നഴ്സുമാർ ഉൾപ്പെടെ അഞ്ചുപേർ മരിച്ചു. കോട്ടയം സ്വദേശിനികളായ ജെയ്സിമോൾ മാത്യു, ജോബിന ജോണി എന്നിവരാണ് മരിച്ച മലയാളികൾ. മറ്റ് രണ്ടുപേർ തമിഴ്നാട് സ്വദേശികളും ഒരാൾ സൗദി പൌരനായ ഡ്രൈവറും ആണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 18-ാം സ്വർണം. വനിതാ ഗോൾഫിൽ പ്രണവി ഊർസാണ് സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ഗോൾഫിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി പ്രണവി ഊർസ്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത റിക്കർവ് വിഭാഗത്തിൽ ഇന്ത്യയുടെ തന്നെ ധീരജ് ബൊമദേവരയെ പരാജയപ്പെടുത്തി നീരജ് ചൌഹാൻ വെങ്കല മെഡൽ നേടി. നേരത്തെ അമ്പെയ്ത്തിൽ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ ഇന്ത്യയുടെ കുങ്കും മോഹത് സ്വർണം നേടിയിരുന്നു. ഗെയിംസിൽ ഇന്ത്യ പാക് 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാന് 212 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് എടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ പാകിസ്ഥാൻ 8 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 52 റൺസ് എടുത്തിട്ടുണ്ട്. പുരുഷവിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഉച്ചകഴിഞ്ഞ് 3:30 മലേഷ്യയെ നേരിടും. പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്. 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ 5-ാം സ്ഥാനത്താണ്. ഗെയിംസ് നാളെ സമാപിക്കും. സമാപനത്തിൽ നീരുദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ നേടിയ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറെ മന്ത്രി കെ തുളസി വീട്ടിലെത്തി അഭിനന്ദിച്ചു. പാലക്കാട് യാക്കരയിലെ വസതിയിലെത്തിയ മന്ത്രി അദ്ദേഹത്തിന് മൊമെന്റോ നൽകുകയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചകഴിഞ്ഞ് ന്യൂ ചണ്ഡീഗഡിൽ. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ബ്രസീലും ഇന്ത്യയും തമ്മിൽ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകിട്ട് കൊൽക്കത്തയിൽ. സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിലെ മത്സരത്തെ ഏറെ ആവേശത്തോടെയാണ് ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് ഇന്ന്. 10,000 മീറ്റർ ഓട്ടമത്സരത്തോടെ രാവിലെ മീറ്റിന് തുടക്കമായി. 28 ഇനങ്ങളുടെ ഫൈനൽ മത്സരങ്ങളാണ് ഇന്ന്. മീറ്റ് കൊല്ലം കോർപ്പറേഷൻ മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നാളെ തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും ഏറ്റുമുട്ടും. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് ഷൊർണൂരിൽ തുടക്കമായി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നും IHRDയുടെ 9 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും 700 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രമേള വൈകിട്ട് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് UDF പ്രഖ്യാപിച്ച പകൽ ഹർത്താൽ തുടരുന്നു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3-ാമത് കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ അടൂർ ഗോപാലകൃഷ്ണനും നോവലിസ്റ്റ് CV ബാലകൃഷ്ണനും തമ്മിൽ മുഖാമുഖവും ഉണ്ടായി. ഫെസ്റ്റ് നാളെ സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിരിശാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ സംഘടിപ്പിച്ച മാതൃശക്തി പരിപാടി ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. അമ്മമാരുടെ ശക്തിയാണ് നമ്മുടെ ഊർജ്ജമെന്നും വിശ്വകർമ്മജർക്ക് കുലത്തൊഴിൽ നെഞ്ചോട് ചേർത്ത് അഭിമാനത്തോടെ ചെയ്യാൻ പ്രേരണ നൽകിയത് അമ്മമാരാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 19 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സ്വർണവില പവന് 800 താഴ്ന്ന് 1,09,400 13,675 ഗ്രാമിന്. രാജ്യാന്തര ജലസസ്യ സമ്മേളനം കോഴിക്കോട്ടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ആരംഭിച്ചു. ദേശീയ സംസ്ഥാന ജൈവ വൈവിധ്യ അതോറിറ്റി, സംസ്ഥാന സയൻസ് കൌൺസിൽ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് സമ്മേളനം. നാളെ സമ്മേളനം സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോഴിക്കോട്ടെ അവയവ മാറ്റിവെക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രചാരണ പരിപാടി സമഗ്രയ്ക്ക് പാലക്കാട്ട് തുടക്കം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് പ്രിയരാഗം, 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 നാടൻ പാട്ടുകൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് ആഴ്ച വൃത്താന്തം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് ചാരു കസേര, 10 മണിക്ക് മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നാട്ടുവിശേഷം. ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിൽ പുണർദം വിശേഷാൽ പൂജ ഞായറാഴ്ച നടക്കും. എരമത്തൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം 11 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ജില്ലാ ആം റസ്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 25-ാമത് ജില്ലാതല പഞ്ചഗുസ്തി മത്സരങ്ങൾ നാളെ മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ നടക്കും. രാവിലെ 9 മണിക്ക് വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉടമവിഹിതം ദീർഘകാലം കുടിശ്ശിക വരുത്തിയവർക്ക് 4 തവണകളായി കുടിശ്ശിക അടച്ച് തീർപ്പാക്കാവുന്നതിന് അപേക്ഷ സമർപ്പിക്കാനും തൊഴിലാളി വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് കുടിശ്ശിക ഒടുക്കുന്നതിനുമുള്ള അവസാന തീയതി 31 വരെ നീട്ടി. കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം 15 പകൽ 11 മണിക്ക് കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
3: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
2: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
3: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
2: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
3: എടോ, അത് പിന്നെ
2: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
1: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
4: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ ഫലം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തുമ്പോഴാണ് പൂർണ്ണമാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: We can call ourselves a developed economy if it is an inclusive development of everyone. For making any policy, the policy makers should always understand the ground realities and the situation. We have to be so flexible in making the policy so that the policy itself should become big success.
0: മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിർമ്മിക്കുന്ന ക്ഷീരോത്പാദന പ്ലാന്റിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് നിർവ്വഹിക്കും. ദിവസം 3 ലക്ഷം ലിറ്റർ പാൽ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 255 കോടി രൂപയാണ് ചെലവ്. പാൽ ഉത്പാദനം, ക്ഷീരമേഖല എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭോപ്പാലിൽ നടക്കുന്ന ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വനിതാ ക്ഷീര കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപന ദിവസത്തിലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ചില രാജ്യങ്ങൾ നൽകുന്ന അനഭിലഷണീയമായ സഹായങ്ങൾ വിപണിയിലെ വിലയിടിവിനും ചൂഷണത്തിനും കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സുതാര്യവും വിവേചനരഹിതവുമായ വ്യവസ്ഥകളെ ആശ്രയിച്ചാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ 3-ാം ഘട്ട പദ്ധതിക്ക് ഇന്ത്യ നൽകിയ അംഗീകാരത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. ഗ്രിഡ് സംവിധാനം ശക്തമാക്കാനും ബാറ്ററി സംഭരണത്തിനുമുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ജനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകുമെന്ന് യുഎൻ ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ ഉപയോഗം കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും പദ്ധതി സഹായിക്കും. ഇന്ത്യ യുഎസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അതിർത്തി കടന്നുള്ള നികുതി കാര്യങ്ങൾ, നിയമനിർവ്വഹണം, സാമ്പത്തിക ഭരണം എന്നിവയിൽ ബിസിനസ്സുകളെ സഹായിക്കാനും ആഗോള നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ സംരംഭങ്ങളെ സജ്ജമാക്കാനും സിഎക്കാർക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ഷിക്കാഗോ, മിഷിഗൻ, ഒഹായോ ചാപ്റ്ററുകളിലെ ഭാരവാഹികളുമായും അംഗങ്ങളുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിലകപ്പെട്ട 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കുവൈറ്റ് പതാകയേന്തിയ എണ്ണക്കപ്പലായ MT കാസിമ 3K നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഒമാൻ അധികൃതർ നൽകിയ നിരന്തരമായ പിന്തുണയ്ക്കും സഹായത്തിനും എംബസി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ലഭ്യമാകും. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണം, 26 വെള്ളി, 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർ സ്വർണം നേടി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. 50 വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മോഹോഡ് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ട് നീരു ഖണ്ഡ ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യ ബ്രസീൽ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. കേവലം ഒരു മത്സരത്തിന് വേണ്ടിയല്ല തങ്ങൾ കളത്തിലിറങ്ങുന്നതെന്നും ലോകത്തിലെ മുൻനിര ഫുട്ബോൾ ടീമുകളിലൊന്നിനെതിരെ ശക്തമായി മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞു. ഫിഫ റാങ്കിംഗിൽ നിലവിൽ ബ്രസീൽ 5 സ്ഥാനത്തും ഇന്ത്യ 138 സ്ഥാനത്തുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനായി നടപ്പാക്കിയ നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ നിന്ന് ഒരു റിപ്പോർട്ട്.
1: കാർഷിക മേഖലയിൽ സ്ത്രീകളെ ഡ്രോൺ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബറിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പദ്ധതിക്കായി 1,261 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡ്രോൺ സേവനദാതാക്കളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും ഇത് സഹായിക്കും. പദ്ധതി പ്രകാരം ഡ്രോണിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിലയുടെ 80% വരെ കേന്ദ്ര സാമ്പത്തിക സഹായവും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുപ്രസിദ്ധ ലഹരിക്കടത്ത് തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയയിൽ നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവാബ് വിർക്ക് എന്ന വ്യാജപ്പേരിൽ തുർക്കിയെ പൌരത്വം നേടിയ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹെറോയിനും മെത്താംഫെറ്റാമൈനും കടത്തിവരികയായിരുന്നു. അറസ്റ്റിലായ നവ്പ്രീത് സിംഗിനെ ജയിലിലടച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അസം എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഹിംഗോളി ജില്ലയിലെ പാംഗ്രാഷിന്റെ മേഖലയിൽ ഇന്ന് രാവിലെ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമില്ല. ചെറിയ തോതിലുള്ള തുടർചലനങ്ങളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഹിംഗോളി ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച G7 രാജ്യങ്ങൾ. ഇതിൽ ഭൂരിഭാഗവും ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെ തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര സംഗീതത്തിലെ മൃദുലമായ ശൈലിയും ക്ലാസിക്കൽ ടച്ച് നിറഞ്ഞ മേളങ്ങളും കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ സംഗീത സംവിധായകനാണ് ശരത്. ക്ഷണക്കത്തു മുതൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംഗീതയാത്രയിൽ അനേകം മനോഹര ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനമായി ലഭിച്ചു. ഇന്നത്തെ പ്രിയരാഗത്തിൽ ശരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഈണം നൽകിയ ചില ഗാനങ്ങളാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. കേൾക്കാം ONV തൂലിക തുമ്പിൽ വിരിഞ്ഞ ഗാനം. ചിത്രം പവിത്രം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ക്ലാസിക്കൽ രാഗങ്ങളുടെ മാധുര്യം നിറഞ്ഞ ഈ ഗാനം ശരത്തിന്റെ സംഗീത ജീവിതത്തിലെ ഒരു മൈൽസ്റ്റോൺ തന്നെയാണ്. ആലാപനം KJ യേശുദാസ്.

കരയാതെ കണ്ണുറങ്ങ്, ആതിര കുഞ്ഞുറങ്ങ്, കൈതപ്രത്തിൻ്റെതാണ് വരികൾ. സാഗരം സാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ചിട്ടപ്പെടുത്തിയ ഈ ഗാനം, മാതൃസ്നേഹത്തിന്റെ സ്നിഗ്ധതയും വേദനയും തുളുമ്പുന്ന ഈ ഗാനം നമുക്ക് ഹൃദയത്തെ തൊടുന്ന അനുഭവം നൽകുന്നു. കേൾക്കാം KS ചിത്രയുടെ സ്വരമാധുരിയിൽ

0: അരോമ മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-9000-18.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
0: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഫോൺ 9961004648,
1: 9656948321.
3: ജി വേണുഗോപാലിന്റെയും രാധിക തിലകിന്റെയും ആലാപനം, ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി പി കെ ഗോപിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.
4: മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ.
3: സ്വപ്നങ്ങളുടെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയിൽ സഞ്ചരിക്കുന്ന മനോഹര സംഗീതയാത്ര.

പ്രണയത്തിന്റെ നൊമ്പരവും കവിതയുടെ സൗന്ദര്യവും ചേർന്നൊരു അമരഗാനം. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രത്തിന്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞ ഗാനം. കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടുന്നു

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളിത് ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
4: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
5: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
5: 9447-371-836,
4: 8078-502-836.
6: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747-018-037.
7: പ്രിയ ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഈണം നൽകിയ പാട്ടുകളാണ് പ്രിയരാഗത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേവദാസി എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ എഴുതിയ ഗാനം കേൾക്കാം. പൊൻവസന്തമാഗമം എന്നു തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് വിധു പ്രതാപാണ്. വസന്തത്തിന്റെ പുതുമയും പ്രണയത്തിന്റെ ചൂടും നിറഞ്ഞൊരു മധുരഗാനം.

0: സന്ധ്യാസമയത്തിന്റെ മായികതയെ സംഗീതത്തിലൂടെ മനോഹരമായി അവതരിപ്പിച്ച ഗാനം. ഈ ശ്യാമസന്ധ്യയിൽ മായുമോ വാസരം, ഈ സ്നേഹമുല്ലയിൽ പൂവിടും താരകം. എസ് രമേശൻ നായരുടേതാണ് വരികൾ. ചിത്രം സ്പർശം. ഗാനം ആസ്വദിക്കാം യേശുദാസിന്റെ ശബ്ദത്തിൽ.
1: ആ

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
2: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit.
1: Phone 9496420880
2: 8111933600.
1: CM Vistara.
2: CM Vistara Nilluni.
3: എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200 പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: ഇനി മാനത്തും നക്ഷത്രപ്പൂക്കാലം, ഇത് മാറ്റേറും രാപ്പക്ഷിക്കൂടാരം. കവർ സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഈ ഗാനം സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു സംഗീതാനുഭവം. ഗാനം ആലപിച്ചിരിക്കുന്നത് KS ചിത്രയും ശരത്തും ചേർന്ന്.

ഓർമ്മകളുടെ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഹൃദയസ്പർശിയായ ഒരു ഗാനം. തിരക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീത സംവിധാനവും ആലാപനവും ശരത്.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: ശരത് സംഗീത സംവിധാനവും ആലാപനവും നിർവഹിച്ച മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം ശേഷം, കാവാലം നാരായണ പണിക്കരുടേതാണ് വരികൾ. മനസ്സിൽ പ്രതീക്ഷകൾ ഉണർത്തുന്ന ഈ ഗാനം ആസ്വദിക്കാം പ്രിയരാഗത്തിലൂടെ.

ഇനി കേൾക്കാം. മേഘതീർത്ഥം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പൊത്തഞ്ചേരി വരികൾ എഴുതി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം. ഹൃദയത്തിന്റെ താളങ്ങളോട് ചേർന്ന് മനസ്സിന്റെ നൊമ്പരമേറ്റുപാടിയ ഗാനം. മായുന്നോ പകൽ, നീളുന്നോ നിഴൽ.

0: വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. സ്നേഹത്തിന്റെ നിസാര നിമിഷങ്ങളെയും ആഴമുള്ള വികാരങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഗാനം തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ബി ആർ പ്രസാദിന്റെ ഗാനരചനയ്ക്ക് ശരത്തിന്റെ സംഗീതം കേൾക്കാം. കെ ജെ യേശുദാസ് പാടി മനോഹരമാക്കിയ പൊന്നോട് പൂവായി ശംഖോട് നീരായി.

0: പ്രിയ ശ്രോതാക്കളെ, വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി വ്യത്യസ്ത സിനിമകളിലൂടെ സംഗീതത്തിന്റെ മായാജാലം സൃഷ്ടിച്ച സംഗീതജ്ഞനാണ് ശരത്. ഓരോ ഗാനവും ഓരോ അനുഭവം, ഓരോ രാഗവും ഓരോരോ കഥകൾ. പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രിയരാഗം സ്പെഷ്യൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും മനോഹര ഗാനങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ, ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം, ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വേര് കളിക്കും പോലെ കളിക്കുന്നു? എന്നാ നിന്റെ പ്രശ്നം?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
2: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നോലും. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
3: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മളുണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
1: അല്ല, എന്താ അടന്ന് വാങ്ങണ്ടെന്ന്? അടന്ന് പ്രശ്നമുണ്ടോ?
3: അടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
3: സി എം വിസ്താര നെല്ലൂന്നി.
4: റേഡിയോ മലബാർ.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏകലവ്യ എന്ന ചിത്രത്തിന് വേണ്ടി സിജു തുറവൂർ ഗാനരചന നിർവഹിച്ച്, യുവൻ ശങ്കർ രാജ സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം.

ഇനി കേൾക്കാം റിമി ടോമി പാടിയ ഗാനം. ഗാനരചന എം ഹാജ മൊയ്നു, സംഗീതം സജീവ് മംഗലത്ത്, ചിത്രം ലവ് ലാൻഡ്.

ആകാശങ്ങളിൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. റിക്സൺ സേവിയറുടേതാണ് വരികൾ. സംഗീതം അഭിജിത് പി എസ് നായർ. നിഖിൽ രാജാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

സിയാൽ, ഡൽസി നൈനാൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം വില്ലേജ് ഗൈസ്. സറീന ഷാഹുലാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഉണ്ണി നമ്പ്യാർ.

ഫീമെയിൽ ഉണ്ണികൃഷ്ണൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റേതാണ് വരികൾ. സംഗീതം ഷാജി സുകുമാരൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
4: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
5: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: എല്ലാവർക്കും നമസ്കാരം.
2: നമസ്കാരം.
1: മറ്റു പല ഭാഷകളിലുമുള്ള ചലച്ചിത്രങ്ങൾ എന്ന പോലെ മലയാളത്തിലും ചുരുക്കം ചില പാട്ടുകളെങ്കിലും സൈക്കിൾ ചവിട്ടിക്കൊണ്ട് കഥാപാത്രങ്ങൾ പാടി അവതരിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. 1970s, 1972s, 1973s ഇറങ്ങിയ 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലെ യേശുദാസിൻ്റെ സ്വരത്തിലുള്ള ഗാനരംഗങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. 1970s കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നടത്തിയ ദത്തുപുത്രൻ എന്ന സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം രചിച്ചത് കാനം ഈജയാണ്. പൊന്നച്ചൻ എന്ന പ്രേംനസീറും കുഞ്ഞച്ചൻ എന്ന സത്യനും ആത്മസുഹൃത്തുക്കളാണ്. തൻ്റെ ഗ്രാമത്തെ എന്ന പോലെ തന്നെ പൊന്നച്ചൻ കാമുകി ഗ്രേസി എന്ന ഷീലയെയും അഗാധമായി സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും നാട്ടിൽ മാന്യമായ ഒരു ജോലി ലഭിക്കാത്തതിനാൽ പൊന്നച്ചൻ ഗ്രേസിയുടെ സംരക്ഷണ ചുമതല കുഞ്ഞച്ചനെ ഏൽപ്പിച്ച് മദ്രാസിലേക്ക് പോകുന്നു. പിന്നീട് അങ്ങോട്ട് ദുരന്തങ്ങളുടെ ഒരു പ്രവാഹമാണ്. പൊന്നച്ചൻ്റെ സഹോദരി അന്നക്കുട്ടി എന്ന ജയഭാരതിയെ വിവാഹം ചെയ്യുന്ന ധൂർത്തനായ ജോസ് എന്ന കെ പി ഉമ്മർ എല്ലാവരുടെയും സ്വൈരം കെടുത്തുന്നു. ഒടുവിൽ ജോസ് ഗ്രേസിയെയും പീഡിപ്പിക്കുന്നത് തടയാനുള്ള ശ്രമത്തിനിടയിൽ കുഞ്ഞച്ചനാൽ അയാൾ കൊല്ലപ്പെടുന്നു. എങ്കിലും കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കുഞ്ഞച്ചനെ വെറുതെ വിടുകയും മദ്രാസിൽ നിന്ന് തിരിച്ചു വന്ന പൊന്നച്ചനുമായി ഒത്തുചേരുകയും ചെയ്യുന്നു. ഇവിടെ പരാമർശ വിഷയമായ വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പൊന്നച്ചൻ തൻ്റെ ഗ്രാമത്തിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ പാടുന്ന പാട്ടാണ്.

പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രം 1972 പുറത്തിറങ്ങി. പി കെ സാരംഗവാണിയുടേതാണ് തിരക്കഥ. നിർമ്മാണവും സംവിധാനവും കുഞ്ചാക്കോ തന്നെ. ഒരു പ്രദേശത്ത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ മറവിൽ അധോലോക സംഘത്തിൻ്റെ വിളയാട്ടമുണ്ടെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ചില ഉദ്യോഗസ്ഥരെ ലോക്കൽ പോലീസിനെ സഹായിക്കാനായി നിയോഗിക്കുകയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഉമ്മർ എന്ന കെ പി ഉമ്മർ ഒരു ഭ്രാന്തൻ്റെ വേഷത്തിൽ ഒളിത്താവളങ്ങൾ നിരീക്ഷിച്ചു നടക്കുന്നു. ആരംഭത്തിൽ ഒരു പോസ്റ്റ്മാൻ ആയി ആ നാട്ടിലെത്തുന്ന രാമു എന്ന പ്രേംനസീർ ചിത്രത്തിൻ്റെ അന്ത്യത്തിൽ താനൊരു CBI ഓഫീസറാണെന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ശരാശരി ആക്ഷൻ ചിത്രമാണെങ്കിലും വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ശ്രദ്ധേയമായ ഗാനം പോസ്റ്റ്മാൻ രാമു നഗരത്തിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ പാടുന്നതാണ്.

1973 റിലീസ് ചെയ്ത സ്വർഗപുത്രിയുടെ കഥയും സംഭാഷണവും കാനം ഈജയുടേതാണ്. നിർമ്മാതാവായ പി സുബ്രഹ്മണ്യം തന്നെയാണ് സംവിധായകൻ. തോമാച്ചൻ എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ ബാബു എന്ന മധുവും മത്തായി സാർ എന്ന തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ മകളായ ലിസി എന്ന വിജയശ്രീയും കവിതാക്കളാണ്. അവർ തമ്മിലുള്ള വിവാഹത്തെ നേരത്തെ അനുകൂലിച്ചിരുന്ന മത്തായി സാർ പിന്നീട് തോമാച്ചൻ്റെ കുടുംബം സാമ്പത്തിക ഞെരുക്കം നേരിട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ വാക്കുമാറുന്നു. അതോടെ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നു. സിനിമയുടെ തുടക്കത്തിൽ ബാബുവും ലിസിയും സൈക്കിളുകൾ ചവിട്ടിക്കൊണ്ട് തെരുവിലൂടെ നീങ്ങുമ്പോൾ ആലപിക്കുന്ന ഒരു ഡ്യുവറ്റ്, അത് യേശുദാസും പി മാധുരിയും ചേർന്ന് പാടുന്നതാണ്. ഇവിടെയും സംഗീത സംവിധായകൻ ദേവരാജൻ തന്നെ. രചന ശ്രീകുമാരൻ തമ്പിയുടേതാണ്.

0: ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490247140, 7229000180.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം

ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 ചാരു കസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എൻ കെ ദേശത്തിൻ്റെ മറുനാട്ടിൽ നിന്ന് എന്ന കവിത കേൾക്കാം. ആലാപനം ലക്ഷ്മി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ഇഷ്ടഗാനങ്ങളുമായി മട്ടന്നൂരിലെ രേഷ്മ ഹരീഷ് പങ്കെടുക്കുന്നു. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708. ഉച്ചയ്ക്ക് 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം കുരങ്ങുദീനം. നാടകരചന ഡോക്ടർ PV ജയരാജ്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ ഗഗ

കരഞ്ഞു.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: अन्तिमपङ्कहाल महिलानां 53 किलोग्राम भारवर्गे रजत पदकं प्राप्तवती। अपि च गोल्फ क्रीडायां प्रणवी शरत अर्स महिलानां वैयक्तिक स्पर्धायां स्वर्ण पदकं दलस्पर्धायां च रजत पदकं प्राप्तवती। महिलानां रिकर्व धनुर्विद्यायां कुमकुम मोहोड स्वर्ण पदकं जितवती। नीरज चौहान च पुरुषाणां रिकर्व स्पर्धायां कांस्य पदकं प्राप्तवान्। पदकतालिकायां भारतम् एकविंशतिः स्वर्ण पदकानि समाविष्टानि। राष्ट्रपतिः द्रौपदी मुर्मू महोदया, प्रधानमन्त्री नरेन्द्र मोदी महोदयः पदक विजेतॄन् अभिनन्दितवन्तः इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റും 8 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.
2: Nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: Akashvani. Namaskaram. Pradeshika Vartakal. Vaikunnathu Christy Abraham. പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4th സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5th കൌടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. സാങ്കേതിക വിദ്യയുടെ ദാസരാകാതെ അതിന്റെ യജമാനനായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8th ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഗവർണർ. സാങ്കേതിക വിദ്യയെ നമ്മളാണ് ഉപയോഗിക്കേണ്ടതെന്നും അവ നമ്മളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഒരു റിപ്പോർട്ട്.
5: ആരോഗ്യ സുരക്ഷാ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു

0: കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തെത്തി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി 2 ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11th ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം

അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4th സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ

0: ടീമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943321. വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ, ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസം

0: പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656 12002. Sri Resh Jewelry, Mattanur.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5th കൗട്ടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചിക്കാഗോയിൽ US ഇന്ത്യൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വികസിക്കുന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. കഴിഞ്ഞ 4.5 വർഷത്തിൽ 31 വികസിത വികസ്വര രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ നടന്ന സംസ്ഥാനതല ഗോപാലക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ കന്നുകാലി കർഷകരും ഉൾപ്പെടുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: गांवों में बनाएंगे और 46,000 डेयरियों को मजबूत करेंगे. 75,000 नई डेयरियां बनाने में सबसे ज्यादा डेयरी मेरे मध्य प्रदेश में बनने वाली है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപദ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിലുൾപ്പെടുന്നു. ഭരണനിർവഹണ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടിസ്ഥാന സൌകര്യ വികസനം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിരന്തര പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കിയതിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ 5th കൌട്ടില്യ ഇക്കണോമിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. GST, പാപ്പരത്ത നിയമം, തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ കേന്ദ്ര സർക്കാർ ദേശീയ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തിയതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഫ്ലൈ ദുബായ് വിമാനത്തിൽ കോ പൈലറ്റ് ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് UAE അറ്റോർണി ജനറൽ. വിമാനം പറക്കുന്നതിനിടെ ഫ്ളൈറ്റ് ഡെക്കിനുള്ളിൽ വെച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രാഷ് ആക്സ് ഉപയോഗിച്ച് കോ പൈലറ്റ് ക്യാപ്റ്റനെ ആക്രമിക്കുകയും വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചെന്നും എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സാങ്കേതിക പരിശോധനകളും ഡിജിറ്റൽ തെളിവുകളുടെ വിശകലനവും പൂർത്തിയാക്കിയ ശേഷം അന്തിമ വിവരങ്ങൾ അറിയിക്കുമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട MT Kasima 3 കുവൈറ്റ് ടാങ്കറിലുണ്ടായിരുന്ന 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർത്തീകരിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ദൌത്യത്തിൽ സഹായിച്ച ഒമാൻ ഭരണകൂടത്തിന് നന്ദി അറിയിച്ച എംബസി ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും തങ്ങളുടെ കടമയാണെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് 12 വർഷം പൂർത്തിയാക്കി. 2014 വിജയദശമി ദിനത്തിലാണ് പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്തത്. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം ഈ മാസം 8 ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും.

0: പ്രദേശിലെ ഹിൻഡോൺ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന പരേഡിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അഭിവാദ്യം സ്വീകരിക്കും. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ, ഒറ്റത്തവണ ആക്രമണത്തിനുള്ള ആളില്ല വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഒരുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്താണ്. ഒരു റിപ്പോർട്ട്.
2: ഏഷ്യൻ ഗെയിംസിലെ ഇന്നത്തെ മത്സരങ്ങളിൽ ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവിയൂർ സ്വർണം നേടി. ഗോൾഫ് ടീമിനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പയത്തിൽ വനിതകളുടെ വ്യക്തിഗത റീകർവ് ഇനത്തിൽ കുങ്കും മോഹോട്ട് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം സ്വന്തമാക്കിയത്. 212 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് മാത്രമേ നേടാനായുള്ളൂ. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ അമൻ സഹ്രാവത് സ്വർണം നേടി. വനിതകളുടെ ഗുസ്തിയിൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ അന്തിം പങ്കൽ വെള്ളി നേടിയപ്പോൾ 97 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് പൂനിയ വെങ്കലം കരസ്ഥമാക്കി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 1-5 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുമോദിച്ചു. ഗെയിംസിന്റെ നാളത്തെ സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യൻ പതാക വാഹകയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന് 352 റൺസ് വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. വ്യവസായ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡെസ്കുകൾ പ്രവർത്തിക്കുക. പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ നിക്ഷേപാധിഷ്ഠിത വളർച്ചയിലേക്ക് വഴികാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡാനന്തരം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ, വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വർണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുസുരക്ഷ, ക്രമസമാധാനം, സുഗമമായ ഗതാഗതം എന്നിവ ഉറപ്പാക്കുന്നതിനായി ന്യൂഡൽഹിയിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 നിലവിലുണ്ടെന്ന് ഡൽഹി പോലീസ്. അനധികൃത ഒത്തുചേരലുകൾ, പൊതുപ്രസംഗങ്ങൾ, പ്രകടനങ്ങൾ, ധർണകൾ തുടങ്ങിയവ നിരോധിച്ചുകൊണ്ട് DCP പൊതു അറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കും അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരിക്കുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ PMMentos.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം

തുടർന്ന് ഇന്ത്യ 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85 ഗെയിംസിന് നാളെ സമാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
4: മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
5: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ചവൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: പ്രായപൂർത്തിയാകാത്തവരുടെ സാമൂഹിക മാധ്യമ ഉപയോഗം സംബന്ധിച്ച ചട്ടങ്ങളുണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. സർക്കാർ ഇടപെടുന്നില്ലെങ്കിൽ ഐ ടി നിയമത്തിന്

0: കീഴിൽ ഉത്തരവിറക്കാൻ നിർബന്ധിതരാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ബലാത്സംഗ കേസുകൾ കൂടുന്നതിൽ ഇടപെട്ട് സുപ്രീംകോടതി. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയമപാലകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും വീഴ്ചയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2012 നിർഭയ കേസിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നിരീക്ഷിച്ച കോടതി ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി. വയനാട് മുട്ടലിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് മരം കൊള്ളയ്ക്കിടയാക്കിയ വിവാദ ഉത്തരവ് അന്വേഷിക്കാൻ സർക്കാർ. 2020 ഒക്ടോബർ 24 റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എ ജയതിലക് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ മറവിലാണ് പട്ടയഭൂമിയിലെ സംരക്ഷിത മരങ്ങളുടെ കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഇടയാക്കിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെട്ടതായി വനംമന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് സ്റ്റാർഷിപ്പ് ആദ്യമായി ഭ്രമണപഥത്തിൽ എത്തി. സ്റ്റാർഷിപ്പിന്റെ 14 പരീക്ഷണ ദൗത്യത്തിലാണ് സ്പേസ് എക്സിന്റെ ഈ ചരിത്ര നേട്ടം. അഴീക്കൽ തുറമുഖത്തും കണ്ണൂർ വിമാനത്താവളത്തിലും വികസനം വരുമെന്നും അത് ജില്ലയിലാകെ മാറ്റമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിമാനത്താവളത്തിൽ ഒരു വർഷത്തിനകം സമഗ്രമായ മാറ്റമുണ്ടാകും. വിഴിഞ്ഞം കവാടമാക്കി തുറമുഖങ്ങൾ വികസിപ്പിക്കുമ്പോൾ അഴീക്കലും വികസിപ്പിക്കും. നോർത്ത് മലബാർ ചാമ്പർ ഓഫ് കൊമേഴ്സിന്റെ 75 വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ വിമാനത്താവളത്തിൽ സോളാർ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മന്ത്രി സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ വിമാനത്താവളത്തോട് ചേർന്ന് പൈലറ്റ് പരിശീലന കേന്ദ്രവും എയർക്രാഫ്റ്റ് മെയിന്റനൻസ് സെന്ററും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 2000 രൂപയിൽ കൂടുതലുള്ള UPI വാണിജ്യ ഇടപാടുകൾക്ക് വ്യാപാരി കമ്മീഷൻ ഫീസ് ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിഷയം പരിശോധിക്കാമെന്നറിയിച്ച കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തോടും റിസർവ് ബാങ്കിനോടും ബന്ധപ്പെട്ട മറ്റുള്ളവരോടും 4 ആഴ്ചക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. സ്ത്രീകൾ ഒറ്റക്കെട്ടായി തൂഫാനോടൊപ്പം അണിനിരന്നതാണ് 1-ാം ഘട്ടത്തിലെ വിജയത്തിന്റെ മുഖ്യ കാരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടമായ ജനജാഗ്രത സമിതി രൂപവൽക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേങ്ങര മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിതവില നിയന്ത്രിക്കാൻ പേറ്റന്റ് നിയമം വകുപ്പ് 100 പ്രകാരം കേന്ദ്ര സർക്കാരിന് ഇടപെടാമെന്ന് ഹൈക്കോടതി. അമിതവില ഈടാക്കുന്നത് കണ്ടെത്തി തടയാനുള്ള നയപരമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ വ്യക്തമാക്കി. പേറ്റന്റ് പരിധിയിൽ വരുന്ന മരുന്ന് നിർമ്മിക്കാനും അർഹരായ രോഗികൾക്ക് ലാഭേച്ഛയില്ലാതെ വിൽക്കാനും വകുപ്പ് അനുമതി നൽകുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്ത് തൊഴിലാളികളുടെ ക്ഷേമവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാൻ 3 നിയമങ്ങൾ നിർമ്മിക്കാൻ വിദഗ്ധ സമിതി ശുപാർശ. ലേബർ കോഡുകൾ പഠിക്കാൻ LDF സർക്കാർ നിയോഗിച്ച സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഗോപാൽഗൌഡ സമിതിയാണ് കരട് ബില്ലുകൾ നിർദ്ദേശിച്ചത്. സ്ഥിരം തൊഴിൽ പദവി ബിൽ, ശുചീകരണ ഗാർഹിക തൊഴിലാളി ബിൽ, അസംഘടിത തൊഴിൽ സുരക്ഷാ ബിൽ എന്നിവയാണ് നിർദ്ദേശിച്ച കരട് ബില്ലുകൾ. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രജനിരാജന്റെ വീടുകളിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ്. പച്ചാളത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 14.10 ലക്ഷം രൂപയും 788 US ഡോളറും പിടിച്ചെടുത്തു. പൊതുപരിപാടികളിലെത്തുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് ചുറ്റുമുള്ള തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ കൂട്ടാനും പോലീസ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിക്കും തിരക്കുമുണ്ടാക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നെന്നാണ് പോലീസ് ഇന്റലിജൻസ് കണ്ടെത്തൽ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മഫ്റ്റിയിലടക്കം കൂടുതൽ പോലീസിനെ നിയോഗിക്കണമെന്ന് ഇന്റലിജൻസ് ADGP ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് ഇന്ത്യയും ലോകവും ശ്രദ്ധിക്കുന്ന സമാനതകളില്ലാത്ത ലഹരിവിരുദ്ധ പോരാട്ടമായി മാറി. 1-ാം ഘട്ടത്തിൽ ലഹരി വിതരണ ശൃംഖലകൾ തകർക്കാനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പടർന്നുകിടക്കുന്ന ലഹരി മാഫിയകളുടെ ബന്ധങ്ങൾ കണ്ടെത്താനും അവയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കാനുമായി 10,000-ത്തോളം പേരെ അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗം 30% കുറക്കാനായെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബ്രഹ്മപുരം അഴിമതി കേസിലെ 1-ാം പ്രതിയായ മുൻ KCB ചെയർമാൻ R. നാരായണനെ

കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച വിജിലൻസിന് പ്രത്യേക വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിക്ക് പകരം വിജിലൻസ് തന്നെ വിടുതൽ ഹർജിയുമായി വന്നതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. പ്രതി വിചാരണ നേരിടണമെന്ന് വിധിച്ച കോടതി ഹർജി തള്ളി. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർക്കും ഔദ്യോഗിക വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന സ്റ്റേറ്റിന്റെ നമ്പറാണ് അനുവദിച്ചിട്ടുള്ളതെന്നും അല്ലാതെ രജിസ്റ്റേർഡ് വാഹനം ഒരു മന്ത്രിക്കുമില്ലെന്നും മന്ത്രി KM ഷാജി.

0: ഏജന്റായി പ്രവർത്തിച്ചു എന്നതിന് ഇനിയും തെളിവ് വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കമ്മീഷന്റെ വിശ്വാസ്യതയെ ബി ജെ പിക്ക് കച്ചവടം നടത്തിയ ഗാനേഷ് കുമാറിന് ഇന്ത്യൻ ജനാധിപത്യത്തിന് വധശിക്ഷ വിധിച്ചയാളെന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാരുണ്യ സേവന പദ്ധതികളിലൂടെ മാതാ അമൃതാനന്ദമയി ലോകത്തിന് പകർന്നു നൽകുന്നത് നിസ്വാർത്ഥ സേവനത്തിന്റെ സന്ദേശമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിശ്വസേവാ ദിനാഘോഷ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയി മഠം 2 കോടി രൂപ നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മാതാ അമൃതാനന്ദമയി എന്നിവർ ചേർന്ന് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ സുരേന്ദ്ര ഥാപയ്ക്ക് തുക കൈമാറി. യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം ജയശങ്കർ വ്യക്തമാക്കി. ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. പാകിസ്ഥാനി ഹാക്കർമാരായ ടീം ബ്ലാക്ക് ലിറ്റ്സ് ആണ് ഇതിനു പിന്നിലെന്നാണ് സംശയിക്കുന്നത്.
1: രാജ്യമെങ്ങും പ്രതിഷേധം ആളിപ്പടരുന്ന സാഹചര്യത്തിൽ അസാധാരണമായ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുമ്പോഴോ മറ്റ് നിർണായക തീരുമാനങ്ങളുടെ വേളയിലോ ചേരാറുള്ള പൂർണ്ണ കമ്മീഷൻ യോഗം അടിയന്തരമായി ചേർന്നാണ് ആക്ഷേപമുയർന്ന നടപടികളിൽ നിന്ന് പിൻവലിയൽ പ്രഖ്യാപിച്ചത്. എസ് ഐ ആർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉയർത്തിയ വിയോജിപ്പുകളും ആശങ്കകളും അംഗീകരിച്ചാണ് കമ്മീഷന്റെ പിൻവലിയൽ. യോഗശേഷം 3 കമ്മീഷണർമാർ ഒരുമിച്ചിരിക്കുന്ന ചിത്രം സഹിതമാണ് പത്രക്കുറിപ്പിറക്കിയത്. എസ് ഐ ആർ പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഏകകണ്ഠമായി എടുത്തതാണെന്നും കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അവകാശപ്പെട്ടു. ഗ്യാനേഷ് കുമാറിനെതിരെ സഹ കമ്മീഷണർമാരായ വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധുവും ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് തിരുത്തൽ നടപടികളെന്ന് ആക്ഷേപമുയരുന്നു. പ്രധാന തീരുമാനങ്ങൾ ഗ്യാനേഷ് കുമാർ അടിച്ചേൽപ്പിച്ചതാണെന്ന ഗുരുതര ആരോപണങ്ങൾ സൃഷ്ടിക്കാവുന്ന നിയമക്കുരുക്കുകളിൽ നിന്ന് തലയൂരാനാണ് പുതിയ അവകാശവാദമെന്നും ആക്ഷേപമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഗ്യാനേഷ് കുമാർ തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കാമെന്നും വാഗ്ദാനമുണ്ടായിരുന്നു. എന്നാൽ ക്ഷണം നിരസിച്ചുവെന്ന് ജിജി തോംസൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെച്ചൊല്ലി വിവാദം കത്തിനിൽക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ. യു എൻ പൊതുസഭയിൽ കാശ്മീർ വിഷയമുന്നയിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമയബന്ധിതമായ ഇടപെടലാണെന്ന് പറഞ്ഞ ഷെരീഫ് ട്രംപിന്റെ നിശ്ചയദാർഢ്യത്തിനും ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിനും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. യു എൻ പൊതുസഭയിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗത്തിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലേത് ജനാധിപത്യമല്ലെന്നും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പാവഭരണകൂടം മാത്രമാണെന്നും ഇന്ത്യ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ അതിന് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗത്തിന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പെർമനന്റ് മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറി പെറ്റൽ ഗെഹ്ലോട്ടാണ് മറുപടി നൽകിയത്. ഇറാൻ മുന്നോട്ടുവച്ച 7 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. നവംബറിൽ നടക്കാനിരിക്കുന്ന യു എസ് ഇടക്കാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഇറാന് നേരെ സൈനിക ആക്രമണം ശക്തമാക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. യു എൻ പൊതുസഭയിൽ ഇറാന് നേരെ ട്രംപ് നടത്തിയ കർശന മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയുള്ള നീക്കം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തി. കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ സാഹിത്യ അക്കാദമി ചെയർമാനായി. ഗായകൻ ജി വേണുഗോപാൽ സംഗീത നാടക അക്കാദമി ചെയർമാനാകും. പിണറായി സർക്കാരിന്റെ കാലത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല വഹിച്ച നടൻ പ്രേംകുമാറാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. ആനിമേറ്ററും പ്രൊഡക്ഷൻ ഡിസൈനറുമായ പ്രൊഫസർ പ്രകാശ് മൂർത്തിയാണ് ലളിതകലാ അക്കാദമി ചെയർമാൻ. ഫോക്ലോർ അക്കാദമി ചെയർമാനായി നാടോടി കലാ സാംസ്കാരിക പ്രവർത്തകനും ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സുരേഷ് ബാബു എളയാവൂരിനെയും സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിർമ്മാതാവ് എം രഞ്ജിത്തിനെയും നിയമിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നടൻ രവീന്ദ്രനെയും വൈസ് ചെയർപേഴ്സണായി നടി പ്രിയങ്ക നായരെയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അധ്യാപികമാർ ഉൾപ്പെട്ട വടകര MDMA കേസിൽ 2 പ്രതി കീർത്തനയെ വടകര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ കീർത്തനയുടെ ഇപ്പോഴത്തെ ജീവിത പങ്കാളി പേരാമ്പ്ര പെരുവണ്ണാമൂഴി.

0: തണ്ടോറപ്പാറയിലെ താനിയോട്ടിൽ ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിനുൾപ്പെടെ സാരമായി പരിക്കേറ്റ കീർത്തനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ. ജില്ലാ ബാങ്കുകൾ വേണമെന്നതാണ് സർക്കാർ നിലപാടെന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ നിർബന്ധിച്ച് ലയിപ്പിച്ചത് സംബന്ധിച്ച കേസിലാണ് മുൻ സർക്കാരിന്റെ നിലപാട് തിരുത്തി സത്യവാങ്മൂലം നൽകുക. ഇടത് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി റദ്ദാക്കുകയും ജില്ലാ ബാങ്കുകൾ പുനഃസ്ഥാപിക്കും വിധം പുതിയ വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്യുമെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കും.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: രാജ്യത്ത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂവുടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി റവന്യൂ വകുപ്പ് സർവേയിൽ അധികമായി വരുന്ന ഭൂമിയിൽ 10 സെന്റ് വരെ ക്രമവൽക്കരിക്കുന്നതാണ് പ്രധാന നടപടി. അധികമായി വരുന്ന ഭൂമിയുടെ പോക്കുവരവ് രജിസ്ട്രേഷൻ നടപടികൾക്ക് തടസ്സമില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കി. രജിസ്ട്രേഷൻ വകുപ്പ് മേധാവിക്കും ഇത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി സമിതി അർത്ഥവത്തായ ചർച്ച നടത്തിയില്ലെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മാലിന്യ ശേഖരണ സംസ്കരണ മേഖലയിലെ വിവിധ ഏജൻസികളെ ഒരു കുടക്കീഴിലാക്കുന്ന അതോറിറ്റിക്കായി നിയമം കൊണ്ടുവരുന്നു. നവംബറിൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്തിയിട്ടും പിഴ അടക്കാത്ത വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഇത്തരം വാഹനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നിർത്തിവെക്കാനും തിങ്കളാഴ്ചത്തെ ഉത്തരവിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ബംഗാളിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സർക്കിട്ട് ഹൌസിൽ നിന്ന് പുറത്താക്കിയത് ചോദ്യം ചെയ്ത് മഹുവ മൊയ്ത്ര MP നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. അയോധ്യ സംഭാവന കൊള്ളയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ നൽകിയ ഹർജി നവംബർ 2 പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. 4 വർഷമായി തടഞ്ഞുവെച്ച ഭക്ഷ്യ സബ്സിഡി തുകയിൽ 117.29 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇടപെട്ട് സാങ്കേതിക പിഴവ് പരിഹരിച്ച സപ്ലൈകോയുടെ പുതിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇത്. സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് മുൻകൂർ അനുമതി വാങ്ങാതെ നിയമനം നടത്താവുന്നതാണെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. യോഗ്യത പരിഗണിച്ചും നടപടിക്രമങ്ങൾ പാലിച്ചും നടത്തുന്ന നിയമനത്തിന് അംഗീകാരം നിഷേധിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. യോഗ്യരായവരുടെ വോട്ടുകൾ തള്ളാൻ കൂട്ടമായി ഫോം 7 അപേക്ഷകൾ നൽകിയവരുടെ പേരിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന് മുൻപിൽ മുഖ്യമന്ത്രി DK ശിവകുമാറും മന്ത്രിമാരും കുത്തിയിരിപ്പ് സമരം നടത്തി. US കാലിഫോർണിയയിൽ 18 വയസ്സിൽ താഴെയുള്ളവർ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചു. ബാലവിവാഹ നിരോധന നിയമത്തിൽ ഗവർണർ ഗാവിൻ ന്യൂസം ഒപ്പുവെച്ചു. കായിക മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ OJ ജനീഷിന്റെ വാഹനത്തിന് നേരെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആക്രമണം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ കനത്ത മഴ. വെള്ളറട കുന്നത്തുകാൽ കാലായിലിന് സമീപം മിന്നലേറ്റ് തൊഴിലാളി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് ഓഫ് കേരള ലിമിറ്റഡ് റെയ്ഡ്കോ സഹകരണ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെയും സർക്കുലർ ലംഘിച്ചും വിരമിച്ച ജീവനക്കാരെ പുനർനിയമിച്ച സംഭവം ഗുരുതര ക്രമക്കേടെന്ന് കണ്ടെത്തൽ. നിയമവിരുദ്ധമായി സർവീസിൽ തുടരുന്ന 4 ജീവനക്കാരുടെ സേവനം അടിയന്തിരമായി അവസാനിപ്പിക്കാനും ഇവർക്ക് ഇതുവരെ നൽകിയ ശമ്പളം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് വ്യക്തിപരമായി ഈടാക്കാനും സഹകരണ സംഘം രജിസ്ട്രാർ ഉത്തരവിട്ടു. സ്വകാര്യ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നതും ബില്ലിലെ സുതാര്യതയില്ലായ്മയും തടയാനുള്ള നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നതതല സമിതി രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലബാറിലെ ടൂറിസത്തിന് മാത്രമായി മലബാർ ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്. മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്ന CPM പ്രവർത്തകന്റെ കാൽ ബോംബെറിഞ്ഞു തകർത്ത കേസിൽ 5 BJP RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ ജഡ്ജി RUBY K. ജോസ് ശനിയാഴ്ച വിധിക്കും. 2016 ജനുവരി 3 വൈകിട്ട് 5 മണിക്ക് ചെമ്പിലോട് കോവിൽ റോഡ് കവലയിലായിരുന്നു സംഭവം.

0: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
1: അപ്രതീക്ഷിതവും അസാധാരണവുമായ സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാനം SFI KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 മണിക്കൂറോളം ഏറ്റുമുട്ടി. സംഘർഷം യുദ്ധസമാനമായ സ്ഥിതിയിലേക്ക് അതിവേഗം മാറി. ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പകലും ജില്ലയിൽ വ്യാപകമായി കോൺഗ്രസും BJP തമ്മിലുണ്ടായ സംഘർഷത്തിന് തുടർച്ചയായാണ് SFI യൂത്ത് കോൺഗ്രസ് ഏറ്റുമുട്ടൽ. അക്രമം ആസൂത്രിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പകൽ മുഴുവൻ ജില്ലയിൽ പലയിടത്തും കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയ ശേഷമാണ് സന്ധ്യയുടെ തലസ്ഥാന നഗരിയിൽ കനത്ത സംഘർഷമുണ്ടായത്. ഒരു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് തീവച്ച് നശിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശന് നേരെയും നഗരത്തിൽ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പൈലറ്റിനെ കുത്തി വിമാനം ഇടിച്ചിറക്കാൻ ശ്രമം. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പറന്ന വിമാനം സൗദിയിൽ അടിയന്തരമായി ഇറക്കി. ദക്ഷിണ കന്നഡ ജില്ലയിലെ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡിന്റെ കലവാർ 3-ാം ഫേസിലെ കോക്കർ ഹൈഡ്രോ ട്രീറ്റർ യൂണിറ്റിലുണ്ടായ സ്ഫോടനത്തിലും തുടർന്നുണ്ടായ തീപിടുത്തത്തിലും ഒരാൾ മരിച്ചു. 9 പേർക്ക് പരിക്കേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ദേശവ്യാപകമായി പ്രക്ഷോഭം തുടങ്ങാൻ ഇന്ത്യ സഖ്യം. കമ്മീഷനെതിരായ കേസുകളെല്ലാം വേഗത്തിൽ തീർപ്പാക്കാനും ഗാനേഷിനെതിരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട് സംയുക്തമായി സുപ്രീംകോടതിയെ സമീപിക്കും. ബാലറ്റിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത് ഒക്ടോബർ 6 കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ചും നടത്തും. മാഹി സെന്റ് തെരേസ ബസലിക്കയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് ഒക്ടോബർ 5 കൊടിയേറുമെന്ന് റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മട്ടന്നൂരിൽ MDMA 2 യുവ ഡോക്ടർമാർ എക്സൈസിന്റെ പിടിയിലായി. തലശ്ശേരി വടക്കമ്പാട് കുളി ബസാറിൽ CP സിദ്ധാർത്ഥ്, മലപ്പുറം പുതുപൊന്നാനി സ്വദേശി HE ഇർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒട്ടേറെ ഭീകരാക്രമണങ്ങളിൽ സൂത്രധാരനെന്ന് സംശയിക്കുന്ന ലഷ്കർ എ തോയ്ബ കമാൻഡർ മൂസ എന്ന ആസിഫ് ഹൗജിയെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. 2022 മുതൽ കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിച്ചു വന്ന 4 പ്രധാന കമാൻഡർമാരിൽ അവശേഷിച്ച ഭീകരനാണ് ഇയാൾ. പരാതിയും ആവശ്യങ്ങളും ഉന്നയിച്ച അധ്യാപകർ നേരിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കത്തയക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. പ്രൈമറി അധ്യാപകർ മുതൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ വരെ നേരിട്ട് കത്തയക്കുകയാണെന്ന് കണ്ടതോടെയാണ് ഇടപെടൽ. ഇത്തരം കത്തുകൾ മിക്കപ്പോഴും സെക്രട്ടേറിയറ്റിൽ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് തന്നെ മടക്കുകയാണ് പതിവ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ സമർപ്പിച്ച 7-ദിന വെടിനിർത്തൽ നിർദ്ദേശത്തിൽ US ഔദ്യോഗിക മറുപടി ലഭിച്ചെന്ന് ഇറാൻ. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ആലാച്ചി, മച്ചൂർമല, മാലൂർ, പെരിങ്ങാനം, തില്ലങ്കേരി റോഡിന് 38 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി VK സനോജ് MLA അറിയിച്ചു. പുരളിമല, മച്ചൂർമല മേഖലകളിൽ ടൂറിസം വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളായി മാറുന്ന മേഖലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് മെക്കാഡം ടാർ ചെയ്യുന്നതിന് 38 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ലഹരിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ 2.0 ജനകീയ പ്രചാരണ പരിപാടിക്ക് പഞ്ചായത്ത് തലത്തിൽ തുടക്കമായി. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കലും നടന്നു. 2024-26 ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഷീൽഡ് മത്സരത്തിൽ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ റേഞ്ചർ യൂണിറ്റിന് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം. മട്ടന്നൂർ നഗരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ ഓഫീസിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും യോഗം തീരുമാനിച്ചു.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: അർബുദത്തിന്റേതുൾപ്പെടെ ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിത വില നിയന്ത്രിക്കാനാകാത്തതിന് കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. മരുന്നുകളുടെ വ്യാപാരി വിലയും പരമാവധി ചില്ലറ വിൽപ്പന വിലയും തമ്മിലുള്ള ഭീമമായ അന്തരം ചൂണ്ടിക്കാട്ടിയ കോടതി അതൊഴിവാക്കാൻ ലാഭവിഹിതം നിയന്ത്രിച്ചുകൂടെയെന്ന് സർക്കാരിനോട് ചോദിച്ചു. വ്യാപാരി വിലയുടെ 16% കൂടുതൽ MRP ഈടാക്കരുതെന്ന ഏകീകൃത ചട്ടം കൊണ്ടുവരാവുന്നതാണെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. വാങ്ങുന്നതിന്റെ 10-ഇരട്ടി വിലക്ക് മരുന്ന് വിൽക്കുന്നത് രോഗികളെ പിടിച്ചുപറിക്കലാണെന്ന് കഴിഞ്ഞയാഴ്ച വിഷയം പരിഗണിച്ചപ്പോൾ കോടതി വിമർശിച്ചിരുന്നു. മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. UDF അധികാരമേറ്റ ശേഷം ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് നേട്ടം. 12 ജില്ലകളിലെ 38 വാർഡുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. യു ഡി

0: എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 7 LDF പിടിച്ചെടുത്തപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 4 UDFഉം സ്വന്തമാക്കി. BJPക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. ലഭിച്ച അധിക സീറ്റിനേക്കാൾ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനയാണ് ഇടതുമുന്നണിയുടെ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നത്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും വോട്ട് വിഹിതത്തിൽ മുന്നിൽ LDF ആണ്. UDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയ സ്ഥലങ്ങളിൽ മിക്കയിടത്തും ഭൂരിപക്ഷം കുറഞ്ഞു. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലമായി നേരിട്ടു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ കമ്മീഷൻ ഓഫീസിന് സമീപത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. 6 ഉപയോഗിക്കാത്ത രാജ്യത്തെ 1.58 കോടി റേഷൻ കാർഡുകൾ October 1 മുതൽ അസാധുവാക്കാൻ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാഗമായി നിർജ്ജീവമായതോ വ്യാജമോ സംശയത്തിലുള്ളതോ ആയ റേഷൻ കാർഡുകളെ നീക്കി PDS ശുദ്ധീകരിക്കുന്നതിനാണ് പുതിയ നീക്കം. ഗുണഭോക്താക്കളുടെ പേരുകൾ ഉടൻ ഡാറ്റാബേസിൽ നിന്ന് നീക്കില്ലെന്ന് പൊതുവിതരണ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. യഥാർത്ഥ ഗുണഭോക്താക്കളാണോ എന്ന് തെളിയിക്കാൻ 3 സാവകാശം നൽകും. ഇതിനിടയിൽ EKYC പൂർത്തിയാക്കിയാൽ കാർഡുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാകും. ജമ്മുകാശ്മീരിലെ കഠ്വ ജില്ലയിൽ സഹപ്രവർത്തകന്റെ വെടിയേറ്റ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെ 4 CISF ജവാന്മാർ കൊല്ലപ്പെട്ടു. അസിസ്റ്റന്റ് കമാൻഡന്റ് അങ്കിത് കുമാർ പാണ്ഡെ, സബ് ഇൻസ്പെക്ടർ ലക്ഷ്മൺ സിംഗ്, കോൺസ്റ്റബിൾമാരായ റഫീഖ് അഹമ്മദ്, സന്ദീപ് കുമാർ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഹിമാചൽ പ്രദേശ് അതിർത്തിയോട് ചേർന്ന മഷ്ക വില്ലേജിലെ ജലവൈദ്യുത പദ്ധതി പ്രദേശത്താണ് സംഭവം. സഹപ്രവർത്തകരുമായി വാക്തർക്കമുണ്ടായതോടെ പ്രകോപിതനായ ഹെഡ് കോൺസ്റ്റബിൾ അഭിഷേക് കുമാർ സർവീസ് റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ജമ്മുകാശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കറെ തൊയ്ബ കമാൻഡറെ സുരക്ഷാസേന വധിച്ചു. ഏറെ നാളായി സുരക്ഷാസേന തിരയുന്ന കൊടും ഭീകരരിൽ ഒരാളായ സുലൈമാൻ ഷാ ആണ് കൊല്ലപ്പെട്ടത്. ED സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ആദ്യം തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണോ എന്ന വിഷയം ഹൈക്കോടതി ഉത്തരവിനായി മാറ്റി. ED റിപ്പോർട്ടിൽ ഡയറി മാത്രമാണല്ലോ ഉള്ളതെന്നും അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പര്യാപ്തമല്ലോ എന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വാക്കാൽ അഭിപ്രായപ്പെട്ടു.
1: തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ പേരും ചിഹ്നവും സംബന്ധിച്ചുള്ള തർക്കത്തിൽ 3 തീരുമാനമെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. പരിസ്ഥിതി ലോല മേഖല, വനംവകുപ്പിന് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ, സമ്മതിച്ച് കേരളം. നേരത്തെയുണ്ടായ പിഴവ് പരമാവധി തിരുത്തിയാണ് ലോലമേഖല വിവരം പുതുക്കിയതെന്നും വനം റവന്യൂ വകുപ്പുകൾ ഭൂ അതിര് പരിശോധനാ സർവേ നടത്തി ഇപ്പോഴത്തെ കണക്കിൽ പിഴവുണ്ടെന്ന് കണ്ടാൽ വീണ്ടും തിരുത്താമെന്നും കേരളം സമ്മതിച്ചു. സർക്കാർ ആശുപത്രികളിലെ മരുന്നുക്ഷാമത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയരുതെന്ന് ആശുപത്രി സൂപ്രണ്ടുമാർക്ക് ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ V മീനാക്ഷിയുടെ നിർദ്ദേശം. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഡയറക്ടറുടെ ശബ്ദ സന്ദേശം എന്ന റിപ്പോർട്ടുകൾ. മരുന്ന് ലഭ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ DMOയെ സമീപിക്കാൻ പറയണമെന്നും അവർ മാത്രം വിവരം നൽകിയാൽ മതിയെന്നുമാണ് നിർദ്ദേശം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം നേരത്തെയാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ശബരിമല വെടിവഴിപാട് ആചാരത്തിന്റെ ഭാഗമല്ലെന്ന തന്ത്രിയുടെ കത്തും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ചൂണ്ടിക്കാട്ടിയ സുരക്ഷാ ആശങ്കയും ശബരിമല സന്നിധാനത്തെ വെടിവഴിപാട് അനിശ്ചിതത്വത്തിലാക്കി എന്ന് റിപ്പോർട്ടുകൾ. മണ്ഡലകാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടിവഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവും ഇറക്കി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ 6 ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്തത് വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി KA തുളസി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉടൻ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടും. കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ അതും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. 6 ഫാം നേരിടുന്ന പ്രശ്നം 2 മന്ത്രിതലത്തിൽ ചർച്ച ചെയ്ത് ആവശ്യമായ മുൻകരുതലെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടും അത് ഗൗരവത്തിലെടുക്കാതെ ചില വകുപ്പുകൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ക്ഷോഭിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. 6 ഇനിയൊരു ദുരന്തമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. 6 ശലഭോ

0: ഉദ്യാനത്തിൽ നടന്ന മന്ത്രിതല അവലോകന യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ അനാസ്ഥയ്ക്കെതിരെ മന്ത്രി തുറന്നടിച്ചത്. അർജന്റീന ടീമിനെ കൊണ്ടുവരാനെന്ന പേരിൽ നികുതി വെട്ടിപ്പ് നടത്തിയ വിഷയത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നോട്ടീസ് നൽകാൻ ജി എസ് ടി വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി. പിഴയുൾപ്പെടെ 56 കോടിക്കാണ് നോട്ടീസ്. പൂജ ദീപാവലി തിരക്ക് കണക്കിലെടുത്ത് കുർലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രതിവാര പ്രത്യേക തീവണ്ടി. കൊങ്കൺ പാതയിലൂടെ കോട്ടയം വഴി 15 ഒക്ടോബർ മുതൽ 21 നവംബർ വരെയാണ് സർവീസ്. 2026 ഏപ്രിൽ ജൂലൈ കാലയളവിൽ രാജ്യത്തേക്കുള്ള പ്രവാസി നിക്ഷേപ വരവിൽ 7 മടങ്ങ് വരെ വർധനയെന്ന് റിപ്പോർട്ടുകൾ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്താനുള്ള കാലപരിധി 31 ഒക്ടോബർ വരെ നീട്ടി സർക്കാർ ഉത്തരവായി. നിലവിലുള്ള ഉത്തരവ് പ്രകാരം മസ്റ്ററിംഗ് കാലാവധി 30 സെപ്റ്റംബർ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സർക്കാരിന്റെ കണ്ണും കാതുമാണെന്നും ഇവർക്ക് പിഴച്ചാൽ സർക്കാർ പരാജയപ്പെടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആഭ്യന്തരമന്ത്രിക്കും DGP ന്യൂമാഹി പെരിങ്ങാടി സൌഹൃദ സംഘം നൽകിയ പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക വാർത്തകൾ. ഇന്ത്യയുമായുള്ള സൌഹൃദ മത്സരത്തിന് യുറുഗ്വായ് ഫുട്ബോൾ ടീം കൊൽക്കത്തയിലെത്തി. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ റെക്കോർഡ് റൺസ് ചേസ്. വിൻഡീസ് ഉയർത്തിയ 405 റൺസ് മറികടന്നു. ശുഭമൻ ഗില്ലിന് കരിയറിലെ 2ാം ഇരട്ട സെഞ്ചുറി. രോഹിത് ശർമ്മക്ക് സെഞ്ചുറി, കരിയറിലെ 35ാം ശതകം. ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ 8 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യക്ക് തിളക്കം. വനിതാ 60 കിലോഗ്രാം വിഭാഗത്തിൽ അരങ്ങേറ്റക്കാരിയായ പ്രിയങ്ക ഗംഗാസും പുരുഷ 90 കിലോഗ്രാം വിഭാഗത്തിൽ കപിൽ പുഖാരിയെയും വെങ്കലം സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ ആൻസി സോജനും ഹൈജമ്പിൽ സർവേസ് കുശാരിക്കും വെള്ളി. സ്ക്വാഷിൽ ഇരട്ട വെള്ളി നേട്ടം. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പാരുൾ ചൌധരിക്കും ഡെക്കാത്ലണിൽ തേജസ്വിനി ശങ്കറിനും വെങ്കലം. വനിതകളുടെ 200 മീറ്ററിൽ ഹരിത ബദ്രയ്ക്ക് വെങ്കലം.
3: ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആശ്വാസമായി വനിതാ റിലേ സ്വർണം. അത്ലറ്റിക് മത്സരങ്ങളുടെ അവസാന ദിവസം 4x400 മീറ്റർ റിലേയിൽ കിരൺ പഹൽ, MR പൂവമ്മ, പ്രാജി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരടങ്ങുന്ന ടീം 3:29.69 ഓടിയെത്തി ഇന്ത്യക്കായി ട്രാക്കിലെ ആദ്യ സ്വർണം നേടി. ഷൂട്ടിംഗിൽ ഇന്ത്യ 2ാം സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ നീരു ദണ്ഡയാണ് മെഡൽ നേടിയത്. ടീമിനത്തിൽ വെള്ളി നേടിയ നീരു ഇരട്ട മെഡലിന് ഉടമയായി. പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യക്ക് തുടർച്ചയായി 2ാം തവണയും ഇരട്ട സ്വർണം. ഇരു ടീമുകളും ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചു. മാരത്തണിൽ ഇന്ത്യൻ താരം സാവൻ ബർവാൾ ദേശീയ റെക്കോർഡോടെ വെള്ളി നേടി. പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ തജീന്ദർ പാൽ സിംഗ് ടൂർ വെള്ളിയും വനിതകളുടെ 400 മീറ്റർ ഓട്ടത്തിൽ പ്രാജി വെങ്കലവും നേടി. മിക്സഡ് സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും സെന്തിൽ കുമാർ വേലവനുമടങ്ങിയ ഇന്ത്യൻ ടീം വെങ്കല മെഡൽ നേടി. വനിതകളുടെ ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ മലയാളിയായ വിദർശ കെ വിനോദ് ഉൾപ്പെട്ട ടീം വെള്ളി നേടി. 5000 മീറ്ററിൽ വെങ്കലവും നേടിയതോടെ ഏഷ്യൻ ഗെയിംസിൽ ഗുൽവീറിന് ഹാട്രിക്ക്. 10,000 മീറ്ററിലും 1500 മീറ്ററിലും 28കാരൻ വെള്ളി മെഡൽ നേടിയിരുന്നു. ഷൂട്ടർ വിദർശ കെ വിനോദിന് പിന്നാലെ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡലുമായി മറ്റൊരു മലയാളി താരം TS മനു. പുരുഷ 4x400 മീറ്റർ റിലേയിലാണ് വയനാട്ടുകാരന്റെ നേട്ടം. 4x400 മീറ്റർ മിക്സഡ് റിലേയിലും വെള്ളി നേടിയ ടീമിൽ അംഗമായിരുന്നു.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ
4: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളുടെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്. പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ദൈവി.
1: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേട്ടന്റെ വിത്ത്. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേട്ടന്റെ തപ്പു വേണം. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വാളായിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വാളായിട്ട് കൈകൊട്ട്.
1: ഞാൻ പോയിട്ട് വരേ, കൊട്ടിത്തന്നിന്. ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങൾ പാടിക്കോ.
2: എന്ത്
1: പാട്ട്?
2: അല്ല, ഞാനൊരു നീ വരാത്തോണ്ട് ഇങ്ങനെ ഓണത്തിന് ഇങ്ങനെ പാടിയെന്നേ ഉള്ളൂ.
1: ഓണത്തിന്?
2: ഓണത്തിനല്ല, ഓണത്തില് നിന്നെ കാണുന്നില്ല, പിന്നെ സമയം കളയണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പാട്ട് പാടിയതാണ്.
1: അതെയാ? സൂര്യച്ച് കൊറേ നാളായില്ലേ, ഇത് ചാരുകസേരന്റെ സമയം, കഥ കേൾക്കാനുള്ള സമയം. ഇനി നിങ്ങക്ക് പാടണം നിർബന്ധാണെങ്കില് ആ മൂലക്കോ ഈ മൂലക്കോ എവിടെ വേണ്ടിക്കും പോയിരുന്നു പാടാ. എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും ഒരു പാട്ട് തിരികെ കയറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞാ.
2: പിന്നെ എത്ര പേര് പറഞ്ഞോണ്ടാ ഈ തിരികെ കയറ്റുന്നേ. അല്ലാണ്ട് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ല.
1: അത് ഇങ്ങക്ക് മനസ്സിലാവാത്തോണ്ടാ.
2: എനക്ക് നന്നായിട്ട് മനസ്സിലായിന്. എനിക്ക് പേഴ്സണൽ ആയിട്ട് എത്ര മെസ്സേജ് വരുന്നറിയാ. അശ്വിനി പലതും പറയും, അതിൽ തളരരുത്, അതുകൊണ്ട് എന്തായാലും പാടണം എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ വിചാരിച്ചിട്ടാ ഞാൻ ഇതുവരെ നിനക്ക് എന്തെങ്കിലും സങ്കടം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയണ്ടെന്നാ. നീ തളർത്തുന്ന അവർക്ക് എല്ലാവർക്കും അറിയാം.
1: അത് ശരിയാ. അല്ല, ഇപ്പൊ കൈകൊട്ട് പെണ്ണേന്ന് പറഞ്ഞില്ലേ, അതാരക്കൊണ്ടാ? ഈടെ പെണ്ണുങ്ങളെയൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ മാത്രമല്ലുള്ളൂ 40 വയസ്സ് കഴിഞ്ഞത്.
2: എന്തെങ്കിലും ഒരു ഗന്ധം വേണം അശ്വിനി, സംഗീതത്തിൽ എന്തെങ്കിലും ഒരു ഗന്ധം വേണം.
1: സംഗീതത്തിന് ശ്രുതിയും താളല്ലേ വേണ്ട,
2: അതിനൊരു ഗന്ധവും വേണം. എന്നാലേ ഒരു അതൊരു ശരിയാവും.
1: നമുക്ക് പിന്നെ ഗന്ധമൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ലാണ്ടായി പോയി സൂര്യേച്ചി.
2: സിനിമയെല്ലാം കാണുമ്പോ ഇടക്ക് പാട്ടൊക്കെ കേൾക്കും വേണം കേട്ടാ.
1: ഞാൻ പാട്ട് കേൾക്കലുണ്ട്.
2: അതുകൊണ്ടായിരിക്കും നീ എന്തെങ്കിലും ഒരു വരി മൂളുന്നുണ്ടാവുക. ഞാൻ പാടിയത് നീ തളർത്തുമല്ലേ ഇന്ന്, അത് വേറൊരു കാര്യമോ?
1: അല്ലേ, അല്ല അടുക്കട്ടെ, കൈകൊട്ടിന്റെ കാര്യം പറ.
2: ഇത് ഏത് സിനിമയിലേതാണെന്ന് അറിയോ?
1: സഹ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ്
2: എന്റെ കേരളം. പിന്നെ എത്ര പാട്ടുണ്ടതില്? വാ വാ താമര പെണ്ണി,
1: നീ എൻ പൂങ്കരളല്ലേ,
2: അതെ, നെഞ്ചുടുക്കിന്റെ താളത്തുടിപ്പിൽ, പിന്നെ ഇന്നലകൾ ഇന്നലകൾ നാളെയും പോയി മറയും.
1: കലാഭവമണി കണ്ണു കാണാത്ത ആളായിട്ട് അഭിനയിക്കുന്ന സിനിമയല്ലേ
2: ഇതോ? അത് വാസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും. ഇത് കരുമാടിക്കുട്ടൻ.
1: രണ്ടിലുണ്ടല്ലോ മണി.
2: ഇത് ശരിക്കും കണ്ണു കാണുന്ന പണിയാണ് കേട്ടാ, കണ്ണു കാണാത്ത പണിയല്ല.
1: ഇപ്പൊ കണ്ണു കണ്ടതാ നിങ്ങളെ പ്രശ്നം.
2: അല്ലപ്പോ, ഞാനൊരു കരുമാടിക്കുട്ടല്ലേ ഒരു പാട്ട് പാടിയതാന്ന് വെച്ചാൽ നീ എത്ര പാട്ടാ അതിലുള്ളത്.
1: നിനക്ക് മനസ്സിലായി?
2: എന്ത്?
1: ഇന്നത്തെ കഥ കരുമാടിക്കുട്ടനായിരിക്കും.
2: നിനക്കതെങ്ങനെ മനസ്സിലായി? അടി കുരുത്തം കിട്ടവളെ. ആദ്യത്തെ വരി ശ്രോതാക്കളെ പൂരിപ്പിച്ചോട്ടെ, ഇനി നമുക്ക് മാഷെടുത്ത് പോവാ.
1: ഓ, അത് ശരി. നിങ്ങക്ക് കഥ അറിയില്ല
2: അശ്വിനി. എന്ത് കഥയാ പറയണ്ട്, എന്ത് കഥയാ പറയണ്ട, നിങ്ങനെ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിന് ഞാൻ നേരത്തെ കാലത്തെ ഒരു കഥ കണ്ടുപിടിച്ചതാന്ന് കരുമാടിക്കുട്ടൻ. വാ നമുക്ക് പോകാലോ.
1: പോയിട്ട് വലിയ കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. മാഷ സിനിമയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ, പിന്നെ എന്തിനാ വീണ്ടും കഥ കേൾക്കുന്നത്?
2: അശ്വിനി, ഇതൊരു സിനിമാ കഥയല്ല. അല്ല, നീ നേരത്തെ പറഞ്ഞ മാഷ സിനിമ കാണൂല എന്നാ. ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത് മാഷാന്ന്. നീ അത് എന്തെങ്കിലും പറയല്ല, അത് വേറെ കാര്യം. ഇതൊരു സിനിമാ കഥയല്ല. പുതിയ സിനിമ വരെ മാഷ് കണ്ടിരിക്കും. നമ്മളാ പിന്നെയും ബാക്കോട്ട്.
1: ഏതേനോ സിനിമ?
2: പുലിമുരുകൻ.
1: അത്രക്കും പുതിയെല്ലാം കണ്ടിട്ടല്ലേ.
2: നീ എന്തറിഞ്ഞ് മാഷെ പറ്റിട്ട് ഏറ്റവും വസ്തു പോയിട്ട് കാണും.
1: അതിനുശേഷം പുതിയ പടങ്ങളൊന്നും റിലീസാവാത്ത ഭാഗ്യോ അല്ലേ, ഓടിപ്പോയി കണ്ടിട്ടുണ്ടാവൂലേ.
2: പിന്നെന്താ?
3: കഥ പറയണോ അല്ലേ? കഥ ഏതാണെന്നുള്ള കാര്യത്തിൽ ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഒരു മുൻധാരണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
2: ആ മാഷേ,
1: കുരുമാടിക്കുട്ടൻ.
2: കുരുമാടിക്കുട്ടൻ അല്ല, കരുമാടിക്കുട്ടൻ.
1: കുരുലും കായും രായുണ്ട്, കരൂലും കായും രായുണ്ട്.
2: പക്ഷെ കുരുമാടിക്കുട്ടൻ എന്തായാലും പറയില്ലല്ലോ ശനി, കരുമാടിക്കുട്ടൻ അല്ലേ പറയൂ.
1: എനിക്ക് കരുമാടിക്കുട്ടനെ കാണാൻ
3: ഇഷ്ടപ്പെട്ടു. ഏതായാലും ഇരിക്കട്ടെ, അക്ഷരത്തിലെ ഒരു പിശക് എല്ലാവർക്കും സ്വാഭാവികമാണല്ലോ അല്ലേ. കരുമാടിക്കുട്ടൻ എന്ന് തന്നെയാണ് ശരിക്കും പറയേണ്ടത്.
1: മാഷി സിനിമ കണ്ടിന?
3: സിനിമാ കഥയാണ് നമ്മളിപ്പം പറയേണ്ടത്.
2: അല്ല ശരിക്കും ആരാണ് ഈ കുട്ടൻ, കരുമാടിക്കുട്ടൻ?
1: എടോ, നാട്ടിൽ എത്ര കുട്ടന്മാരുണ്ട്, അതിലേതെങ്കിലും ഒരു കുട്ടനായിരിക്കൂ.
2: അല്ല, ഇത് അങ്ങനത്തെ കുട്ടനല്ല.
3: തീർച്ചയായിട്ടും അങ്ങനത്തെ കുട്ടനല്ല അശ്വിനി. കരുമാടിക്കുട്ടനെ കുറിച്ച് നമ്മള് ചരുകസേലിലെ നിർബന്ധമായും പറയേണ്ട ഒരു കഥ തന്നെയാണ്. അത് കേവലം ഒരു സിനിമാ കഥയല്ല, സിനിമ കലാഭവൻ മണിയൊക്കെ അഭിനയിച്ച ഒരു കുടുംബ ചിത്രമാണല്ലേ.
2: കലപടുന്നുള്ള
3: പാട്ടുകളൊക്കെ ഉള്ള ചിത്രം.
1: മാഷെ, ഞാൻ വരുന്നവരെ ആ പാട്ട് തന്നെയാണ് ഒരേ പാടല്.
3: സൂര്യക്ക് പാടാൻ ഒരു അവസരം നമ്മൾ ചാരകസേലയിൽ കൊടുക്കണല്ലോ.
1: അത് വേണോ മാഷേ?
3: പാടിക്കോട്ടെ ഒന്ന്.
1: മാഷി പറഞ്ഞല്ലേ പാടിക്കോട്ടെ.
3: അപ്പൊ നമുക്ക് കരുമാടിക്കുട്ടൻ എന്നത് ഒരു സിനിമാ കഥയുടെ പേര് മാത്രമല്ല, കേരളത്തിലെ ഒരു പ്രധാന സാംസ്കാരിക ചരിത്ര പശ്ചാത്തലമുള്ള

0: കരുമാടിക്കുട്ടൻ എന്നുള്ള പേരെങ്ങനെ വന്നു?
1: ചേര രാജാക്കന്മാരുടെ കുട്ടുവൻ.
0: കുട്ടുവൻ, ചേരൻ ചെങ്കുട്ടുവൻ, രാജാക്കന്മാരുടെ രണ്ടാം ചേര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേരുകളിൽ പലപ്പോഴും ഈ കുട്ടുവൻ എന്ന പേരുണ്ടാവും.
1: ദ്രാവിഡ ദൈവത്തിന്റെ,
0: അതെ, നമ്മുടെ ദ്രാവിഡ ദൈവം. പിന്നെ
1: പിന്നെ കരുമാടി എന്ന് കിട്ടിയതുകൊണ്ട് അതിനെ
0: കരുമാടി എന്നുള്ള സ്ഥലത്തിലായതുകൊണ്ട്
1: കരുമാടിക്കുട്ടൻ എന്ന് പേര് വന്നു അല്ലേ. ഇത് നിർമ്മിച്ചത് ഏകദേശം 7-8 നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണെന്നാണ്
0: പറയപ്പെടുന്നത്. അത് പിന്നീടാണ് കണ്ടെത്തി അവിടെ പ്രതിഷ്ഠ. അതിന് ചില ഡാമേജ് ഒക്കെ സംഭവിച്ചിരുന്നു അല്ലേ. എന്നിട്ട് അവിടെ എന്താണ് പറ്റിയത്? അതിന് പ്രതിമക്ക്
1: അതിന്റെ
0: ഒരു ഭാഗം തകർന്നു പോയിരുന്നു.
1: ഐതിഹ്യങ്ങളില്ലേ
0: കുറെ? എന്തൊക്കെ ഐതിഹ്യം?
1: ഒന്ന് ചെമ്പകശ്ശേരി രാജാവിനെ ബേസ് ചെയ്തിട്ടുള്ള.
2: അശ്വിനി, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? മാഷക്ക് പറയണ്ടേ?
1: അല്ല, മാഷക്ക് പറയാനുള്ള അടിത്തറ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്.
0: ഈ അടിത്തറക്കാരോടെങ്കിലും കടപ്പാടുണ്ടോ?
2: സ്വന്തം അമ്മാവനോട്.
1: ഏതമ്മാവേ?
2: സ്വന്തം ഗൂഗിളമ്മാവനല്ലാണ്ട് വേറെ ഏതമ്മാവന എനിക്കുള്ളത്?
1: ഇതെല്ലാം എന്റെ തലയിൽ ഞാൻ
2: അതെനിക്ക് മനസ്സിലായി. നേരെ മുമ്പിൽ ഞാനല്ലേ ഇരിക്കുന്നു നിന്റെ.
1: ആ,
2: സ്റ്റോറി ചെയ്തത് ഞാൻ കാണുന്നുണ്ട്.
0: അല്ല, നമുക്ക് ഏത് വിഷയത്തെ കുറിച്ചും സൂര്യ പറഞ്ഞ ഈ അമ്മാവനോട്, ഗൂഗിൾ അമ്മാവനോട് ചോദിച്ചാല് കിട്ടും, ഉത്തരം കിട്ടും. ആ ഉത്തരത്തിന് നമ്മളതിനെ അടിവരയിട്ട് കൊണ്ട് അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ കഥകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കരുമാടിക്കുട്ടൻ എന്നുള്ള കഥ പൂർണ്ണമാവുക അല്ലേ. അപ്പം ഇതെല്ലാം നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞ അറിവൊക്കെ ശരി തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലാണ്. തകഴി, തകഴിയുടെ പേര് ഓർമ്മയുണ്ടല്ലോ. അതെ. പിന്നെ
1: ചെമ്മീൻ,
0: പിന്നെ
2: കയർ,
0: ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് അല്ലേ. അപ്പൊ അങ്ങനെ വലിയ സാംസ്കാരിക പശ്ചാത്തലമുള്ള പേരാണ് തകഴി. അതിന് സമീപമാണ് കരുമാടി എന്ന ഒരു ചെറിയ ഗ്രാമം. അവിടെ ഒരു കൽവിഗ്രഹമാണ് കരുമാടിക്കുട്ടൻ. തിരുവിതാംകൂറിലെ ഒരു എഞ്ചിനീയർ AH ബാച്ച ഇദ്ദേഹമാണ് അത് കണ്ടെത്തിയത്. ബ്രിസ്റ്റോവും ഒരു എഞ്ചിനീയറായ ബ്രിസ്റ്റോ യൂറോപ്യൻ എഞ്ചിനീയറും അതിന് സഹായിച്ചിട്ടുണ്ട്. ഈ AH ബാച്ച എന്നയാളാണ് ഒരു മണ്ഡപത്തിലേക്ക് എടുത്ത് സ്ഥാപിച്ചത്. കാമപുരം ശങ്കരനാരായണ ക്ഷേത്രം, കാവിൽ ദേവീക്ഷേത്രം എന്നിവ കരുമാടിക്കുട്ടന്റെ പ്രതിമക്ക് വളരെ അടുത്താണ്. രണ്ട് ക്ഷേത്രങ്ങളുടെ പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് കിട്ടുന്നത് ഒരു കനാല് കുഴിക്കുമ്പോഴാണ്. മണ്ണിനുള്ളിൽ എവിടെയോ ഏതോ കാലത്ത് അമർന്നു പോയതാണ്. അവിടെ കരിനിലത്ത് നിന്ന് കിട്ടിയ കരിങ്കൽ വിഗ്രഹമാണ് കരുമാടിക്കുട്ടൻ. ഏതാണ്ട് 3 അടിയോളം പൊക്കമുണ്ട്. ഇപ്പോൾ അത് ഗവൺമെന്റിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. ഒരുപാട് ആരാധകരും സന്ദർശകരൊക്കെ ഈ കരുമാടിക്കുട്ടനെ സന്ദർശിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രതിമയുടെ പ്രത്യേകത, അത് ധ്യാനത്തിൽ മുഴുകി പത്മാസനത്തിലിരിക്കുന്ന രീതിയിലാണ് പ്രതിമ. ഇടത് കൈയടക്കമുള്ള ഇടതുഭാഗം മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയോ അത് പോയിട്ടുണ്ട്. തകഴി ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിച്ച ആന മതമിളകി തകർത്തതാണ് ഇതെന്ന് ഒരു വിശ്വാസമുണ്ട്. ആന മതമിളകിയിട്ട് പോകുന്ന മുക്കൽ തട്ടിയിട്ടിട്ടാണ് പൊട്ടി, ഒരു വിശ്വാസമുണ്ട്. അതുകൂടാതെ കരുമാടിക്കുട്ടൻ കേരളത്തിലെ ബുദ്ധ മത സ്വാധീനത്തിന്റെ തെളിവായിട്ട് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ബുദ്ധമതം ഉണ്ടായിരുന്നു, ബുദ്ധമത പ്രചാരകരിവിടെ വന്നിരുന്നു. അതിൻ്റെ ഒരു തെളിവായിട്ടാണ്, ചരിത്ര ഉപദാനമായിട്ടാണ് കരുമാടിക്കുട്ടനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. 1965 ബുദ്ധ മതാചാര്യനായ ദലൈലാമ കരുമാടിക്കുട്ടൻ്റെ വിഗ്രഹം ദർശിക്കാൻ വന്നിരുന്നു. ഈ കുട്ടുവൻ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചേരരാജാക്കന്മാർക്ക് പറയുന്ന ഒരു വിശേഷണമാണ്. നമ്മളിപ്പോൾ സാമൂതിരി ഏത് രാജാവിനുള്ള വിശേഷണമാണ്?
1: കോഴിക്കോട്.
0: കോഴിക്കോട്. കോലത്തിരിയോ?
1: കോലത്തുനാട്.
0: കോലത്തുനാട്. അപ്പോൾ ഓരോ രാജാക്കന്മാർക്ക് ഓരോ വിശേഷണങ്ങൾ കൊടുക്കും പോലെ ഈ കുട്ടുവൻ എന്നത് പഴയ ആദി ചേര രാജാക്കന്മാരുടെ പേരിന് കൂടെ ചേർത്ത് വെക്കുന്ന ഒരു പേരാണ്. അദ്ദേഹം ചേരരാജാക്കന്മാരിൽ പലരും ബുദ്ധമതം സ്വീകരിച്ചതോടെയാണ് അവർ സ്ഥാപിക്കുന്ന വിഗ്രഹങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കൊക്കെ ബുദ്ധമത സ്വാധീനമുണ്ടായത്. ശ്രീമൂലവാസം എന്ന ബുദ്ധവിഹാരവും ഈ കരുമാടിക്കുട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടതാണെന്നാണ് വിശ്വാസം. കരുമാടിക്കുട്ടൻ ഒരു ബുദ്ധമതത്തിന്റെ വിഗ്രഹമാണെങ്കിൽ കൂടി അവിടെ വരുന്നത് എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും കരുമാടിക്കുട്ടൻ്റെ ആരാധകരായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയാണ്, പത്തനംതിട്ട ജില്ലയിലെ ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരെല്ലാവരും, പരമാവധി ആളുകളൊക്കെ ഈ കരുമാടിക്കുട്ടനെ കുറിച്ച് അറിയുന്നവരെല്ലാവരും ഇവിടെയും വരുന്നുണ്ട്. ശബരിമല തീർത്ഥാടകർ കരുമാടിക്കുട്ടനെ കണ്ട് തേങ്ങയുടച്ച് പ്രാർത്ഥിച്ചിട്ടാണ് യാത്ര തുടരാറ്. പൂജയും വഴിപാടുകളൊക്കെ നടത്തും. കരുമാടിക്കുട്ടൻ്റെ ഒരു പ്രധാന അനുഗ്രഹം ഏത് മേഖലയിലാണെന്നറിയാം? മാറാ രോഗങ്ങൾ ശമിപ്പിക്കും. അതുപോലെ തെങ്ങിലെ വിളവ് നന്നാവും. തേങ്ങയൊന്നും ഇല്ലാത്ത തെങ്ങൊക്കെ കരുമാടിക്കുട്ടനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാകാൻ തുടങ്ങും. കുട്ടികൾക്കും കന്നുകാലികൾക്കും സംരക്ഷണം കിട്ടും. നെൽകൃഷിക്ക് ഒരുപാട് സഹായിക്കും. നെല്ലിലെ ചാഴി ശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും.
1: നമ്മള് മുന്നേ താങ്കൾ ഉപ്പാപ്പനെ പറ്റി പറഞ്ഞ എപ്പിസോഡിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ കത്തുകളൊക്കെ വന്നിട്ടുണ്ടായില്ലേ?
0: അതെ, താങ്കൾ ഉപ്പാപ്പയുടെ അത്ഭുത സിദ്ധി അന്ധവിശ്വാസമായേക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. നമ്മള് പറയുന്നത് ഒരു കാര്യം പറയുക മാത്രമാണ്,

0: യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുന്നേയില്ല. ആ കാലത്ത് ആളുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതുപോലെ കരുമാടിക്കുട്ടനെ ആരാധിച്ചാൽ ഇതുപോലെ ചില ഗുണങ്ങൾ ലഭിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. കരുമാടിക്കുട്ടനെ കുട്ടച്ഛൻ എന്നും ചിലർ വിളിക്കുന്നുണ്ട്. ആ കുട്ടച്ഛൻ, പശുവിന് ഏനക്കേട് വന്നാൽ കുട്ടച്ഛൻ എണ്ണ നേരും, അങ്ങനെയാണ് ആ പ്രദേശവാസികളുടെ ഒരു രീതിയാണത്. പാടത്ത് നെല്ല് എലികരണ്ടാൽ കുട്ടച്ഛന് കറ്റ വഴിപാട് നേരും, നെൽക്കറ്റ. കാര്യസാധ്യത്തിന് ദണ്ട് മറ്റൊരു വഴിപാടാണ് ദണ്ട്. അതുപോലെ പുഴമാർഗമുള്ള യാത്ര തടസ്സപ്പെടാതിരിക്കാൻ മുറുക്കാൻ ചതച്ചു കൊടുക്കും. പുഴയിലൂടെയാണ് പണ്ടത്തെ യാത്ര അല്ലേ, എവിടെയും തടസ്സം വരാതിരിക്കാൻ എന്ത് കരുമാടിക്കുട്ടന് വിത്തില മുറുക്ക് ചതച്ചു കൊടുക്കും. ഇവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ലഭിച്ചു എന്നാണ് തദ്ദേശവാസികളുടെ വിശ്വാസം. അതേപോലെ തന്നെ മറുവശം ഉണ്ടെന്ന് അറിയാം, കുട്ടച്ഛനെ തള്ളിപ്പറഞ്ഞവർക്കോ കുട്ടച്ഛൻ വെറുതെ വിടില്ല, ആപത്താണ്. കരുമാടിക്കുട്ടനെ ഒന്നുകിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, പക്ഷെ തള്ളിപ്പറയരുത്. കുട്ടച്ഛൻ ഇതുപോലെ കഴിവൊന്നും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണ് എന്ന് അവരെ തെളിയിച്ചു കൊടുക്കും, ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും എന്നും ആ നാട്ടിലെ ആളുകൾക്ക് വിശ്വാസമുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് ഐതിഹ്യങ്ങൾ പറയാം. ചെമ്പകശ്ശേരി രാജാവിന്റെ കാര്യം അശ്വിനി നേരത്തെ പറഞ്ഞില്ലേ, ഈ തകഴി അല്ലെങ്കിൽ കരുമാടിയൊക്കെ ചെമ്പകശ്ശേരി രാജാവിന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ്. പ്രജാക്ഷേമ തൽപരനാണ്, വളരെ നീതിയുക്തനാണ്, ഭരണകാലം എല്ലാവർക്കും വളരെ സുവർണകാലമായ ഒരു കാലമായിരുന്നു. അയൽ രാജാക്കന്മാർക്ക് വളരെ അസൂയയാണ് ചെമ്പകശ്ശേരി രാജാവിനോട്. എന്തുകൊണ്ട്? രാജാവ് പ്രജകളുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അയൽവാസികൾക്ക്, അയൽ രാജ്യക്കാർക്ക് ഇത് അസൂയ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ അയൽ രാജ്യത്തിലെ രാജാക്കന്മാർക്ക് ചെമ്പകശ്ശേരി രാജാവിനോടുള്ള ദേഷ്യം പകയുണ്ടാവുകയും അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യും. ചെങ്ങന്നൂർ ഗ്രാമക്കാരാണ് ഇതിൽ ഈ ചെമ്പകശ്ശേരി രാജാവിനോട് ശത്രുത പുലർത്തിയ ഒരു ദേശവാഴികൾ. ചെങ്ങന്നൂർ, മറന്നുകൊണ്ട ചെങ്ങന്നൂർ. ചെമ്പകശ്ശേരി രാജാവിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് അവർ തീരുമാനിച്ചു. രാജാവിൻ്റെ സേനാബലം നന്നായിട്ട് അറിയാം, അതുകൊണ്ടുതന്നെ നേരിട്ട് ചെങ്ങന്നൂർക്കാർക്ക് ഏറ്റുമുട്ടിയാൽ തോറ്റുപോകും, കാരണം ചെമ്പകശ്ശേരി രാജാവിന് അത്രയധികം സൈനിക ബലമുണ്ട്. അപ്പോൾ നേരിട്ട് വെട്ടിമരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും?
1: ഒളിപ്പോലെ
0: മാത്രമല്ല
1: ദോഷപ്പണികളൊക്കെ ചെയ്യും,
2: കൂടോത്രം.
0: അത് തന്നെ ആഭിചാര ക്രിയകൾ എന്നാണ് എല്ലാത്തിനും കൂടി പറയുക. ആഭിചാര ക്രിയകളിലൂടെ ആ രാജാവിൻ്റെ പതനം ഉറപ്പിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തി. ദുർമന്ത്രവാദത്തിന് കുപ്രസിദ്ധിയാർജിച്ച ചിലരുടെ സഹായം അവർ തേടി, ചെങ്ങന്നൂർ ഗ്രാമക്കാർ. അങ്ങനെ അവർ ഭീകര ജീവിയായ ഒരു ദുർദേവതയെ ചെമ്പകശ്ശേരിയിലേക്ക് അയച്ചു. ഒരു ഭദ്രകാളിയാണ്,
2: കാളിയമ്മ,
0: പെരിയ തങ്കച്ചി.
1: പെരിയ തങ്കച്ചി,
2: അതെ, പെരിയ തങ്കച്ചി കാളിയമ്മ.
0: ഏതായാലും കാളിയാണോ അമ്മയാണോ തങ്കച്ചിയാണോ നമുക്കറിയില്ല, ഒരു ദുർദേവത ചെമ്പകശ്ശേരിയിൽ എത്തി. തൻ്റെ യജമാനന്മാരുടെ നിർദ്ദേശപ്രകാരം എന്താണ് ചെങ്ങന്നൂർക്കാർ പറഞ്ഞത്? ഏതു വിധേനയും ചെമ്പകശ്ശേരിയുടെ വളർച്ച തടയണം, അദ്ദേഹത്തിന് എന്തെങ്കിലും അപമാനം ഉണ്ടാക്കണം, ആ അദ്ദേഹത്തിന് ഉയർച്ച തടസ്സപ്പെടുത്തണം. അങ്ങനെ ചെമ്പകശ്ശേരി ഗ്രാമം രാജ്യം മുഴുവൻ കുട്ടിച്ചോറക്കാനുള്ള ദേവതയുടെ പുറപ്പാട് ആരും അറിയില്ല. കാമപുരം അമ്പലത്തിലെ അമ്മ, കാമപുരം എന്നൊരു അമ്പലമുണ്ട്, അവിടുത്തെ അമ്മ ഈ ദുർദേവതയെ കണ്ടു. ദുർദേവതയെ കണ്ടപ്പോൾ ഇത് അവരുടെ ഉദ്ദേശം ഈ അമ്മക്ക് ഏതോ ഒരു വെളിപാട് പോലെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. അങ്ങനെ അമ്മ അവളെ കയ്യോടെ പിടിച്ച് ശാപവാക്കുകൾ ചൊരിഞ്ഞു. ഈ കാമപുരം അമ്പലത്തിലെ അമ്മ എന്ന് പറഞ്ഞാൽ കാമപുരം അമ്പലത്തിലെ ദേവി തന്നെ. ശാപവാക്കുകൾ ചൊരിഞ്ഞു, ദുർദേവത ക്ഷണനേരം കൊണ്ട് കരിങ്കൽ ശില്പമായിട്ട് മാറി. അതാണ് അത്ര കരുമാടിക്കുട്ടൻ. അപ്പൊ അവിടെ ഒരു സംശയമുണ്ട് ഈ ഐതിഹ്യത്തിൽ. കാരണം കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ആണുങ്ങളാണ് അല്ല, ഇത് ദുർദേവതയാണ്, സ്ത്രീയാണ്, കാളിയാണ്. അത് എങ്ങനെയാണ് ഒരു ആണായിട്ട് മാറുക നമുക്കറിയില്ല. ഏതായാലും ഇങ്ങനൊരു ഐതിഹ്യം അവിടെ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു ഐതിഹ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, സാമ്യമുള്ളതാണ്. കാമരത്തമ്മയുടെ ശാപമാണ്, കാമപുരത്തമ്മയുടെ ശാപം. നമ്മളിപ്പോഴും പറഞ്ഞത് കാമപുരത്തമ്മയുടെ ശാപം കൊണ്ടാണ് ദുർദേവത ശിലയായിട്ട് അല്ലേ, കറുത്ത ശിലയായിട്ട് മാറുന്നത്. കാമപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണിത്. പണ്ട് കാമപുരം ഗ്രാമത്തിലെ കുട്ടൻ എന്ന പേരായൊരു കാട്ടു കള്ളനുണ്ടായിരുന്നു. ഇവിടെ കള്ളനാണേ ദേവതയല്ല. കണ്ണിൽ കണ്ടതെല്ലാം കട്ട് കടത്തുകയാണ്. അപ്പം അങ്ങനെ എല്ലാം കട്ട് കടത്തുന്ന കാട്ടു കള്ളനായ ഒരാളാണ് വന്നിരിക്കുന്നത്.
2: അതെ,
0: അല്ല, അദ്ദേഹത്തിന്റെ പേരെന്താണ്? കുട്ടൻ, കുട്ടൻ എന്നാണ് പേര്. ഒരു ദിവസം കാമപുരം ക്ഷേത്രത്തിലെ ഒരു ഓട്ടുരുളി കുട്ടൻ മോഷ്ടിച്ചു.
1: ഇത് നമ്മളെ മീശമാധവൻ.

0: മീശ മാധവനല്ല, ഏതായാലും മീശയുണ്ട് നമുക്ക് അറിയില്ല, മാധവനല്ല, കുട്ടനാണ്. ആരുമറിയാതെ എന്താ ചെയ്ത്, ഓട് പൊളിച്ച് ഓട്ടുപുരയിലേക്ക് കടന്നിട്ടാണ് ഓട്ടുരിൽ തലയിൽ കമഴ്ത്തി വന്ന വഴിയെ പുറത്തേക്ക് കടന്നു. ഈ സമയത്ത് ആളുകളെല്ലാം വാദ്യമേളത്തിന്റെ ഉത്സവം നടക്കുകയാണ്. അതിൽ ലയിച്ച് പുരുഷാരം ഇതൊന്നും അറിഞ്ഞില്ല. പുറത്തിങ്ങനെ ക്ഷേത്ര മുറ്റത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അതിൽ ലയിച്ചിരിക്കുമ്പോഴാണ് കുട്ടൻ്റെ ഈ ഉരുളി കടത്ത്. അങ്ങനെ തലയിൽ കമഴ്ത്തിയ ഉരുളിയുമായി കുട്ടൻ ഗ്രാമത്തിൻ്റെ അതിര് വരെ എത്തി. അതിരൊരു തോടാണ്, തോട് കടന്നാൽ മറ്റൊരു ഗ്രാമത്തിലെത്തും. വെള്ളം കുറഞ്ഞ തോട്ടിലൂടെ പടിഞ്ഞാറോട്ട് നീന്താൻ അയാൾ ശ്രമിച്ചു. ഇതെല്ലാം ആര് കാണുന്നുണ്ട്? അമ്മ, കാമപുരത്തമ്മ കാണുന്നുണ്ട്, കാമപുരത്ത് ദേവി കാണുന്നുണ്ട്. ദേവി വിടുവോ?
1: ഇല്ല.
0: എന്താ ചെയ്യാ?
1: ശപിക്കും.
0: ശപിച്ച് കല്ലാക്കി മാറ്റി. കല്ലാണ് കരുമാടിക്കുട്ടനെന്ന് മറ്റൊരു ഐതിഹ്യം. ഈ ക്ഷേത്രം കാമപുരമല്ല, അടുത്ത ശങ്കരനാരായണ ക്ഷേത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ചില കഥകൾ കൂടിയുണ്ട്. അവിടുത്തെ നിവേദ്യ ഉരുളിയാണ് കള്ള മോഷ്ടിച്ചതെന്നും ദേവനാണ് ശപിച്ചതെന്നും ഒരു കഥയുണ്ട്. ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ദേവനാണ്, അല്ലാതെ കാമപുരത്തമ്പലത്തിലെ അമ്മയല്ല ശപിച്ചത്. ഏതൊരു ശാപം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കുട്ടൻ എന്ന ഉരുളിക്കള്ളൻ ആരായിട്ട് മാറി? കല്ലായിട്ടല്ല,
1: പ്രതിമയായിട്ടല്ല,
0: ദൈവമായിട്ടല്ല, ബുദ്ധപ്രതിമയായിട്ടല്ല, കരുമാടിക്കുട്ടനായിട്ടും കഥയുടെ തുടക്കം മറന്നു പോകുന്നല്ലേ. കുഴപ്പമില്ല, അടുത്ത കഥയിലേക്ക് പോകാം. ഇത് വില്വമംഗലവും പുലയനും തമ്മിലുള്ള ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. കരുമാടിക്കുട്ടന്റെ ജാതി പുലയ ജാതിയാണത്രേ. പക്ഷേ ഒരിക്കലും ആ പുലയൻ, കരുമാടിക്കുട്ടൻ എന്ന ആ യുവാവ് ക്ഷേത്രത്തിൽ, ആ കാലത്ത് പ്രവേശനം നിഷിദ്ധമായ ഒരു കാലത്ത് അമ്പലത്തിൽ കയറി നിവേദ്യവും അത്താഴപൂജയും ഒക്കെ കഴിച്ച് ശ്രീകോവിൽ പൂട്ടിയിറങ്ങിയ നമ്പൂതിരിയെ കണ്ടുകൂട്ടി. നമ്പൂതിരിയെ കണ്ടാൽ അദ്ദേഹത്തിന്റെ കൺവെട്ടത്ത് പോലും പെടാൻ പാടില്ലല്ലോ. ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ള കാലമാണ്. നമ്പൂതിരിയുടെ കയ്യിലെ ഓട്ടുമൊന്തയിൽ നിന്ന് പാൽപായസം തുളുമ്പുന്നത് പോലെയും കണ്ടു. നല്ല ആവി പാറുന്ന പാൽപായസം കാണുന്നില്ല നിങ്ങള്? അങ്ങനെ ശാന്തി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന നിവേദിച്ച ബാക്കി പാൽപായസം കണ്ടപ്പോ നമ്മുടെ കരുമാടിക്കൊരു മോഹം, അത് കഴിക്കണം അല്ലേ? തെറ്റല്ലല്ലോ ആ മോഹം. രുചിയോടുകൂടി കഴിക്കാൻ ആഗ്രഹിക്കുമല്ലോ ആരായാലും. പക്ഷെ അദ്ദേഹത്തിന് നിവേദിച്ചോറ് തൊടാൻ പാടില്ല, നമ്പൂതിരിയുടെ മുന്നിൽ പോലും നിൽക്കാൻ പാടില്ല. അങ്ങനെ ഐത്തം കൽപ്പിക്കപ്പെട്ടൊരു കാലമാണത്. അരിയും നറും പാലും പഞ്ചസാരയും ഒക്കെ ചേർത്തുണ്ടാക്കിയ പാൽപായസത്തിന്റെ സ്വാദ് അവന്റെ ചുണ്ടിൽ ഇങ്ങനെ ഓർമ്മയിൽ വന്നു. വായിലൊക്കെ വെള്ളം ഊറി പായസക്കൊതി മൂത്ത് അവൻ സ്ഥലകാലങ്ങളാകെ മറന്ന് പാഞ്ഞു ചെന്ന് നമ്പൂതിരിയുടെ കയ്യിൽ ഓട്ടുമൊന്തയിൽ കടന്നങ്ങ് പിടിച്ചു. എല്ലാ നിയന്ത്രണം വിട്ടുപോയി ആ പായസത്തിന്റെ കൊതിപ്പിക്കുന്ന ഗന്ധവും രുചി ഓർത്തപ്പോൾ. അടുത്ത നിമിഷം തന്നെ അവൻ മൊന്തയുമായിട്ട് ഓടിപ്പോയി. താഴ്ന്ന ജാതിക്കാരനായ ഒരാൾ തന്നെ തൊട്ട് അശുദ്ധമാക്കിയത് കണ്ട് നമ്പൂതിരി ആകെ ഭയപ്പെട്ടു, ദേഷ്യപ്പെട്ടു. കോപിച്ച് അദ്ദേഹം എന്തു ചെയ്യും?
1: ശപിക്കും.
0: കോപത്തിനപ്പുറം ശാപമാണ് നമ്മൾ ഒരുപാട് കഥകളിൽ അത് കണ്ടതാണ്. അങ്ങനെ വകതിരിവില്ലാത്ത് പെരുമാറിയ പുലയനെ അദ്ദേഹം ശപിച്ച് കരിങ്കല്ലാക്കി മാറ്റി. ആ കരിങ്കല്ലാണ് കരുമാടിക്കുട്ടൻ. ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു അല്ലേ. അങ്ങനെ കരുമാടിക്കുട്ടൻ കരിങ്കല്ലായിട്ട് മാറിയ മറ്റൊരു ഐതിഹ്യ കഥയാണത്. വില്ലുമംഗലം സ്വാമിയാരാണ് ഈ നമ്പൂതിരി എന്നാണ് മറ്റൊരു വിശ്വാസം. മറ്റൊരു കഥയുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഒരിക്കൽ ചിട്ടവട്ടങ്ങൾ തികഞ്ഞ മുറജപം നടക്കുകയായിരുന്നു. നാടിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പണ്ഡിതര് മുറജപത്തിനെത്തി. അതിനുശേഷം വിഭവ സമൃദ്ധമായ മുറജപ സദ്യ ഉണ്ടാകും. അതിന്റെ ഒരുക്കങ്ങളാണ്. എവിടെയും സദ്യ ഉണ്ടാവുമല്ലോ അല്ലേ.
2: പോണ്ടേശ്വരിച്ചി, പിന്നെന്താ, ആ സദ്യയെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക? നോൺ വെജ് ഒന്നും ആടെ ഉണ്ടാവില്ല.
1: സദ്യ തിന്നാൻ വേറെ തന്നെ ടേസ്റ്റ് അല്ലേ ശനി. അന്നേരം നോൺ വെജ് ഒന്നും വേണമെന്നില്ല.
0: സദ്യ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് പട്ടരുമാര്. അർത്തിപ്പണ്ടാരമായ ഒരു പട്ടര് അമ്പലപ്പുഴക്ക് ക്ഷേത്രത്തിലേക്ക് ഈ മുറജപ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മുറജപത്തിന് ശേഷം മുറജപം എന്ന് ആരും പങ്കെടുക്കൊന്നും വേണ്ട, മുറജപാനന്തരമുള്ള സദ്യ.
2: നമ്മള് സപ്താഹത്തിനെല്ലാം അമ്പലത്തിലേക്ക് പോയിട്ടാകുമ്പം അതിന് പോവാണ്ട് കൃത്യം ഭക്ഷണത്തിന്റെ സമയത്ത് പോകുന്ന ആൾക്കാരുണ്ട്.
1: നീ ആരെ കുറിച്ചാ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയട്ടെ?
2: പറയണോ? നിങ്ങക്ക് മനസ്സിലായില്ലേ,
1: എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളെന്നെ. പിന്നെ ആരാ അതിന് എക്സാമ്പിള്?
2: മാഷൊക്കെ ഉണ്ട് അങ്ങനെ പറയുന്ന. മോശമല്ലടോ.
1: മാഷല്ലോ എന്റെ നേരെ മുമ്പിൽ ഇരിക്കുന്നേ.
2: അങ്ങോട്ട്
0: അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പണ്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ, മുറജപൊക്കെ അങ്ങനെ വഴിക്ക് നടന്നോട്ടെ, അതിനുശേഷം വിളമ്പുന്ന സദ്യ അതെങ്ങനെയെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരു പട്ടര് അമ്പലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. തിരുവനന്തപുരത്തുനിന്നാണ് വരുന്നത്. വിചാരിക്കാതെ ചില തടസ്സങ്ങളൊക്കെ വന്നു
2: വഴിയിൽ.
0: ഏത് വിധേനയും പെട്ടെന്ന് സദ്യയുടെ മുന്നിൽ എത്തുക എന്നുള്ളതാണ് താല്പര്യം. പക്ഷേങ്കിൽ പല പല തടസ്സങ്ങൾ വന്നു. ആ തടസ്സങ്ങളൊക്കെ മാറിക്കൊണ്ട് വൈകിയാലും കഴിക്കാലോ സദ്യ എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. വഴിമധ്യേ അയാൾ സദ്യ കഴിഞ്ഞ് മടങ്ങുന്ന മറ്റൊരാളെ കണ്ടു. കുടവയറ് തിരുമ്മി ഏമ്പക്കം വിട്ടിട്ടാണ് അയാളുടെ വരവ്. നല്ല ഗംഭീര സദ്യ കഴിച്ചിട്ട് പട്ടര് വളരെ വിശന്നിരിക്കുകയാണ്. ആ ശ്രദ്ധ കഴിക്കാൻ വേണ്ടി കുറേ നേരം ആഹാരം കഴിക്കാതെയാണ് കാത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് സദ്യ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ എന്താ മറുപടി
1: ആയിരിക്കും?
0: സദ്യ ഒക്കെ ഒന്നാം തരം, പക്ഷെ നേരം വൈകിയത് കൊണ്ട് സ്വാമിക്ക് നഷ്ടം വരും. ഒരു പന്തി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ പപ്പടം തീർന്നു, ഇപ്പൊ ചെറിയ പപ്പടമാണ് വിളമ്പുന്നത്. ഇതാണ് പട്ടരോട് പറയുന്നത്. സദ്യ ഒക്കെ ഗംഭീരാണ്, സൂര്യ പറഞ്ഞവർ ഉഗ്രൻ മനസ്സിൽ കണ്ടിട്ടാണല്ലേ കഴിക്കാതെ വന്നത്. പക്ഷെ ഏതായാലും നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടു, വലിയ പപ്പടം കിട്ടാൻ സാധ്യതയില്ല, ചെറിയ പപ്പടം ഇപ്പൊ വിളമ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞു, അത് കേട്ട് കഴിഞ്ഞും പട്ടരുടെ മുഖാകെ വാടിപ്പോയി. വലിയ പപ്പടം നഷ്ടപ്പെട്ടല്ലോ എന്നല്ല, ചതിച്ചോ പത്മനാഭ എന്ന് അലറിക്കൊണ്ടയാൾ അടുത്ത തോട്ടിലേക്ക് ഒരറ്റച്ചാട്ടം.
1: അയ്യോ,
0: വലിയ പപ്പടത്തിന് വേണ്ടി അയാൾ തോട്ടിൽ മുങ്ങി മരിച്ചു.
1: അത് ആദ്യമായിട്ട് മാഷ കേൾക്കുന്ന
0: ഒരു പപ്പടത്തിന്
2: അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട മാഷേ, ചിലപ്പോ സൂര്യച്ചി അടുത്ത് അത് പ്രവർത്തിച്ചിട്ടുണ്ട്. കയ്യല്ല
1: പപ്പടത്തിൽ എന്തായാലും ഞാൻ മുങ്ങി മരിക്കാൻ പോലും, വല്ല മന്തിയായിട്ടാണ് ഓക്കെ എന്ന് വിചാരിക്കാൻ.
0: പപ്പടം അദ്ദേഹത്തിന് ചെറിയ പപ്പടം കിട്ടും, രണ്ടാമത്തെ പന്തിയിൽ വലിയ പപ്പടം തീർന്നുകൊണ്ട് ചെറിയ പപ്പടമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു. പക്ഷെ വലിയ പപ്പടം തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് എന്തിനോ ഒരു ദുർബല നിമിഷത്തിൽ തോട്ടിലേക്ക് ചാടി, തോട്ടിന്ന് കരകയറാൻ പറ്റാതെ അവിടെ മുങ്ങി ചാവുകയും ചെയ്തു. തോട്ടിൽ പൊങ്ങിയ ശവം നാട്ടുകാരൊക്കെ കരകയറ്റി. അപ്പോഴത്തേക്കും അതൊരു കരിങ്കൽ പ്രതിമയായിട്ട് മാറിയിരുന്നു. ആ കരിങ്കൽ പ്രതിമയാണ്
1: കരുമാടിക്കുട്ടൻ.
0: ഇതാണ് മറ്റൊരു ഐതിഹ്യം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങൾ.
2: പക്ഷെ അതിന്റെ അംഗഭംഗം വന്ന കാര്യം
1: അതെ ഒരു ഭാഗം
0: അങ്ങനെ പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഒരു മതമിളകി ആന അല്ലെ, ക്ഷേത്രോത്സവത്തിൽ നിന്ന് മതമിളകി ആന തട്ടിയിട്ടാണ് പൊട്ടിയെന്നാണ് ഒരു വിശ്വാസം. ഒന്ന് രണ്ട് കഥകൾ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ആക്രമിച്ചപ്പോൾ നശിപ്പിക്കപ്പെട്ടതാണെന്നാണ് ഒരു വിശ്വാസം. ബ്രിട്ടീഷുകാരുടെ ഒരു പടയോട്ടം, ടിപ്പുവിൻ്റെ പടയോട്ടം നമ്മൾ കേട്ടില്ലേ. അപ്പോൾ അവർ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് സമ്പത്ത് സൂക്ഷിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതൊക്കെ ആക്രമണ കേന്ദ്രങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കരുമാടിക്കുട്ടനും ഈ യൂറോപ്പുകാരുടെ ആക്രമണത്തിലാണ് ഒരു ഇടതുഭാഗം നഷ്ടപ്പെട്ടതെന്നാണ് ഒരു വിശ്വാസം. അതേസമയത്ത് മറ്റൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആന എഴുന്നള്ളത്തിൻ്റെ കാമപുരത്തമ്പലത്തിൽ ഉത്സവത്തിന് തിടമ്പെഴുന്നള്ളിച്ചിരുന്ന കൊമ്പന് പെട്ടെന്ന് മാത്രം ഇളകി. പാപ്പന്മാർ അങ്ങേറ്റം ശ്രമിച്ചിട്ടും അതിനെ അടക്കാൻ പറ്റുന്നില്ല. പുരുഷാരത്തൊക്കെ പരിഭ്രമിപ്പിച്ചുകൊണ്ട് കൊമ്പൻ ഓടുകയാണ്. കരുമാടിക്കുട്ടൻ്റെ പ്രതിമയിലും കൊമ്പ് കൊണ്ടൊരു കുത്തുങ്ങ വെച്ചു കൊടുത്തു. ആ കുത്തേറ്റാണ് പ്രതിമയുടെ ഒരു ഭാഗം പൊട്ടിപ്പോയത്. അമ്പലത്തിന് മുന്നിലെ സ്വർണ്ണധ്വജ സ്തംഭവും ആന കുത്തിമറിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ കുടിമരം മണ്ണിൻ്റെ അടിയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. ഇപ്പം രണ്ട് കഥയാണ്, ഒന്ന് യൂറോപ്പുകാർ ആക്രമിച്ചതിൻ്റെ പേരിൽ, മറ്റൊന്ന് മതമിളകി വിരണ്ടോടിയ ആനയുടെ ആക്രമണം കൊണ്ട് തകർന്നു എന്നാണ് രണ്ട് വിശ്വാസം. ബുദ്ധദേവന്റെ അവതാരമാണ് ബുദ്ധൻ തന്നെയാണ് കരുമാടിക്കുട്ടൻ എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. കരുമാടിയിലെ കുട്ടൻ എന്ന പേരുള്ള പറയൻ ജീവിച്ചിരുന്നുവെന്നും അയാൾ ശ്രീബുദ്ധനെ ധ്യാനിച്ചിരുന്നുവെന്നുമാണ് ഒരു കഥയുള്ളത്. ഒരു ദിവസം അയാൾ കരിങ്കല്ലിൽ ഒരു രൂപം കൊത്തിയുണ്ടാക്കി അതിനെ ബുദ്ധഭഗവാനായി കണ്ട് ആരാധിച്ചു. കാലക്രമത്തിൽ ആ വിഗ്രഹം കരുമാടിക്കുട്ടനായി മാറിയെന്ന മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ തരത്തിലെ ശാപം കൊണ്ട് അല്ലെങ്കിൽ തോട്ടിൽ മുങ്ങി മരിച്ചുകൊണ്ടൊന്നുണ്ടായ പ്രതിമയല്ല, ഒരാൾ രൂപം ബുദ്ധനെ കൊത്തിയെടുത്ത ഒരു രൂപമാണെന്നാണ് കുറച്ചും കൂടി ശാസ്ത്രീയമായൊരു ഐതിഹ്യം. പ്രതിമയുടെ ഇരിപ്പം മുദ്രകളൊക്കെ കണ്ടാൽ ബുദ്ധൻ്റെ ഒരു വിഗ്രഹം കണ്ടിട്ടില്ല നമ്മൾ, ഏതാണ്ട് അതിന് ഒരുപാട് സമാനതകളുണ്ട്. കേരളത്തിൽ ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുണ്ടായ ഒരു കാലത്തായിരിക്കണം ഈ കരുമാടിക്കുട്ടൻ്റെ പ്രതിഷ്ഠയും അതിൻ്റെ ആരാധനയൊക്കെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് കേരള ചരിത്രത്തിലെ ഒരു ചരിത്രാന്വേഷകർക്ക് കൗതുകമുണ്ടാക്കുന്ന ഒരുപാട് അറിവുകളും അതുപോലെ ഐതിഹ്യങ്ങളും പകരുന്ന ഒരു കഥയാണ് കരുമാടിക്കുട്ടൻ്റെ കഥ. ഈ കഥ നമുക്ക് ഇന്നിവിടെ നിർത്താം അല്ലേ?
2: പക്ഷെ ഒരു കാര്യമുണ്ട് മാഷേ, അടുത്ത ആഴ്ച സൂര്യച്ചി പാട്ട് പാടാനേ പാടില്ല.
1: ആ പാട്ട് പാടിയതുകൊണ്ടല്ലേ അശ്വിനി നിനക്ക് കുരുമാടിക്കുട്ടനെ കേൾക്കാനായത്?
2: അയ്യേ, കുരുമാടിക്കുട്ടൻ അല്ല.
1: അതെ, അതെനക്കറിയാം, നീ നേരത്തെ അങ്ങനെയല്ലേ.
2: കരുമാടിക്കുട്ടൻ നമ്മൾ പരീക്ഷിക്കും ചില ആൾക്കാരാ, തെറ്റ് പറയുമ്പോ തീർത്തുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് പണ്ട് ടീച്ചർമാരൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്.
1: പക്ഷെ അശ്വിനി, കളി കരുമാടിക്കുട്ടനോട് വേണ്ട കേട്ടോ.
0: നമുക്ക് ഏതായാലും കളി തർക്കത്തിലേക്ക് പോകണ്ട, ഒരു സൈനോട്ട് പറയാം.
2: ഇന്നത്തെ ചാരുവസര
1: ഇവിടെ നിർത്താം.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല,

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ.
2: മധുര ഗീതങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. കാലം ചിലപ്പോൾ പിന്നിലേക്ക് നടക്കും അല്ലേ? ഒരു പഴയ പാട്ട് റേഡിയോയിൽ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പഴയൊരു കാലത്തിലേക്ക് മടങ്ങിപ്പോകുന്നില്ലേ? ചിലപ്പോൾ ഒരിക്കലും മറക്കാനാകാത്ത ഒരു പ്രണയത്തിലേക്ക്. ഇന്ന് മധുര ഗീതങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 1981 മലയാള സിനിമാ ഗാനങ്ങളിൽ 80s തുടക്കത്തിന് സ്വന്തമായൊരു സംഗീത ഭാഷയുണ്ടായിരുന്നു. യേശുദാസിന്റെ മധുര ശബ്ദം, ജാനകിയുടെ ഭാവസമ്പന്നമായ ആലാപനം, ജയചന്ദ്രന്റെ സ്വരമാധുര്യം, വാണി ജയറാമിന്റെ ശബ്ദഭംഗി, അതിനൊപ്പം ശ്യാം, രവീന്ദ്രൻ, ജോൺസൺ മാഷ്, എം ബി ശ്രീനിവാസൻ, ജി ദേവരാജൻ മാഷ് തുടങ്ങിയ സംഗീത സംവിധായകരുടെ വേറിട്ട സംഗീത ലോകവും. അങ്ങനെയുള്ള 1981 മധുര ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഗാനത്തിലേക്ക് പോകാം അല്ലേ? ഐ വി ശശി സംവിധാനം ചെയ്ത തൃഷ്ണ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്യാമാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, എസ്, ജാനകി, മമ്മൂട്ടി, രാജലക്ഷ്മി, സ്വപ്ന, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1981 മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലും ശ്രദ്ധേയമായൊരു വർഷമായിരുന്നു കേട്ടോ. കൃഷ്ണ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ദാസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. എം ടി വാസുദേവൻ നായർ രചന നിർവഹിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ഐ വി ശശിയാണ്. നമുക്ക് ഈ ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം കേട്ടാലോ? ഇതാ പാട്ട് കേട്ടോളൂ.

1981 ജോൺസൺ എന്ന സംഗീത സംവിധായകന്റെ സംഗീത ലോകവും ശ്രദ്ധേയമായിരുന്നു. പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലെ സ്വപ്നം വെറുമൊരു സ്വപ്നം എന്ന ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചതാണ്. പിരിയലിന്റെ വേദനയും വീണ്ടും ഒന്നിക്കുമെന്ന പ്രതീക്ഷയും ചേർന്നൊരു ഭാവമാണ് ഈ ഗാനത്തിന്റെ പ്രമേയം. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അംബികയും ഷാനവാസുമായിരുന്നു പ്രധാന താരങ്ങൾ. അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ?

1981 രവീന്ദ്രന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ മനോഹരമായൊരു ഗാനമാണ് രാഗങ്ങളെ മോഹങ്ങളെ എന്ന ഗാനം. ചിത്രം താരാട്ട്. വരികൾ എഴുതിയിരിക്കുന്നത് ഭരണിക്കാവ് ശിവകുമാറാണ്, പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, എസ് ജാനകി, ശ്രീവിദ്യ, നെടുമുടി വേണു, ബാലചന്ദ്രമേനോൻ, ശാന്തികൃഷ്ണ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

മധുരഗീതങ്ങളിൽ 1981 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രേം നസീർ, ശങ്കർ, എം ജി സോമൻ, ശോഭന, സുമലത എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് കടത്ത്. പാടിയിരിക്കുന്നത് ഉണ്ണിമേനോനും. ബിച്ചുതിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. പി ജി വിശ്വംഭരനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്.

0: പോയോ.
1: അടുത്ത ഗാനം ഐ വി ശശി സംവിധാനം ചെയ്ത തുഷാരം എന്ന ചിത്രത്തിലേതാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. കെ ജെ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, കൗസല്യ എന്നിവരാണ് പാടിയിരിക്കുന്നത്. രതീഷ്, സീമ, ജോസ്, റാണി, പത്മിനി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മഞ്ഞേവ മധുവിതുവേള എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

മധുരഗീതങ്ങളിൽ 1981 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭരതൻ സംവിധാനം ചെയ്ത പറങ്കിമല എന്ന ചിത്രത്തിലെ ഗാനം കേട്ടാലും എടുത്തത് പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. കെ ജി യേശുദാസ്, പി മാധുരി എന്നിവരാണ് പാടിയിരിക്കുന്നത്. സൂര്യ, ബെന്നി, അംബിക, നെടുമുടി, വേണു, റാണി, പത്മിനി തുടങ്ങിയവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 10 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കാക്കനാടിന്റെ രചനയെ അടിസ്ഥാനമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത്. അപ്പൊ നമുക്കതിലെ ജലലീല ജലലീല എന്ന ഗാനം കേൾക്കാം.

പേരിൽ തന്നെ ഒരു രഹസ്യമുള്ള ഒരു സിനിമയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അറിയപ്പെടാത്ത രഹസ്യം. പ്രേം നസീർ, ജയൻ, ജയഭാരതി, ജോസ് പ്രകാശ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തിന് എം കെ അർജുനന്റെ സംഗീതവും പി ഭാസ്കർ മാഷിന്റെ വരികളുമായിരുന്നു. കാനന പൊയ്കയിൽ എന്ന ഗാനത്തിൽ യേശുദാസിനൊപ്പം പാടിയിരിക്കുന്നത് വാണി ജയറാമാണ്. അപ്പൊ നമുക്ക് കേട്ടാലോ അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിലെ ഗാനം.

മധുരഗീതങ്ങളിൽ 1981 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഗാനത്തിലേക്ക് പോകാം. വിട പറയും മുൻപേ എന്ന ചിത്രത്തിലേതാണ്. മോഹൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്നസെന്റ്, ഡേവിഡ് കാച്ചപ്പള്ളി എന്നിവരാണ്. കാവാലം നാരായണ പണിക്കറിന്റെ വരികൾക്ക് MB ശ്രീനിവാസനാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. പ്രേം നസീർ, നെടുപുടി വേണു, ലക്ഷ്മി, ഇന്നസെന്റ്, ഭരത് ഗോപി, ശങ്കരാടി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. കോളിളക്കം എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് ജോളി എബ്രഹാം, വാണി ജയറാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥനാണ് ഈണ നൽകിയത്. സുകുമാരൻ, മീന മേനോൻ, പി കെ എബ്രഹാം, ജയൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ എത്രയോ വികാരങ്ങൾ എത്രയോ സങ്കല്പങ്ങൾ എന്ന ഗാനം കേൾക്കാം.

ജോഷി സംവിധാനം ചെയ്ത് തിരുപ്പതി ചെട്ടിയാർ നിർമ്മിച്ച ചിത്രമാണ് ഇതിഹാസം. പ്രേം നസീർ, എം ജി സോമൻ, ശ്രീവിദ്യ, ജലജ, സുകുമാരൻ, ജഗദീഷ് ശ്രീകുമാർ, ബാലൻ കെ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാപ്പനംകോടി ലക്ഷ്മണന്റെ വരികൾക്ക് കെ ജി ജോയിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, വാണി ജയറാം. ആകാശം നിറയെ ദീപാവലി എന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

മധുരഗീതങ്ങളിൽ 1981 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് MB ശ്രീനിവാസൻ ഈണം നൽകി എസ് ജാനകി പാടിയത്. ചിത്രം ഓപ്പോൾ. ബാലൻ കെ നായർ, മേനക, മാസ്റ്റർ അരവിന്ദ്, ശങ്കരാടി, കവിയൂർ പൊന്നമ്മ, പുന്നപ്ര അപ്പച്ചൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. കെ.എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റോസമ്മ ജോർജാണ്. ഇതിൽ നമുക്ക് കേൾക്കാം ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്ന

പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത് രഞ്ജി മാത്യു നിർമ്മിച്ച ചിത്രമാണ് സംഘർഷം. സുകുമാരൻ, ജഗതി ശ്രീകുമാർ, ശ്രീവിദ്യ, സീമ, രതീഷ്, കുഞ്ചൻ, റാണി പത്മിനി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമിനുടെ വരികൾക്ക് ശങ്കർ ഗണേഷാണ് ഈണം നൽകിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, എസ് ജാനകി.

0: ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു കാലഘട്ടത്തിലെ മധുര ഗാനങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: മധുര ഗീതങ്ങൾ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

കൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 18, ഹിജറ വർഷം 1448, റബിയുൽ ആഖിർ 22, ശകവർഷം 1948, ആശ്വിനം 12, 2026 ഒക്ടോബർ 4, ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.